ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ആലപ്പുഴ FM. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണമാസം 3, കൊല്ലവർഷം 1201, കർക്കടകം 9, 2026 ജൂലൈ 25 തീയതി ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:40. മീഡിയം ബീവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ, 1161, 576 കിലോഹെഡ്സുകളിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡിടിഎച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു.
1: ദശരഥ മഹാരാജാവ് പ്രിയപുത്രനെ രാമൻ എന്ന പേര് ചൊല്ലി വിളിച്ചത് കുഞ്ഞിൻ്റെ അഭിരാമത മുൻനിർത്തിയാണ്. അഭിരാമത കണ്ട് രാമനെന്നുള്ള അഭിധാം ചേർത്തരുളുന്നു നാവുകൊണ്ടേ എന്നാണ് കവി പറയുന്നത്. ആകൃതിയുടെയും പ്രകൃതിയുടെയും മനോഹാരിതയാണ് അഭിരാമത. രാമൻ എല്ലാവരുടെയും മനസ്സിനെ രമിപ്പിക്കുന്നതിനാൽ എല്ലാവർക്കും സ്വീകാര്യനാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ തുടക്കത്തിൽ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ എന്നാണ് ഭാഷാപിതാവ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന 16-ാം നൂറ്റാണ്ടിനും വളരെ മുൻപ് കൃത്യമായി പറഞ്ഞാൽ

0: നൂറു വർഷം മുമ്പ് രാമചരിതം എന്ന പേരിൽ ജനകീയ രാമകഥാകാവ്യം രചിച്ച കേരളീയനായ മലയാള കവിയാണ് ചീരാമൻ. 15-ാം ശതകത്തിൽ കൃഷ്ണഗാഥയുടെ ആവിർഭാവത്തിന് മുമ്പ് മലബാറിലെ ഹിന്ദുഭവനങ്ങളിൽ രാമചരിതം വിശേഷ ദിവസങ്ങളിൽ വായിച്ചു വന്നിരുന്നു. കൂടാതെ നവരാത്രി കാലത്ത് പൂജ വയ്ക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ രാമചരിതവും ഉൾപ്പെടുത്തിയിരുന്നു. ഇതം പ്രഥമമായി സാധാരണക്കാർക്കു വേണ്ടി ജീവിത തത്വം പാടിപ്പുകഴ്ത്തിയ ചീരാമപ്പാട്ടാണ് രാമചരിതം എന്ന കാര്യം ശ്രദ്ധേയമാണ്. ചീരധാരിയായി വാണ വസുധാമണി, വാണിക്ക് 1000 സാരാർത്ഥങ്ങൾ നൽകിയ മലയാള മാമണി, ചീരാമനാം കവിപുങ്കവൻ തീർത്ത് കേരളപ്പാട്ടായി നീളെ കേൾപ്പിച്ച സാരസ്വതമാണ് രാമചരിതം. ഈശ്വരനെ ഉള്ളെഴിഞ്ഞ് ഭജിക്കുന്നതിൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഒന്നുമുണ്ടാകാൻ പാടില്ല. ഭക്തന് ഉള്ളിൽ തോന്നുന്ന പോലെ ഈശ്വര സങ്കീർത്തനം നടത്താം. ഈ യുക്തി അനുസരിച്ച് കവിയുടെ സ്വതന്ത്രമായ ഹൃദയം ആദിത്യ നമസ്കാര വേളയിൽ ആ തേജസ്വരൂപനെ പ്രകീർത്തിക്കുന്നു. ഉക്കിരായ നമ നാൻമുഖായ നമ ഉൾത്തെളിന്തവരിൽ ഉൽപ്പന്നായ നമ അക്കരങ്ങളിൽ അകാരമായ നമ അച്യുതായ നമ ശങ്കരായ നമ മിക്ക ചെൽവമിയൽ ചൂരിയായ നമ കോരരൂപ നമ ഒക്കവേ അകിലും നുകർന്നുമിഴും ഉത്തമായ നമ തത്തമായ നമ.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള. ആകാശവാണി.
2: ഉഷമലരി.
3: ഇന്ന് ഉഷമലരിയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കയ്പവലരി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് സരിത രാജീവ്.

0: cultural and civilizational ties between India and Romania, President Murmu recalled Rabindranath Tagore's visit to Bucharest a century ago. She encouraged greater academic collaboration through joint research, faculty and student exchanges. The government has said that Indus Waters Treaty remains in abeyance until Islamabad abjures support for cross-border terrorism. Briefing media in New Delhi, spokesperson in the Ministry of External Affairs, Randhir Jaiswal, dismissed Pakistan media reports that India is deliberately causing flooding in the neighbouring country. He added that the recent increase in flows in the river Chenab is a direct consequence of intense monsoon rainfall over Jammu and adjoining catchment areas during 20th to 23rd of July. The spokesperson further stated that Pakistan's own flood forecasting division, Lahore, attributed the high flood levels in the river Chenab to heavy rainfall over the upper catchment. He added that the rise in river flows is a natural hydrological response to heavy monsoon rainfall and not the result of any deliberate action by India. India opened its medal tally at the 2026 Commonwealth Games in Glasgow after Chandu Kumar clinched the bronze medal in the men's heavyweight powerlifting final. He delivered a strong performance by lifting 190 kg in his second attempt, earning 130.9 points and securing a place on the podium. And that is the end of this news bulletin.
1: ആകാശവാണി സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 മലയാള മനോരമ അധ്യാത്മരാമായണം 9th കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം ദീപ മന്മഥൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. 7:05 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 89th. 8:35 സ്മൃതിമധുരം. 8:45 സംഗീത സരണി, ഇതിൽ കർണാടക സംഗീത പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് കൃഷ്ണരഞ്ജിനി പി എൽ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 നേർവഴി, വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി അഭിമുഖം കേൾക്കാം. 10:15 തമിഴ് ചൊൽമാല. പൂവി ഒരു മേൽപ്പയണം, പ്രൊഫസർ നാഗരാജ് നടത്തുന്ന പ്രഭാഷണം. ശ്യാമള സ്വാമിനാഥൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ സന്യാസം, തിരൈപ്പൂക്കൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 11:00 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി ഇന്ന്, പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ കൃതികൾ. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:15 ഏകതാര, ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പേവിഷബാധ പ്രതിരോധം, ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 കുടത്തിലെ വിളക്ക്, തുടർനാടകം 1st, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. 2:30 3:30 4:30 ചലച്ചിത്രഗാനങ്ങൾ. 3:00 കൂട്ടുകാരി, പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം. 4:00 വെള്ളി വെളിച്ചം. 4:45 പാട്ടുകളം, ഇതിൽ കലാപീഠം സനിൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം കേൾക്കാം. 5:00 സംസ്കൃതം പരിപാടി, നാട്യശാസ്ത്രോക്ത ദിശ രസവിചാര, ഡോക്ടർ പി ശോഭ നടത്തുന്ന പ്രഭാഷണം. 5:15 5:40 ചലച്ചിത്രഗാനങ്ങൾ. 5:20 അധ്യാത്മരാമായണ പാരായണം. 9th കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 എസ് കെ കൃഷ്ണേന്ദു പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം.

0: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM ഇ വിദ്യ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, നല്ല വാർത്ത 6:40, 6:50 വയലും വീടും. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം. ഡോക്ടർ TK അനികുമാരിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, ഇതിൽ മ്യൂസിക് ടൈം. രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും. ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം 2 ഭാഗം. റേഡിയോ ആവിഷ്കാരം സംവിധാനം S. ചന്ദ്രിക, നിർവഹണം M. രാജീവ്കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പപ്പാട്, KS ആനന്ദൻ, MV ശശികുമാർ, മണികണ്ഠൻ മടവൂർ, MS രാകേഷ്, ഭരതന്നൂർ ശാന്ത, N. സുനിത, പന്തളം രാധാമണി, O. ശ്രീധരി എന്നിവർ. 8:15 പാർലമെന്റിൽ ഈ വാരം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈശോദ് സിന്ധു, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം, രചന ആതിര ബി അശോക്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ പാശ്ചാത്യ സംഗീത പരിപാടി, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ അതിഥി ബാനർജിയുടെ ഹിന്ദുസ്ഥാനി കച്ചേരി, 11 മണിക്ക് സ്പോട്ടിൽ പരിപാടിയുടെ മലയാള പ്രക്ഷേപണം, 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിൽ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്തമഴ 0.2 മില്ലിമീറ്റർ. വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി മലയാള മനോരമ ആധ്യാത്മ രാമായണ പാരായണം 9-ാം ദിവസം.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി C. രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ, വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഖമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 9-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: വനയാത്ര, ഗുഹസമാഗമം, വാൽമീകി ആശ്രമ പ്രവേശം, ഭരതവിലാപം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഉദയഗീതം. ഉദയഗീതത്തിൽ ഇപ്പോൾ ദീപ മന്മഥൻ ആലപിച്ച ഒരു ദേവീസ്തുതി കേൾക്കാം. ഈശ്വരി പരമേശ്വരി ഭുവനേശ്വരി ദേവി, ആറ്റുകാലിൽ വിളങ്ങിടും സർവേശ്വരി ഭദ്രേ.

0: ദീപ മന്മഥൻ ആലപിച്ച ഉദയഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി പ്രിയശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും CJP നേതാക്കളും ഇന്നലെ നടത്തിയ രണ്ടാംവട്ട ചർച്ചയിൽ രണ്ട് ആവശ്യങ്ങളോട് കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ പരിഗണിക്കാമെന്ന് അറിയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പൊതുപരീക്ഷകളിലെ അന്യായമായ രീതികൾ തടയുന്നതിനുള്ള 2024 നിയമത്തിലാണ് ഭേദഗതികൾ വരുത്തുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പപാളികൾ വീണ്ടും സ്വർണം പൂശാനായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെന്നൈയ്ക്ക് കൊണ്ടുപോയ സമയത്തും സ്വർണ്ണക്കൊള്ള നടന്നെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത സർവീസ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാൻ ആധാർ അധിഷ്ഠിത ഒറ്റത്തവണ പാസ്വേഡ് നിർബന്ധമാക്കി. പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്ന അസമിൽ ഇതുവരെ 47 പേർ മരിച്ചു, 40 പേരെ കാണാതായി. 11 ജില്ലകളിലായി 7.21 ലക്ഷം പേരാണ് ദുരിതത്തിലായത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന് സമീപം വീണ്ടും കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. 29 ഇന്ത്യൻ നാവികരുൾപ്പെടെ 30 ജീവനക്കാരുമായി സഞ്ചരിക്കുകയായിരുന്ന ദിശ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യയും സിംബാബ്വെയും തമ്മിലുള്ള രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് ഹരാരയിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മുതലാണ് മത്സരം.
1: ശ്രുതിലയങ്ങൾ പോകുന്ന പുണ്യതീരത്ത് പ്രാർത്ഥനകൾ വിരിയുന്നൊരു വഴിയുണ്ട്. കാലം ചരിത്രമെഴുതിയ ഈ മണ്ണിൽ മനുഷ്യ മനസ്സിന്റെ ഇരുളിമ മായ്ച്ച് ദൈവികതയുടെ ചൈതന്യം നിറയ്ക്കുന്ന കേരളത്തിന്റെ ഈണ പുസ്തകം കേവലം ആചാരങ്ങൾക്കുമപ്പുറം ഇന്ന് ലക്ഷോപലക്ഷം ഹൃദയങ്ങളുടെ ആത്മീയ ഔഷധമായി ഈ പുണ്യഗീതങ്ങൾ മാറിയിരിക്കുന്നു. സോപാനവും ദേവഗാനവും തിലാവത്തും ഭജനകളും ഒരേ ആകാശക്കീഴിൽ വിരിയുന്ന നക്ഷത്രപ്പൂക്കൾ, കാലത്തിന്റെ കുത്തൊഴുക്കിലും മാറാതെ പെയ്യുന്ന ആർദ്രമായ മഞ്ഞുതുള്ളികളാണ് ഈ ശ്രുതി വഴികൾ. ഭക്തി സംഗീതത്തിന്റെ ആഴങ്ങളിലേക്കും അതിന്റെ നേർക്കാഴ്ചകളിലേക്കും വിരൽ ചൂണ്ടുകയാണ് ഇന്നത്തെ പ്രഭാതഭേരി.
2: സംഗീതജ്ഞാനമേ ഭക്തിവിനാ തന്മാർഗമേ, ഭക്തിയില്ലാതെ സംഗീതമില്ല.
1: കവിയും ഗാനരചയിതാവുമായ RK ദാമോദരൻ.
2: ഒരു ഭക്തിഗാനം നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ ആ ഭക്തിക്ക് ഉപയുക്തമായ ഇൻസ്ട്രുമെന്റും രാഗങ്ങളും കേൾക്കുമ്പോൾ അത് ഭക്തി അതിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വിധത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഹിന്ദു ഭക്തിഗാനം

0: ണെങ്കിൽ എടയ്ക്ക തബല വായിക്കും, ചെണ്ട, ഉടുക്ക്, വയലിൻ വായിക്കുന്നുണ്ട്. ഒരു ഗുരുവായൂർ അമ്പലത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഗുരുവായൂരിന്റെ കാലത്ത് ചാർത്തി നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നമുക്ക് സാധാരണ നിരീക്ഷിച്ചാൽ ആദ്യ ഇൻസ്ട്രുമെന്റിലൂടെ അല്ലെങ്കിൽ ഭാഷയിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പരാജയമായിരിക്കും, ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. ശ്രവണേന്ദ്രിയത്തിന്റെ അനുഭൂതി വിട്ടിട്ട് നയനേന്ദ്രിയത്തിലൂടെ നമുക്ക് വാഗചാർത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെങ്കിൽ കാലത്തെ പ്രഭാതത്തില് ഒരു ഭൂപാള രാഗത്തിന്റെ ഫ്ലൂട്ടിന്റെ ഒരു ബിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കേൾവിയിലൂടെ ഒരു ഇന്ദ്രിയത്തിന്റെ വ്യാപാരത്തിന് നമ്മളെ കൊണ്ടൊന്ന് ലയിപ്പിക്കുകയും നയനത്തിലേക്ക് അല്ലെങ്കിൽ ആ ദൃശ്യത്തിലേക്ക്. ഭൂപാളമണിയും ഭൂമിക്ക് മുമ്പേ, മൂകാംബി ഉണരും മുമ്പേ എന്ന് ഞാൻ എഴുതി വെച്ചു, യേശുദാസിന് വേണ്ടി എഴുതിയ പാട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഭൂപാളമണിയും ഭൂമിക്ക് മുമ്പേ രാഗത്തിന്റെ ഭൂപാളം എന്ന് പറയുന്ന ആ ഉണർച്ചയുടെ ഉഷത്തിന്റെ ഒരു സംഭവം അവിടെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. ആയിരം ഗാഥ മകലയാണെങ്കിലും മായാതെ മക്ക എന്ന് പറയുന്ന ഒരു പാട്ട് അർജുന മാഷ് ചെയ്യുമ്പോൾ അതിന്റെ ബാൻജോ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ ഡപ്പ് എന്തുകൊണ്ട് ഇടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെയ്യുന്നില്ല? കാരണം ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഒരു ഇസ്ലാമിൽ, ഒരു വിശ്വാസിയിൽ ആ മക്കയുടെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ദൂരെ വിളിക്കുന്ന രൂപത്തിലുള്ള ഉണ്ടാക്കുമ്പോൾ ഒരു ബാൻജോന്റെ ഒരു നോട്ട് വരുമ്പോ തന്നെ നമുക്ക് ആ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും. ക്രിസ്തീയ ഭക്തിയാണത്, അൽത്താരയിലെ ഒരു ഭക്തിയാണ്. കീബോർഡ്, വയലിൻ കൂടാതെ തന്നെ ഗിറ്റാർ ഒക്കെയാണ് അധികം കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വൈവിധ്യം കൊണ്ട് അതിന്റെ വിശിഷ്ടതയെ നമ്മൾക്ക് കൊണ്ടുവരാനുള്ള സാഹിത്യവും അതിന്റെ ആരോഹണത്തിന്റെ അവരോഹണത്തിന്റെ ക്രമത്തിൽ വരുമ്പോ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റണം.
1: സംഗീത സംവിധായകൻ ജെറി അമൽദേവ്.
2: ക്രിസ്ത്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺ ദ ബൈബിൾ എന്നാണ്. ശബ്ദ കോലാഹലങ്ങൾ മിനിമം ആയിരിക്കണം. കുർബാനയുടെ സമയത്ത് പാടുന്ന പാട്ടുകൾക്ക് മിനിമം ഓർക്കസ്ട്രയെ പാടുള്ളൂ. എനിക്ക് ഒരു കാലത്തെ ആദ്യത്തെ 1000 കൊല്ലങ്ങൾക്ക് മാർപ്പാപ്പ പറഞ്ഞു, യാതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും പള്ളിയിൽ പായിച്ചുകൂടാ. പയ്യെ പയ്യെ 1000 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ചെറിയ അയവ് കൊടുത്തിട്ട് ഓർഗൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് മാത്രമേ അതിൻ്റെ അത് ഉപയോഗിക്കാവൂ എന്നൊക്കെ നിയമങ്ങളുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിനും അനുസരിച്ചുള്ള കാലങ്ങളുണ്ട്. ഉദാഹരണത്തിന് വർഷത്തെ മുഴുവനായിട്ട് എടുത്താൽ അവർ ആഗമന കാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്, അതായത് രക്ഷകൻ വരൂ എന്നുള്ള പ്രതീക്ഷയിലിരുന്ന കാലം. അപ്പൊ അക്കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പാട്ടുകൾ, ഉദാഹരണത്തിന് റൊറാത്തെ ചെലി ഡേ സൂപ്പർ എന്ന് പറയുന്ന ഒരു ലത്തീൻ പാട്ടുണ്ട്, മേഘങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനെ വർഷിച്ചു തരൂ, അങ്ങനൊരു പാട്ട്. ആഗമന കാലം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വരുന്നു. ക്രിസ്മസിന് സന്തോഷത്തിലൂടെയുള്ള അതേസമയം ഭക്തിമയമായ പാട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പീഡാനുഭവകാലം. ജീസസ് മരിക്കാൻ പോകുന്ന അതിനുള്ള പ്രിപ്പറേഷനാണ്. ജീസസ് ക്രൈസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പാട്ടുകളാണ് ഈ ഭക്തിഗാനത്തിൽ പറയുന്നത്.
1: സൂഫി സംഗീതത്തിനായ സമീർ ബിൻസി.
3: ദിവ്യപ്രണയത്തിന്റെ സംഗീതമാണ് സൂഫി സംഗീതം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ മിസ്റ്റിക്കൽ ട്രഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തന്നെ സംഗീതമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സംഗീതമാകുന്നു നമ്മൾ എന്നറിയുകയും ആ ഒരു ബോധപൂർണിമയിലേക്ക് എത്താനുള്ള സഞ്ചാരമാണ് സൂഫിസം എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള പ്രണയത്തിന്റെ അനുഭവങ്ങളെ അക്ഷരങ്ങളായും പാട്ടായും സംഗീതമായും കവിതയായും അവതരിപ്പിക്കുന്നതാണ് സൂഫി സംഗീതം എന്ന് പറയുന്നത്. സൂഫിസത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സംഗീത രൂപം നിയതമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ലോകത്തുള്ള ഏതു തരം സംഗീതത്തിന്റെ വഴികളിലൂടെയും ഈ ആശയങ്ങൾ കടന്നു ചെല്ലുമ്പോഴാണ് സൂഫി സംഗീതം രൂപപ്പെടുന്നത്. കേരളത്തിലും ഈ രീതിയിൽ സൂഫി സംഗീതം പണ്ട് തൊട്ട് തന്നെ സൂഫി പർണശാലകളിലും അതുപോലെ തന്നെ സൂഫി ജ്ഞാനികളുടെ ഖബറിടങ്ങളിലും ഒക്കെയാണ് നേർച്ച എന്നറിയപ്പെടുന്ന ഉറൂസുമായി ബന്ധപ്പെട്ട് സൂഫി സംഗീതത്തിന്റെ ആവിഷ്കാരങ്ങൾ പല രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് നാരായണ ഗുരുവിനെ സൂഫി കവിയായിരുന്ന ഇച്ഛമസ്താൻ കണ്ടുമുട്ടിയപ്പോൾ, നാരായണ ഗുരു ഇച്ഛമസ്താനെ കണ്ടപ്പോൾ ഹരിനാമകീർത്തനത്തിലെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദം ഇണ്ടാവതല്ല മമ എന്ന് തുടങ്ങുന്ന ആ വരികൾ ചൊല്ലി എന്ന് പറയപ്പെടുന്നു. അതല്ല ഒന്നായ മാമറയിൽ നിന്നായിരം ത്രിപുടി എന്ന ഗുരുവിന്റെ തന്നെ വരികളാണ് ചൊല്ലിയത് എന്നും ചിലർ പറയാറുണ്ട്. ഏതായാലും അത് കേട്ടപ്പോ ഇച്ഛമസ്താൻ ഒന്നായ നായൻ തിരു ഒന്നൊന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലടി എന്ന്, ഇങ്ങനെ ഏകസത്താവ ബോധത്തെ കുറിച്ചുള്ള രണ്ട് ദാർശനിക പരമ്പര കളുടെ സുന്ദരമായ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ് അവിടെ കവിതയിലൂടെ നടന്നത് എന്നുകൂടി മറ്റ് ഭക്തി ട്രഡീഷനുമായിട്ട് ഇതിനെ വിളക്കി ചേർക്കാൻ പറ്റുന്ന ചില അടയാളങ്ങൾ കൂടി ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ തിലാവത്ത് എന്ന സാങ്കേതിക പദത്തിലാണ് സമീപിക്കാറുള്ളത്. കാരണം അതൊരു സംഗീതാത്മകമായി പാരായണം ചെയ്യേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ കേരളത്തിലുള്ള മൗലിദ് പോലുള്ള പല കാവ്യങ്ങളും യഥാർത്ഥത്തിൽ

0: സൂഫി എസെൻസ് ഉള്ള ഈ ദിവ്യപ്രണയത്തിന്റെ കാമ്പുള്ള കവിതകളാണ്. അതിന്റെ പാരായണത്തിനും ആർത്ഥത്തിൽ തിലാവത്ത് എന്ന സാങ്കേതിക പദത്തിൽ വ്യവഹരിക്കപ്പെടാറുണ്ട്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരൊറ്റ വരി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജഷ്നു അസ്നേ ഹാ ഷിക്കായത്ത് മേ കുനദ് അസ് ജുദായി ഹാ ഷിക്കായത്ത് മേ കുനദ്. ഒരു പുല്ലാങ്കുഴലിൽ നിന്ന് ശബ്ദം വരുന്നത് എന്തുകൊണ്ടാണ്? അത് അതിന്റെ പ്രഭവമായ മുളങ്കൂട്ടത്തിലേക്ക് പോകാനുള്ള അതിന്റെ വേദന കൊണ്ടാണ് എന്നാണ് ഇതിന്റെ എസെൻസ്.
1: സോപാന സംഗീത വിദ്വാൻ ഹരികുമാർ,
2: സോപാന സംഗീതത്തെ കുറിച്ച്, ഒരു മഹത്തായ കല. ഒരു വ്യക്തി തന്നെ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു അപൂർവമായിട്ടുള്ള ഒരു കലയാണിത്. പാട്ടും കൊട്ടും, പാടുന്ന പാട്ടിന്റെ പഞ്ചമത്തിൽ ഇടയ്ക്ക വായിച്ച് കറക്റ്റ് ശ്രുതി, അങ്ങനെ തന്നെ ഇത് അവതരിപ്പിക്കണമെന്നാണ് ഗുരുനാഥന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ക്ഷേത്രത്തിൽ നിന്ന് ഇത് പാടുമ്പോൾ ആ സോപാന സംഗീത ഗായകന്റെ കർത്തവ്യം എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന എത്രയും ഭക്തജനങ്ങളെ ഇത്രയും സമയം നമ്മൾ ആ ഈശ്വരനിലേക്ക് ആകർഷിക്കുന്ന ഒരു സവിശേഷത എന്നുള്ളതാണ്.
1: സംഗീതജ്ഞനായ ശ്രീവത്സൻ ജെ മേനോൻ,
3: നമ്മളിപ്പോ ഭക്തി ഗാനാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ആ കൃതിക്ക് അല്ലെങ്കിൽ ആ ഗാനത്തിന് വേണ്ട ഭാവം ആദ്യം നമുക്കത് മനസ്സിൽ വരണം. നമ്മൾ പറയുകയും പാടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അത് വിശ്വസിക്കണം. നമ്മൾ വർത്തമാനം പറയുമ്പോൾ മറ്റുള്ളവരെ കേട്ട് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം തന്നെയാണ് പാടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇത് കേട്ടാൽ ആളുകൾ വിശ്വസിക്കണം. ആ ഭക്തി എന്ന് പറയുന്ന എലമെന്റ് ആ പാട്ടിനോടും കൂടി വേണം. ഭക്തിയോടുകൂടി പാടുക എന്നുള്ളതല്ല, ഭക്തി പാട്ടിനോടാണ്. ചെയ്യുന്ന കാര്യത്തിന്റെ ഏറ്റവും കൂടുതൽ പെർഫെക്ഷനോടുകൂടി നമ്മൾ പാടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഔട്ട്പുട്ടാണ് ഈ പറയുന്ന ആളുകൾ കേൾക്കുന്ന ഭക്തി.
1: ഗായകനും നിരൂപകനുമായ വി ടി മുരളി,
4: ഹിന്ദു ഡിവോഷണൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡിവോഷണൽ ഇസ്ലാമികമായ പാട്ടുകളും ഇതിന്റെ കൾച്ചറൽ ഡിഫറൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. പദങ്ങളുടെ വ്യത്യാസങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഈശോ അല്ലെങ്കിൽ അള്ളാഹ് എന്ന് വിളിക്കുന്നത് കൊണ്ടോ മാത്രമുള്ള വ്യത്യാസങ്ങളല്ല. അത് സംഗീതപരമായി വരുമ്പോ അതിന്റെ സാംസ്കാരികമായ വൈവിധ്യങ്ങൾ കൂടി അതിനകത്ത് ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങളിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങളെല്ലാം ഭക്തി സംഗീതമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അവർക്ക് ഒരിക്കലും പുതിയ കാലത്തെ പ്രണയത്തിനെ പറ്റിയോ പുതിയ കാലത്തെ മറ്റൊരു വിഷയത്തിനെ പറ്റിയോ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ആ രാഗങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടൊരു തത്വം കിടക്കുന്നത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുതരം സമർപ്പണമായിട്ടാണ്. ഒരു മനസ്സിനെ ഞാൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണത് അതിന് സമീപനം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏത് ജാതിയിലും മതത്തിലായാലും ആ സമീപനം തന്നെയാണ് അതിൽ വരുന്നത്. രാഗങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറൽ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം ഓരോ പാട്ടുകളെയും ഓരോ സംഗീതത്തെയും കാണാൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ശ്രീകൃഷ്ണനെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ ഉത്തരേന്ത്യയിലാണല്ലോ ശ്രീകൃഷ്ണന്റെ ജനനം, സൗത്ത് ഇന്ത്യയിലല്ലല്ലോ. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ കർണാടക സംഗീതത്തിലെ പാട്ടുകളാണ് അധികമുള്ളത്. ഉത്തരേന്ത്യക്കാർ പാടുന്ന പോലെ അല്ല അത് വരുന്നത്. മാത്രമല്ല ശ്രീകൃഷ്ണൻ ഗോക്കളെ മേച്ചും നടന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ പുല്ലാങ്കുഴൽ വിദഗ്ധനായിട്ടല്ലല്ലോ നമ്മൾ കാണേണ്ടത്. ഒരു ഫോക്ക് അന്തരീക്ഷമുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിന്റെ ദൈവ പരിവേഷത്തിൽ അത് നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു ഉന്നതമായ പൊസിഷനിലേക്ക് അതിനെ കർണാടക സംഗീതം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വലിയൊരു വ്യത്യാസം വരുന്നു. അഷ്ടപതി ആയിക്കോട്ടെ, അഷ്ടപതിയും ഒറീസയിൽ ഉണ്ടായിട്ടുള്ള ഗീതഗോവിന്ദ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കേരളത്തിലെ സോപാന സംഗീതത്തിന്റെ ബേസിക് സാധനമായി മാറുന്നതെന്നുള്ള നമ്മൾ വസ്തുവിൽ പഠിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ വിദ്വാന്മാർ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്.
1: ബാഹ്യമായ ചടങ്ങുകൾക്കപ്പുറം കോടാനുകോടി ഹൃദയങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഭക്തി സംഗീതം. പഴമയുടെ ആഠ്യതമുള്ള ഈണങ്ങളെ നെഞ്ചോട് ചേർത്തുവെച്ചും പുതുകാലത്തിന്റെ കാതുകളിൽ അതിന്റെ പവിത്രത മന്ത്രിച്ചും നാം ഇത് വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കേവലം കാതുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ശ്രവിച്ചാൽ ആത്മീയ ശാന്തിയുടെ അമൃതവർഷം ഈ സംഗീതം എന്നും നമുക്ക് സമ്മാനിക്കും.
5: പ്രഭാതഭീർ വീണ്ടും നാളെ രാവിലെ 6:30. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.

0: ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസാണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതു സേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303 ദശലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ

0: CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136 പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സ്വകാര്യതാ നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈച്ച് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി N ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് PJ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ജുറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യ

0: മാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മനാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: കേന്ദ്രീയ മന്ത്രിമണ്ഡലേന പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗ പ്രകരണേഷു പരീക്ഷാസു അനുചിത സാധന പ്രയോഗസ്യ ച പ്രകരണേഷു ച ദ്രുത ന്യായാലയാനാം സ്ഥാപനായ സഹൈവ ദോഷേഭ്യഃ കഠോരദണ്ഡ വിധാനം സുനിശ്ചേതും പ്രാരൂപ വിധേയകം അനുമോദിതം. സംസദ് ഭവന പരിസരെ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അധ്യക്ഷതായാം സമ്പന്നെ മന്ത്രിമണ്ഡലീയോപവേശനെ ഏതത് പ്രാരൂപ വിധേയകം അനുമോദിതം. സൂത്രാണാമനുസാരേണ പ്രസ്താവിതം വിധേയകം ആഗാമി സപ്താഹെ സംസദി പ്രസ്തുതം ഭവിഷ്യതി. അസ്മിൻ മധ്യേ പരീക്ഷാ പരിഷ്കാരാണാം ദിശി മഹത്വപൂർണ പദക്ഷേപേണ രാഷ്ട്രീയ പരീക്ഷാഭികരണേന 47 അധികാരിണ സേവാതഃ നിഷ്കാസിതാഃ. അഭികരണേന മഹാപ്രബന്ധക സ്ഥലസ്യ വരിഷ്ഠ വ്യാവസായിക പദാനാം തഥാ സംഘലോക സേവായോഗസ്യ പ്രതിഭാസേതു ഇതി പടലമാധ്യമേന 16 യുവവ്യാവസായികാനാം നിയുക്തിയൈ ആവേദനാനി ആമന്ത്രിതാനി വിജ്ഞാപനാനി അപി പ്രകാശിതാനി. അഭികരണേന വിജ്ഞപ്തൌ ഉക്തം യത് ഏതാനി സർവാണി ഉപായാനി പ്രൊഫസർ കെ രാധാകൃഷ്ണൻ ഇത്യേതസ്യ അധ്യക്ഷതായാം നിർമ്മിതോച്ചസ്തരീയ വിശേഷജ്ഞ സമിതേഃ അനുശംസാനുസാരം ക്രിയമാണാനി സന്തി. കേന്ദ്രീയ മന്ത്രിണോ JP നഡ്ഡ ഡോ ജിതേന്ദ്രസിംഹ ച നവദില്യാം CJP ഇത്യേതസ്യ പ്രതിനിധിമണ്ഡലേന സഹ അമിലതാം. ഉപവേശനാനന്തരം വാർത്താഹരാൻ സംബോധയൻ ശ്രീ നഡ്ഡ അവദത് യത് പരീക്ഷാ വ്യവസ്ഥാ പരിഷ്കാര സംബദ്ധാ പ്രതിനിധിമണ്ഡലസ്യ യാചനാ പ്രശാസനേന ധൈര്യേണ ഗംഭീരതയാ ച ശ്രുതാ. തേനോക്തം യത് പ്രതിനിധിമണ്ഡലേന ത്രയഃ പ്രമുഖാഃ പ്രസ്താവാഃ പ്രസ്തുതാഃ പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗസ്യ നിവാരണായ കതിപയാഃ പരിഷ്കാരോപായാശ്ച പ്രതിപാദിതാഃ. ശ്രീ നഡ്ഡ അവദത് യത് പ്രശാസനം പ്രതിനിധിമണ്ഡലേന സഹ അദ്യ പുനരേകവാരം വിചാരവിമർശം കരിഷ്യതി. നീറ്റ് പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗ പ്രകരണമാധൃത്യ ഛാത്രാണാം വിരോധ പ്രദർശനാനി ച അധികൃത്യ പഞ്ചമദിവസേ അപി നിരന്തരം ജാതേന കോലാഹലേന സംസദഃ ഉഭയോഃ സദനയോഃ ലോക്സഭാ രാജ്യസഭയോഃ കാര്യാചരണം സോമവാസര പര്യന്തം സ്ഥഗിതം. പ്രശാസനേന പുനഃ പുനഃ ആശ്വാസനം പ്രദത്തം യത് തത് നീറ്റ് പ്രകരണേ സാർത്ഥക ചർച്ചയൈ സജ്ജമസ്തി. തഥാപി വിപക്ഷേണ കേന്ദ്രീയ ശിക്ഷാമന്ത്രിണഃ ത്യാഗപത്രസ്യ ആഗ്രഹം കുർവന് സ്വവിരോധം നിരന്തരം പ്രദർശിതം. ആർത്ഥിക പ്രകരണാനാം മന്ത്രിമണ്ഡലീയ സമിത്യ കർണാടകാന്ധ്രപ്രദേശയോ ബല്ലാരി ഗുണ്ടകല രേലഖണ്ഡസ്യ തൃതീയ ചതുർത്ഥ രേലമാർഗയോ നിർമ്മാണായ ആഹത്യ 64,12,00,000,000,000,000 രൂപ്യകാണാം അനുമോദനം പ്രദത്തം. നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് അനയാ പരിയോജനയാ ആന്ധ്രപ്രദേശ കർണാടകയോ മധ്യേ രേല സമ്പർക്ക അധിക സുദൃഢ ഭവിഷ്യതി.
2: आज अप्रूवल हुआ है गुंतकल से बिल्लारी 3rd and 4th line और उसके आगे फिर होसपेट से हुबली 3rd and 4th line का ऑलरेडी DPR अंडर प्रिपरेशन है. ये करने से नॉर्थ कर्नाटका का एक कंप्लीट इकोनॉमिक कॉरिडोर बनता है. कर्नाटक आंध्र प्रदेश दोनों को जोड़ेगा. ये एक बड़ा

0: मेजर ब्रिज है वेदावती रिवर पे, और उसके अलावा 7 मेजर ब्रिजेस हैं, 52 माइनर ब्रिजेस हैं, और 3 साल का ये प्रोजेक्ट का ड्यूरेशन है।
1: तेन एतदपि सूचितं यत् देशे त्रयाणां रसायनोद्योगिक संकुलानां स्थापनाय भव्य इति भारतोद्योगिक विकास योजना रसायन इत्येषा योजना मंत्रिमंडलेन अनुमोदिता। राष्ट्रपति पदासीना द्रौपदी मुर्मुः रूमानिया देशस्य बुखारेस्ट यूनिवर्सिटी ऑफ इकोनॉमिक स्टडीज इत्यनेन विश्वविद्यालयेन डॉक्टर ऑनरीस कौसा इति मानद विद्या वाचस्पति उपाधिना सम्मानिता। अयं सम्मानः तस्याः लोकसेवायां शिक्षाक्षेत्रे सामाजिक समावेशे च विशिष्ट योगदानस्य भारत रूमानिया देशयोः सम्बन्ध सुदृढीकरणे च मान्यता स्वरूपः प्रदत्तः। सम्मानम् अंगीकुर्वती राष्ट्रपतिः एतत् सम्माननं भारतस्य 1.4 अर्बुदजनेभ्यः समर्पितवती इति वार्ताः।
2: ആകാശവാണി സമയം 7 മണി. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
5: സ്വച്ഛഗതിയോടെ ഒഴുകുന്ന ജീവിതത്തെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പെട്ടെന്നുള്ള ഇടപെടലിലൂടെ മാറ്റിമറിക്കുന്ന കഥാപാത്രങ്ങൾ ജീവിതത്തിലും സാഹിത്യത്തിലും ധാരാളമുണ്ട്. അത് നന്മയ്ക്കോ തിന്മയ്ക്കോ ആവാം. നന്മ ചെയ്യുന്നവർ അത്ര ഓർമ്മിക്കപ്പെടാറില്ല, തിന്മ ചെയ്യുന്നവരാകട്ടെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എക്കാലത്ത് ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് രാമായണത്തിലെ മന്ധര. സ്വച്ഛമായി ഒഴുകിയിരുന്ന ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരം കലുഷിതമാക്കാൻ മന്ധരയ്ക്ക് ഏതാനും നാഴികകളെ വേണ്ടിവന്നുള്ളൂ. മന്ധര കൊട്ടാരത്തിലെ അധികാരസ്ഥാനങ്ങളിൽ ഒന്നുമില്ല, വെറും ഒരു കുബ്ജയായ ദാസി മാത്രമാണ് അവർ. കേകയ രാജാവായ അശ്വപതിയുടെ റാണിയുടെ ദാസിയായിരുന്നു മന്ധര. കൈകേയിയും സഹോദരൻ യുദ്ധാജിത്തും ചെറുതായിരുന്നപ്പോൾ രാജാവ് രാജ്ഞിയുടെ ഒരു നിർബന്ധബുദ്ധി സഹിക്കാതെ അവരെ ഉപേക്ഷിച്ചു. അന്നു മുതൽ മന്ധര കുട്ടിയായിരുന്ന കൈകേയിക്ക് മാതൃനിർവിശേഷമായ സ്നേഹലാളനകളും പരിചരണങ്ങളും കൊടുത്തു വളർത്തി. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ കൂടെ കൂട്ടാതിരിക്കാൻ കൈകേയിക്ക് കഴിയുമായിരുന്നില്ല മന്ധരയെ. മന്ധരയ്ക്ക് കൈകേയിയുടെയും ഭരതന്റെയും ഉയർച്ചയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതുകൊണ്ടാണ് രാമാഭിഷേക വാർത്ത അറിഞ്ഞ് ക്ഷുഭിതയായത്. കൈകേയിയോടുള്ള സ്വാതന്ത്ര്യം, സ്നേഹം എത്രമാത്രമായിരുന്നെന്ന് ദുർഭഗേ, മൂഢേ, മഹാഗർവിതേ എന്ന ശകാര സംബോധനയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഏഷണിക്ക് നല്ലൊരു മാതൃകയാണ് അവർ. ആദ്യം ഒരു അന്യതാബോധം സൃഷ്ടിക്കുക, ഭയപ്പെടുത്തുക, പിന്നെ നിന്റെ നന്മയ്ക്കാണ് പറയുന്നതെന്ന് ഏഷണിക്കാരുടെ സ്ഥിരം പല്ലവി പറയുക, ഒടുവിൽ സപത്നീ മത്സരം എന്ന മർമ്മത്തിൽ തന്നെ കുത്തി. രാമാഭിഷേക വാർത്ത കേട്ട് സ്വർണനോപുരം സന്തോഷത്തോടെ സമ്മാനിച്ച കൈകേയിയെ കൊണ്ട് രാമനെ വനത്തിൽ അയക്കാനും ഭരതനെ രാജാവാക്കാനും പ്രാപ്തയാക്കുക, ഇതൊക്കെയാണ് മന്ധര ചെയ്തത്. ന്യസ്തമായി വച്ചിരുന്ന 2 വരങ്ങൾ ഓർമ്മിപ്പിച്ച് രാജാവിൽ നിന്നും കാര്യം നേടാനുള്ള സൂത്രവും പറഞ്ഞുകൊടുത്തത് കൈകേയിയാണ്. എന്തിന്, രാമനെ സ്വന്തം പുത്രനേക്കാൾ സ്നേഹിച്ചിരുന്ന കൈകേയി 3ാമതൊരു വരമായി രാമൻ വൽക്കലധാരിയായിട്ട്, ജഡാധാരിയായിട്ട്, ഫലമൂലങ്ങൾ ഭക്ഷിച്ച് വനത്തിൽ അലയണം എന്ന ഒരു വരം കൂടി രാജാവിനോട് ചോദിക്കുന്നത് കാണുമ്പോൾ മന്ധരയുടെ സ്വാധീനശക്തി എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ആധ്യാത്മ രാമായണം അയോധ്യകാണ്ഡത്തിലെ ഏതാണ്ട് 150 വരികളിൽ തിമിർത്താടുന്ന മന്ധരയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഒരിക്കൽ ശത്രുഘ്നൻ അതുവഴി നടന്നു

0: സ്നേഹം കൊണ്ടല്ല, അങ്ങനെ ചെയ്താൽ ശ്രീരാമൻ കോപിക്കുമെന്ന കാരണത്താൽ. എന്നാൽ മന്ധരയുടെ ഇടപെടലാണ് രാമായണത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഇന്ധനത്തിലാണ് രാമായണം അന്ത്യം വരെ നീങ്ങുന്നതെന്ന് പറഞ്ഞത് പുത്തേഴത്ത് രാമൻ മേനോനാണ്. അതെ, മന്ധരയില്ലെങ്കിൽ രാമൻ കാട്ടിൽ പോവില്ല, രാവണവധമില്ല. എന്തിന്, നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാനെ കാണാൻ പോലും നമുക്ക് പറ്റുമായിരുന്നില്ല. മന്ധര എന്ന പ്രതിഭാസം നമ്മുടെ ഇടയിൽ നിരന്തരം വിളയാടുന്നു. നാം അതിൽ പെട്ടുപോകാറുണ്ട്. ശ്രീരാമന്റെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവായ്പ കൊണ്ടും അവിടെ മന്ധരത്വം ചെലവായില്ല. ഐക്യം ഇത്തരം ഇടപെടലുകളെ ചെറുക്കും. ദാസികൾക്ക് പോലും ബന്ധങ്ങൾ ഏഷണിയിലൂടെ തകർക്കാൻ കഴിയും എന്നൊരു മുന്നറിയിപ്പും കവി നമുക്ക് തരുന്നു. അധികാരസ്ഥാനത്തിരിക്കുന്നവർ വാക്കുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു താക്കീതും ഈ കഥയിലുണ്ട്. കാലം മാറുമ്പോൾ ചിന്താഗതിക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വരും. അതുകൊണ്ട് അറിയാത്ത ഭാവിയിലേക്ക് വാഗ്ദാനം പാടില്ല, അതും അധികാരത്തിലുള്ളവരിൽ നിന്നും. ഇനി രാമാവതാരം രാവണ നിഗ്രഹത്തിനാണല്ലോ. അഭിഷേകം അവിടെ മുടങ്ങേണ്ടത് ലോകത്തിനാവശ്യമാണ്, ലോക നന്മയ്ക്കാവശ്യമാണ്. ദേവന്മാർ അതിന് തിരഞ്ഞെടുത്തത് സാധുവായ ഒരു ദാസിയെ. വാണീദേവിയെ കൊണ്ട് മന്ധരയുടെ നാവിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പറയിച്ചതാണെന്ന് മനസ്സിലാവുമ്പോഴാണ് മന്ധരയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് മന്ധര ഒരേഷണിക്കാരിയല്ല, ലോക കല്യാണത്തിന് ഇടനില നിന്ന പുണ്യവതിയാണ്, നമിക്കപ്പെടേണ്ട ഒരു പുണ്യവതി.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. ഹൃദയപൂർവ്വം കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ആദ്യം നമുക്ക് കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന 2026-27 വർഷത്തെ കൂൺഗ്രാം പ്രോജക്ടിന്റെ ഭാഗമായി ഇനി പറയുന്ന 6 കമ്പോണന്റുകൾക്കായി വെള്ളനാട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന 8 കൃഷിഭവനുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മഷ്റൂം ഫാർമേഴ്സ് സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു യൂണിറ്റ് 100 ബെഡിന് 11,250 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ലാർജ് മഷ്റൂം, മഷ്റൂം സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇതിൽ ഒരു യൂണിറ്റിന് 100 ബെഡിന് 11,250 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ലാർജ് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ആകെ ചിലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 300 ബെഡ് കൂൺ കൃഷി ചെയ്തിട്ടുണ്ടാകണം. ആധുനിക രീതിയിലുള്ള കൂൺ ഷെഡുകളാണ് നിർമ്മിക്കേണ്ടത്. സ്മോൾ സ്കെയിൽ സ്പാൺ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ആകെ ചിലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. മഷ്റൂം കമ്പോസ്റ്റ് യൂണിറ്റ്, കാലാവധി കഴിഞ്ഞ കൂൺ ബെഡുകൾ ഉപയോഗിച്ച് മണ്ണിരയുടെ സഹായത്തോടെ വളം നിർമ്മിക്കുന്ന യൂണിറ്റുകളാണ് ഇത്. ഒരു യൂണിറ്റിന് ആകെ ചിലവിന്റെ 50% വരുന്ന 50,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. മഷ്റൂം പാക്ക് ഹൌസ്, ഒരു യൂണിറ്റിന് 50% സബ്സിഡിയായ 2,00,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ആകെത്തുക കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ 4,00,000 രൂപയാണ് വരേണ്ടത്. മഷ്റൂം പ്രിസർവേഷൻ യൂണിറ്റ്, ആകെത്തുകയായ 2,00,000 രൂപയുടെ 50% 1,00,000 രൂപയാണ് ആനുകൂല്യമായി നൽകുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം വടക്ക് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഓണക്കാല പച്ചക്കറി കൃഷിയിലെ വളപ്രയോഗവും രോഗകീട നിയന്ത്രണവും എന്ന വിഷയത്തെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് 8281 2810005 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.

0: പുതിയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18-ഉം 60-ഉം ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈഫൻഡോടുകൂടി 8 ദിവസത്തെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ 5 ഓഗസ്റ്റിന് മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8943-346-625. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കുന്നു. മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ വീട്ടിലിരുന്ന് പഠിക്കാവുന്ന മലയാളത്തിലുള്ള 24 ദിവസത്തെ സൌജന്യ കോഴ്സാണിത്. ഫൈനൽ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഫീസ് ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8547-837-256 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി വിവിധ കാർഷിക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ജൈവ കർഷകൻ, വനിതാ കർഷക, വിദ്യാർത്ഥി കർഷകൻ, SC/ST കർഷകൻ, യുവ കർഷകൻ, ക്ഷീര കർഷകൻ, മുതിർന്ന കർഷകൻ, ഭിന്നശേഷി കർഷകൻ, കർഷക തൊഴിലാളി, മൂല്യവർദ്ധിത കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തകൻ അഥവാ പ്രവർത്തക എന്നീ വിഭാഗങ്ങളിലെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ 1 ഓഗസ്റ്റിന് വൈകുന്നേരം 5-നകം അതിയന്നൂർ കൃഷിഭവനിൽ സമർപ്പിക്കണം. എറണാകുളം വെങ്ങോല പഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണത്തിൽ മികച്ച കർഷകരെ പരിഗണിക്കുന്നതിനായി മികച്ച മുതിർന്ന കർഷകൻ, മികച്ച കർഷക, യുവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, SC/ST കർഷകൻ, നെൽ കർഷകൻ, പച്ചക്കറി കർഷകൻ, സമ്മിശ്ര കർഷകൻ, കർഷക തൊഴിലാളി, ക്ഷീര കർഷകൻ എന്നീ വിഭാഗങ്ങളിലായി അപേക്ഷകൾ ക്ഷണിച്ചു. 3 ഓഗസ്റ്റിനകം കൃഷിഭവനിൽ അപേക്ഷകൾ സമർപ്പിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ വിവിധ PG/PhD പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവയടക്കമുള്ള വിശദമായ പ്രോസ്പെക്ടസ് ഡൌൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ് ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ് ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-243-8139. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഇനി നമുക്ക് ജൂലൈ 25 ചരിത്ര വിശേഷങ്ങൾ അറിയാം. കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്.

0: ചാനൽ വിമാനത്തിൽ കുറുകെ പറന്ന ആദ്യത്തെ വ്യക്തിയായി മാറി. ഫ്രാൻസിലെ കലൈസിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ഡോവറിലേക്കായിരുന്നു അദ്ദേഹം പറന്നത്. ഏകദേശം 37 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്നത്. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ബ്ലേറിയറ്റ് 11 എന്ന മോണോപ്ലെയിൻ വിമാനമാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചത്. 1943 ജൂലൈ 25 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റാലിയൻ ഏകാധിപതിയായിരുന്ന ബെനിറ്റോ മുസോളിനിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലിക്കുണ്ടായ വൻ തിരിച്ചടികളും സഖ്യകക്ഷികൾ സിസിലി കീഴടക്കിയതുമാണ് മുസോളിനിയുടെ പതനത്തിന് കാരണമായത്. ഫാസിസ്റ്റ് ഗ്രാൻഡ് കൌൺസിൽ മുസോളിനിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കുകയും തുടർന്ന് വിക്ടർ ഇമാനുവൽ 3-ാമൻ രാജാവ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. മുസോളിനിക്ക് ശേഷം മാർഷൽ പിയട്രോ ബെഡോഗ്ലിയോ ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. 1997 കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയായ KR നാരായണൻ ഇന്ത്യയുടെ 10-ാമത് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത് 1997 ജൂലൈ 25 കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം ഈ പദവിയിൽ എത്തിയത്. രാജ്യത്തെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി കൂടിയായിരുന്നു അദ്ദേഹം. ഒരു റബ്ബർ സ്റ്റാമ്പ് രാഷ്ട്രപതിയാകാതെ ഭരണഘടന തത്വങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ധീരമായ തീരുമാനങ്ങൾ എടുത്ത വ്യക്തിയായി അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത രാഷ്ട്രപതി പദവിയിലേക്കെത്തിയ ചരിത്ര നിമിഷം 2007 ജൂലൈ 25 ഇന്ത്യയുടെ 12-ാമത് രാഷ്ട്രപതിയായി പ്രതിഭാ ദേവി സിംഗ് പാട്ടീൽ ഈ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സ്വാതന്ത്ര്യം കിട്ടി 60 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യം ഭരിക്കാൻ ഒരു വനിതാ മേധാവിക്ക് അവസരം ലഭിച്ചത്. തനതായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അവർ രാജസ്ഥാൻ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി 2022 ജൂലൈ 25 സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു ആദിവാസി ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് അവർ. ഒഡീഷയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും കഠിനമായ ജീവിത സാഹചര്യങ്ങളോട് പോരാടിയാണ് അവർ ഈ സ്ഥാനത്തേക്ക് ഉയർന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്ന പ്രത്യേകതയും ദ്രൗപദി മുർമുവിനുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിലെന്ന് അകാല നരയുടെ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
5: സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് പേരെ വലട്ടുന്ന ഒരു പ്രശ്നമാണ് നര. പണ്ട് 50 വയസ്സ് കഴിയുമ്പോഴാണ് മുടിയിൽ നര കണ്ടു തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് 12 വയസ്സ് മുതലുള്ള ടീനേജ് കുട്ടികളിൽ പോലും നര കണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് നരയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മുടിക്ക് കറുത്ത നിറം നൽകുന്നത് മെലാനിൻ എന്ന വസ്തുവാണ്. ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് മെലനോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളാണ്. ഇവ മുടിയുടെ വേരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്കാരുടെ മുടിയിൽ മെലനോസൈറ്റിന്റെ അളവ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നല്ല കറുത്ത മുടി ഉണ്ടാകുന്നത്. മെലനോസൈറ്റ്സിന്റെ അളവ് കുറവുള്ള മുടികൾ ചെമ്പിച്ച നിറമായിരിക്കും. തലമുടിക്ക് നിറം നൽകുന്ന മെലനോസൈറ്റ് കോശങ്ങൾ നശിച്ചു പോകുന്നതാണ് മുടി നരയ്ക്കാനുള്ള കാരണം. പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ മെലനോസൈറ്റ്സ് നശിച്ചു പോകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുടിയുടെ കോശങ്ങൾക്കകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടിഞ്ഞുകൂടുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ചെറിയ അളവിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെ കാറ്റലൈസ് എന്ന ഒരു എൻസൈം ഓക്സിജനും വെള്ളവുമാക്കി മാറ്റുന്നു. അതിനാൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കോശങ്ങൾക്ക് ദോഷമായി മാറുന്നില്ല. എന്നാൽ എപ്പോഴാണോ ഈ കാറ്റലൈസ് എൻസൈം ശരീരത്തിൽ കുറയുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡ് കോശങ്ങളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ മുടിയിടകളുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുമ്പോൾ അവിടുത്തെ മെലാനോസൈറ്റ്സ് നശിച്ചു പോകും, മുടി വെളുക്കാൻ തുടങ്ങും. സാധാരണയായി എല്ലാവരുടെയും ശരീരത്തിൽ കാറ്റലൈസ് എൻസൈം ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രായം കൂടുന്തോറും ഇതിന്റെ ഉൽപ്പാദനം കുറയുന്നതാണ് വയസ്സാകുമ്പോൾ മുടി നരയ്ക്കാനുള്ള കാരണം. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നര വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെയധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ്. അതിനൊരു കാരണം പാരമ്പര്യമാണ്. അതോടൊപ്പം ജീവിത സാഹചര്യങ്ങളും നോക്കണം. അച്ഛനും അമ്മയ്ക്കും 50-ാമത്തെ വയസ്സിലാണ് മുടി നരച്ചത്. എന്നാൽ മക്കൾക്ക് 20-ാമത്തെ വയസ്സിൽ മുടി നരച്ചുവെങ്കിൽ അതിനു കാരണം ഇപ്പോഴത്തെ ജനറേഷൻ നേരിടുന്ന മലിനീകരണം, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, തിരക്കിട്ടുള്ള ജീവിത രീതികൾ, അമിതമായ ടെൻഷൻ, സ്ട്രെസ്, ഭക്ഷണത്തിൽ ന്യൂട്രിയൻസിന്റെ കുറവ്, ഭക്ഷണത്തിൽ അമിതമായ കെമിക്കലുകളുടെ സാന്നിധ്യം എന്നിവയാണ്. രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പലതരം രോഗങ്ങൾ.

0: രോഗങ്ങൾ. ഉദാഹരണത്തിന് കടുത്ത പനി, കടുത്ത ഇൻഫെക്ഷൻ, ക്യാൻസർ മുതലായവയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അമിതമായി ഉണ്ടാവുകയും മുടി നരയ്ക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ യുവ തലമുറ അവരുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചികിത്സകൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വർദ്ധിപ്പിക്കുന്നവയാണ്. മറ്റൊന്ന് മുടിയിൽ കൃത്രിമം നിറം നൽകുന്നതിന് മുൻപ് ബ്ലീച്ച് ചെയ്യുമ്പോൾ. ഇവിടെയും മുടി പെട്ടെന്ന് വെളുക്കുന്നു. ഒരു പ്രാവശ്യം ഡൈ ചെയ്ത് തുടങ്ങിയാൽ മുടി വീണ്ടും വീണ്ടും നരയ്ക്കും എന്ന് പറയാൻ കാരണവും ഈ ഡൈയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അംശമാണ്. അന്തരീക്ഷ മലിനീകരണം, ക്ലോറിൻ വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നത്, കീടനാശിനി ചേർത്ത പഴങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കി മുടി നരച്ചു പോകാനിടവരുന്നു. അതുപോലെ തന്നെ വ്യായാമമില്ലാത്ത ജീവിതരീതി, കളർ ചേർത്ത ഭക്ഷണപാനീയങ്ങളുടെ അമിത ഉപയോഗം, കൂടാതെ അമിതമായ ഉപ്പിന്റെ ഉപയോഗം, മദ്യപാനത്തിന്റെയും പുകവലിയുടെയും അതിപ്രസരം, ഇവയെല്ലാം തന്നെ ചെറുപ്പക്കാരിൽ അകാലനര ഉണ്ടാക്കുന്നു. അകാലനര എങ്ങനെ തടയാമെന്ന് നോക്കാം. ടീനേജിൽ ഉണ്ടാകുന്ന അകാലനര നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. കൂടുതൽ മുടി നരയ്ക്കാതെ മുടിയുടെ കറുപ്പ് നിലനിർത്താൻ സാധിക്കും. ഇതിന് ഭക്ഷണത്തിലാണ് ഗണ്യമായ മാറ്റം വരുത്തേണ്ടത്. സമയത്തിന് ഉറങ്ങുക, കൃത്യമായി വ്യായാമം ചെയ്യുക, ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് നല്ലതുപോലെ വെള്ളം കുടിക്കുക, ഇതെല്ലാം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നവയാണ്. 7-8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കും, അതിലൂടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ വൈറ്റമിൻസും മിനറൽസും നന്നായി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതായത് ഒമേഗ3 ഫാറ്റി ആസിഡ്, അയൺ, ഫോളിക് ആസിഡ്, സെലിനിയം, മെഗ്നീഷ്യം, കോപ്പർ എന്നിവയടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ഒരു പരിധിവരെ അകാലനര തടയാൻ സാധിക്കും. ഇതിനുവേണ്ടി ഇലക്കറികൾ, ശർക്കര, ഒമേഗ3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, കോഡ് ലിവർ ഓയിൽ, വൈറ്റമിൻ ഡി സപ്ലിമെന്റ് മുതലായവ ഭക്ഷണത്തിൽ അധികമായി ഉൾപ്പെടുത്തുക. തേൻ ദിവസവും ഒരു സ്പൂണെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. അതിലെ കോപ്പർ കണ്ടന്റ് മുടിക്ക് നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ധാരാളമായി കഴിക്കണം. ഇവയെല്ലാം തന്നെ കാറ്റലൈസ് എൻസൈം ഉൽപാദനത്തെ കൂട്ടുന്നതാണ്. ഷെൽഫിഷസ്, അതായത് കണവ, ചിപ്പി, ഞണ്ട്, കൊഞ്ച് എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കൂൺ പതിവായി കഴിക്കുക. ഇവയിലെല്ലാം സെലനിയം, മെഗ്നീഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആടിന്റെയും പോത്തിന്റെയും കരൾ കഴിക്കുന്നതും നല്ലതാണ്. തലയോട്ടിയിൽ എണ്ണ തേച്ച് വിരലുകൾ കൊണ്ട് ചെയ്യുന്ന മസാജും വളരെ നല്ലതാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് അകാലനരയുടെ കാരണങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: തൊഴിൽ ദർശനം.
2: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റൈറ്റ്സ് ലിമിറ്റഡിൽ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 16 ഒഴിവുണ്ട്. ഫീൽഡ് എഞ്ചിനീയർ ഒഴിവ് 11. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. ക്വാളിറ്റി എഞ്ചിനീയർ ഒഴിവ് 2. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. റെസിഡന്റ് എഞ്ചിനീയർ ഒഴിവ് 3. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും 8 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം: എല്ലാ തസ്തികയിലേക്കും 55 വയസ്സ് കവിയരുത്. പ്രായപരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC-ക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് സർവീസിനനുസരിച്ചും ഇളവുണ്ട്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം പ്രിന്റൌട്ട് എടുത്ത് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 30. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rights.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rights.com. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 48 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 08/2026. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3 അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 40. ക്ലിനിക്കൽ ഹെമറ്റോളജി 9, എൻഡോക്രിനോളജി 10, നിയോനാറ്റോളജി 13, ന്യൂക്ലിയർ മെഡിസിൻ 3, പൾമണറി മെഡിസിൻ 3, പീഡിയാട്രിക് സർജറി 1, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി 1.

0: 35 വയസ്സ്, കവിയരുത്. മറ്റ് തസ്തികകളും മുഴുവൻ. അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് 2, പ്രോസിക്യൂട്ടർ 1, ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ 2, എൻഡമോളജിസ്റ്റ് 1, ജൂനിയർ സയന്റിഫിക് ഓഫീസർ 1, സൂപ്രണ്ട് 1. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upsconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upsconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. ബംഗളൂരുവിലുള്ള രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിലാണ് അവസരം. തസ്തികകളും ഒഴിവും. എഞ്ചിനീയർ 6, ഇലക്ട്രോണിക്സ് 4, മെക്കാനിക്കൽ 1, ഇൻസ്ട്രുമെന്റേഷൻ 1, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് 8, ഇലക്ട്രോണിക്സ് 4, മെക്കാനിക്കൽ 1, IT 1, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, ട്രേഡ്സ്മാൻ 8, ഇലക്ട്രിക്കൽ 2, AC മെക്കാനിക് 1, മെക്കാനിക്കൽ 1, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ് 4. 250 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rri.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rri.res.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. മുംബൈ ആസ്ഥാനമായുള്ള സെൻട്രൽ റെയിൽവേയിൽ സ്പോർട്സ് കോട്ടയിലും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയിലുമുള്ള നിയമനങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്പോർട്സ് കോട്ടയിൽ 59 ഒഴിവും സ്കൌട്ട് ആൻഡ് ഗൈഡ് കോട്ടയിൽ 12 ഒഴിവുമുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സ്പോർട്സ് കോട്ടയിലേക്ക് ഓഗസ്റ്റ് 14, സ്കൌട്ട് ആൻഡ് ഗൈഡ് കോട്ടയിലേക്ക് ഓഗസ്റ്റ് 12. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrccr.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrccr.com. തൊഴിൽ ദർശനം.
1: പ്രിയശ്രോതാക്കളെ, പുലർവട്ടം തുടരും 7:35. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്, ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
3: Education is not merely a means of individual advancement, but the surest foundation of a just and inclusive society. Today, as the world is being reshaped by artificial intelligence, digital technologies and other rapid scientific advances, universities like this has even greater responsibility to ensure that knowledge is guided by wisdom, ethics and compassion.
2: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും

0: സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി.ജെ.പി. പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി.ജെ.പി. മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. സി.ജെ.പി. മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി.ജെ.പി. വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് മൂന്ന് രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ മൂന്നും നാലും ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലെ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരീക്കെ സേ ഭാരത് മേ ഡെവലപ് കർണെ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ബി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷനൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയെ ബഹുത് ഇമ്പോർട്ടന്റ് ഥാ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരീക്കെ സേ സോച്ന.
0: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18 മൂന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽ രാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
3: തക്ക് ഇൻഡസ് വാട്ടർ ട്രീറ്റി കി ബാത്ത് ഹൈ സിന്ധു ജൽ സന്ധി കി സംജോത്തെ കി ബാത്ത് ഹൈ ഇസ് പർ ഹമാരാ പക്ഷ് സാഫ് ഹൈ ഓർ ഹം ലോഗോ നെ സമയ സമയ പർ ആപ്കോ യാദ് ഭി ദിലായ ഹൈ കി ഭാരത് കാ യേ മാൻന ഹൈ കി യേ സിന്ധു ജൽ സന്ധി തബ് തക് സ്ഥഗിത് രഹേഗാ ജബ് തക് പാകിസ്ഥാൻ സീമാ പാർ ആതങ്ക്വാദ് കോ അപ്നാ സമർത്ഥൻ ദേനാ ബന്ദ് നഹീ കരേഗാ.
0: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൽ 1963 മുതൽ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് ധൻസുകുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാറയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമസംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി സമയം 7:35. പ്രേക്ഷകരെ പുലർവേട്ടം തുടരുന്നു. കാലം സാക്ഷി.
4: ശാന്ത പി നായർ. മലയാള സിനിമയിലെ പിന്നണി ഗായികയായിരുന്ന ശാന്ത പി നായർ 1929 February 6 തൃശൂരിൽ ജനിച്ചു. ചേർത്തല ഗോപാലൻ നായർ, രാമനാട് കൃഷ്ണൻ എന്നിവരുടെ കീഴിൽ കുട്ടിക്കാലത്ത് തന്നെ കർണാടക സംഗീതം പഠിക്കാൻ ആരംഭിച്ച ശാന്ത ചെന്നൈ ക്വീൻ മേരീസ് കോളേജിൽ നിന്നും സംഗീതത്തിൽ ബിരുദമെടുത്തു. അതിനുശേഷം ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ അനൗൺസറായി ജോലിയിൽ പ്രവേശിച്ചു. തിരമാല എന്ന ചിത്രത്തിലെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ശാന്ത പി നായർ ചലച്ചിത്ര ഗാന രംഗത്തേക്ക് കടന്നു വന്നത്. കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ തുമ്പി തുമ്പി വാവ എന്ന ഗാനം അവരുടെ എക്കാലത്തെയും മികച്ച ഗാനമായി കണക്കാക്കുന്നു. കൂടാതെ നീലക്കുയിൽ, പാടാത്ത പൈങ്കിളി, ലൈല മജ്നു, ചെമ്മീൻ, മുറപ്പെണ്ണ്, രമണൻ എന്നിവയുൾപ്പെടെ 30+ സിനിമകൾക്ക് വേണ്ടി അവർ ഗാനമാലപിച്ചു. ഗായകൻ യേശുദാസിന്റെ ചലച്ചിത്ര ഗാന രംഗത്തേക്കുള്ള കടന്നുവരവ് ശാന്ത പി നായരോടൊപ്പം യുഗ്മഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു. 7 രാത്രികൾ എന്ന സിനിമയിലെ ഗാനത്തിന് സംഗീതം നൽകിക്കൊണ്ട് ശാന്ത സംഗീത സംവിധാന രംഗത്തും തന്റെ പ്രതിഭ തെളിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, സ്വരലയ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളികൾ എന്നും ഗൃഹാതുരതയോടെ ഓർക്കുന്ന നിരവധി ലളിതഗാനങ്ങളും ചലച്ചിത്രഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച ആ ഗായിക 2008 July 26 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ശാന്ത പി നായരുടെ ശബ്ദം.

ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ കോഴിക്കോട് കേന്ദ്രത്തിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ആയിരിക്കുമ്പോൾ അവിടുന്ന് ഒരുപാട് ലളിതഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആ ലളിതഗാനങ്ങൾ വളരെ പോപ്പുലർ ആയിരുന്നു അന്ന്. അങ്ങനെ തിരമാലയിലാണ് മിസ്റ്റർ പിള്ള വിളിക്കുകയായിരുന്നു. ബോംബെയിൽ വെച്ച് റെക്കോർഡിങ് സൗന്ദിൻ്റെ തന്നെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഞാനും കോഴിക്കോട് അബ്ദുൾ ഖാദറിന് പ്രിൻസിപ്പൽ സിംഗേഴ്സതിൽ അഞ്ച് പാട്ടുകളിട്ടുണ്ട്, മൂന്ന് ഡിയൽസും. അങ്ങനെ ബോംബെ പോയി റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നീലക്കുയില് ഉണരു ഉണരു ഉണ്ണിക്കണ്ണ, അത് വളരെ പോപ്പുലറായി. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ബെസ്റ്റ് സോങ്സ്. ഒരുപാട് ആരാധകരെ കിട്ടി. ഒരിക്കലും ഡൽഹിയിലെ ഒരു മലയാളം ഫിലിം ഫെസ്റ്റിവലിന് നീലക്കുയില് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ ഓംചേരി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് പറഞ്ഞു, എന്തിനാ ആയിരം പാട്ട് ശാന്ത പാടണം, ഈ ഒരു ഒറ്റ പാട്ട് മതി, എവിടെ മലയാളിയുണ്ടോ. അവരെല്ലാം ശാന്ത വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുന്നു. വസു ഇറ്റ് വാസ് എ ഹിറ്റ്. പ്രത്യേകിച്ച് ഒരു ഉണ്ണികൃഷ്ണനെ കുറിച്ചൊക്കെ ആകുമ്പോൾ അത് മനസ്സിൽ തട്ടി പാടിയിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് വൺ ആഫ്റ്റർ അനദർ പല പല പടങ്ങളും വന്നു. രാജൻ എന്ന പൗരൻ, മൂട് പടം, ബാബുരാജ് മ്യൂസിക് ഡയറക്ടറായിട്ട്, പിന്നെ കൂടപ്പുറപ്പ് രാഘവ മാസ്റ്റർ, അത് വളരെ ഹിറ്റായിരുന്നു. അതിലത്തെ തുമ്പി തുമ്പി വളരെ വളരെ ഹിറ്റായിരുന്നു. പിന്നെ ചൊല്ലി ഉദയന്, തീലിയിലെ ഞാനായിട്ട് അപ്പം വേണം ആട് വേണം എന്ന് പറഞ്ഞ അതൊരു ഒരു ഹിറ്റ് സോങ് ആയിരുന്നു. അത് അതിൽ സ്ക്രിപ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയിരുന്നു, കെ പത്മനാഭൻ നായരുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. പിന്നെ ബാബുരാജിൻ്റെ രാഘവ മാസ്റ്ററാണ് ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത്. ദേവരാജിൻ്റെയിലും പാടിയിട്ടുണ്ട്, ദക്ഷിണാമൃത സാമ്പിൻ്റെയിലും പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. മൂട് പണം രാമുക്കാരിയായിട്ട് നിന്നത്തെ കാലത്ത്. പിന്നെ മുറപ്പെണ്ണ് ക്രിസ്ത്യാനിക്ക് ഞാനായിട്ട് കടവത്ത തോണി അടുത്തപ്പോൾ, ദാറ്റ് വാസ് ഓൾസോ ഹിറ്റ് സോങ്.

നമുക്കിപ്പോൾ ശാന്ത പി നായർ പാടിയ ഒരു ഗാനം കേൾക്കാം, പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിനു വേണ്ടി തിരുനായർ കുറിച്ചി രചിച്ച് ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകിയിരിക്കുന്നു.

0: ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: പുലർവെട്ടത്തിലിനി
3: പാട്ടും പൊരുളും.
2: രചന കുരീപ്പുഴ സജീവ്.
4: പ്രിയമുള്ളവരെ, 10 വരി എഴുതിയാൽ 10-ലും കവിത വേണമെന്ന് നിർബന്ധമുള്ള ഒരു കവിയെ മലയാളത്തിലുള്ളൂ. അത് സാക്ഷാൽ ONV കുറുപ്പാണ്. കാവ്യാത്മകമായ ആശയങ്ങൾ കാവ്യാത്മകമായ ഭാഷയിൽ ഇത്രയധികം ചലച്ചിത്ര ഗാനങ്ങളിൽ ആവിഷ്കരിച്ച മറ്റൊരു കവിയും നമുക്കില്ല. 2 വാക്കുകൾ ചേരുമ്പോൾ കവിതയിൽ അർത്ഥമല്ല, ഒരു നക്ഷത്രമാണ് ഉണ്ടാവുന്നതെന്ന് പറയാറുണ്ട്. രചനയിലെ സൗന്ദര്യാത്മകമായ മാന്ത്രിക വിദ്യയാണത്. ONV കാര്യത്തിൽ 2 വാക്കുകൾ ചേർന്ന് സുന്ദര സങ്കല്പത്തിന്റെ ഒരു നക്ഷത്രം മാത്രമല്ല പിറക്കുന്നത്, 2 വാക്കുകൾ ചേർന്ന് ഒരു സംഗീത ശില്പം കൂടി ഉടലെടുക്കുന്ന അപൂർവ ചാരുത എന്തെന്ന് നാം അറിയുന്നു. കേരള സംസ്കാരത്തിന്റെ തനതായ ഈടുവയ്പ്പുകളും ശാലീന സുന്ദരമായ കേരള പ്രകൃതിയും സ്നേഹിച്ചു മതിവരാത്ത മനസ്സും ചേർന്ന് ആസ്വാദക ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഗൃഹാതുരതയായി ആ പാട്ടുകൾ പടർന്നുകയറുന്നു. ഈ അപൂർവ ഭംഗികളുടെ ഉദാത്തമായ മേളനം കൊണ്ട് നമ്മുടെ ഹൃദയം കവർന്ന അതിമനോഹരമായ ആപാദമധുരമായ ഗാനമാണ് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൽ ചിത്രയുടെയും യേശുദാസിൻ്റെയും ശബ്ദത്തിൽ മാറി മാറി കേട്ട നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ.

നെറ്റിയിൽ പൂവുള്ള സ്വർണച്ചിറകുള്ള പക്ഷി ഒരു കാൽപ്പനിക ഭാവനയാണ്. എന്നാൽ ഈ ഭാവന യാഥാർത്ഥ്യത്തെക്കാൾ നമ്മുടെ ഹൃദയം കവരുന്നു. അതിൻ്റെ കാരണം പല്ലവിയിലും അനുപല്ലവിയിലും ചരണത്തിലും രക്തബന്ധത്തോടെ വളരുന്ന ഹൃദ്യമായ കാൽപ്പനിക ഭാവനയാണ്.

ഏതു പൂമേട്ടിലോ മേടയിലോ നീ നിന്റെ പാട്ടിൻ്റെ തേൻകുടം വെച്ച് മറന്നു എന്ന് സ്നേഹമസൃണമായി കവി ചോദിക്കുന്നു. ഈ ചോദ്യം സ്വർണ്ണ നിറം കൊണ്ട് മാത്രമല്ല, സ്വർഗീയമായ സംഗീതം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവളാണ് ആ പക്ഷിയെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. താമരപ്പൂ മുട്ടുപോലെ നിന്റെ ഓമൽ കുരുന്നുടൽ കണ്ടു, ഗോമേതകത്തിൻ്റെ മണികൾ പോലെ ആ മലർക്കണ്ണുകൾ കണ്ടു, പിന്നെ ആ കണ്ണുകളിൽ കണ്ടു നിന്റെ തേൻകുടം പോയിപ്പോയ ദുഃഖം.

കിളിയുടെ ഓമൽ കുരുന്നുടൽ താമരപ്പൂ മൊട്ടുപോലെയാണ് ആകൃതി കൊണ്ടും മൃദുത്വം കൊണ്ടും. സ്വർണക്കിളിയുടെ കണ്ണുകൾ ഗോമേതകരത്നം പോലെ തിളങ്ങുന്നു. എന്നിട്ടും

എന്റെ കണ്ണുകളിൽ കാണാം പാട്ടിന്റെ തേൻകുടം പൊയ്പോയ ദുഃഖം. ഇവിടെ പാട്ട് അമൂല്യമായ ഒരു സിദ്ധിയാണെന്നും ആ സിദ്ധിയെയാണ് കവി തേൻകുടമെന്ന് സങ്കൽപ്പിക്കുന്നതെന്നും കവിയോടൊപ്പം ആസ്വാദകനും അറിയുകയും ആ നഷ്ടപ്പെടലിന്റെ വേദന ആസ്വാദക മനസ്സിൽ കിണിഞ്ഞിറങ്ങുകയും ചെയ്യുന്നു. തൂവൽ തിരികൾ വിടർത്തി നിന്റെ പൂവൽ ചിറകുകൾ വീശി താണു പറന്നു പറന്നു വന്ന് തന്റെ പാണിതലത്തിൽ ഇരിക്കൂ എന്ന് ചലച്ചിത്രത്തിൽ സുഹാസിനി അവതരിപ്പിക്കുന്ന കഥാപാത്രം അരുമയായി അഭൗമമായ കാന്തിയുള്ള പക്ഷിയെ ക്ഷണിക്കുന്നു.

വരിയിലും പ്രതിഫലിക്കുന്നത്. ഏകാന്തവും സർഗാത്മകവുമായ മനസ്സാണ് നായികയുടേത്. അതിൽ സൗന്ദര്യബോധവും ഈ പ്രകൃതിയോടുള്ള നിഷ്കളങ്കമായ ആരാധനയും നിറഞ്ഞു നിൽക്കുന്നു. ഒരു കവി തനിക്ക് അറിയാവുന്നതിൽ കൂടുതൽ കവിതയിൽ എഴുതുന്നു എന്ന് പറയും പോലെ ഈ പാട്ടിന് നമ്മൾ കാണാത്ത ആഴമുണ്ട്, മായികമായ സൗന്ദര്യമുണ്ട്.

1987 ഫാസിൽ സംവിധാനം ചെയ്ത മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൽ ONV കുറിപ്പ് രചിച്ച് MB ശ്രീനിവാസൻ ഈണം പകർന്ന് KS ചിത്ര ആലപിച്ചതാണ് ഈ അമൂല്യ ഗാനം. ഇതേ ഗാനം തന്നെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡോക്ടർ വിനയചന്ദ്രൻ എന്ന കഥാപാത്രത്തിനു വേണ്ടി യേശുദാസ് ചിത്രത്തിൽ വീണ്ടും പാടുന്നു. ആ സന്ദർഭത്തിൽ ഗാനത്തിന് മറ്റൊരു തലം കൂടി വന്നു ചേരുന്നു.

0: നിശ്ചയമായും ഈ കഥാംശത്തെ പിന്തുടർന്ന് തന്നെയാണ് ഒ എൻ വി പാട്ടെഴുതിയിരിക്കുന്നത്. എന്നും നിനക്കുള്ളതല്ലേ എന്റെ നെഞ്ചിലെ പാട്ടിന്റെ പാൽക്കിണ്ണം എന്ന അരുമയായ വാഗ്ദാനം വിനയചന്ദ്രൻ നീനയ്ക്ക് നൽകുന്ന വികാരനിർഭരമായ പ്രണയ വാഗ്ദാനം തന്നെ.
1: എന്നും നിനക്കുള്ളതല്ലേ എന്റെ നെഞ്ചിലെ പാട്ടിന്റെ പാൽക്കിണ്ണം.
0: അനുഗ്രഹീത സംഗീതജ്ഞനും ഗായകനും നടനുമായ എം വി ശ്രീനിവാസനാണ് ഈ ഗാനത്തിന് ഈണം പകർന്നത്. ഒ എൻ വിയുടെ വാക്കുകളിലെ ഭാവസൗകുമാര്യത്തെ ആഴത്തിൽ തൊട്ടറിഞ്ഞ് ദീപ്തമാക്കുന്ന എം ബി എസിന്റെ സംഗീത കലാവൈഭവവും കെ എസ് ചിത്രയുടെയും യേശുദാസിന്റെയും അനുപമമായ സ്വരമാധുരിയും ചേർന്നു വന്നപ്പോൾ ശരിക്കും നെറ്റിയിൽ പൂവുള്ള സ്വർണച്ചിറകുള്ള ഒരു അനശ്വര ഗാനം പിറന്നു എന്നാണ് പറയേണ്ടത്. മറ്റൊരു മനോഹര ഗാനവുമായി അടുത്തയാഴ്ച ഇതേ സമയം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പുലർവെട്ടത്തിലിനി നമുക്ക് ചുറ്റും ശ്രദ്ധിക്കാം. തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ 28-29 തീയതികളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. തിരുമല കരമന സെക്ഷൻ പരിധിയിലെ വിവിധ വാർഡുകളായ കാഞ്ഞിരംപാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുംമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വലിയശാല, പാപ്പനംകോട്, തിരുക്കണ്ണാപുരം, മുടവൻമുകൾ എന്നിവിടങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. വണ്ടിത്തണം വാട്ടർവർക്ക് സെക്ഷന് കീഴിലെ വെള്ളായണി ജലശുദ്ധീകരണശാലയിൽ അടിയന്തര ശുചീകരണ പ്രവൃത്തികൾ കാരണം ഈ മാസം 28-ന് രാവിലെ 6 മുതൽ 29-ന് രാവിലെ 6 വരെ കല്ലൂർ, വെങ്ങാനൂർ, പള്ളിച്ചൽ പഞ്ചായത്തുകൾ, നഗരസഭയുടെ വിഴിഞ്ഞം ഹാർബർ, കോവളം, വെള്ളാർ, പുഞ്ചക്കരി, പൂങ്കുളം, വെങ്ങാനൂർ, കോട്ടപ്പുറം, തിരുവല്ലം വാർഡുകളിലും ജലവിതരണം

Recipe. തിരുവനന്തപുരം ലോ കോളേജ് പൊട്ടക്കുഴി റോഡിൽ കലിംഗിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ മാസം 27 മുതൽ ഓഗസ്റ്റ് 10 വരെ തേക്കമൂട് മുതൽ പൊട്ടക്കുഴി വരെയുള്ള റോഡിൽ പൂർണ്ണമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. പിഎംജി ഭാഗത്തു നിന്നും പൊട്ടക്കുഴിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പിഎംജി ആനയടി ആശുപത്രി ജംഗ്ഷൻ, മുളവന ജംഗ്ഷൻ, പൊട്ടക്കുഴി വഴിയും പൊട്ടക്കുഴിയിൽ നിന്ന് പിഎംജി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൊട്ടക്കുഴി പട്ടം പിഎംജി വഴിയും പോകണം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഫോം www.schemes.wcd.kerala.gov.in ൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-296-9101 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 2026 ജനുവരി 1 അതിനു മുമ്പ് 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാം. അതിനായി കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. മഹാത്മാഗാന്ധി സർവകലാശാല നടത്തുന്ന വിവിധ പാർട്ട് ടൈം ഹൈബ്രിഡ് കോഴ്സുകളിലേക്ക് ഓൺലൈൻ ഓഫ്ലൈൻ അപേക്ഷിക്കാനുള്ള തീയതി ജൂലൈ 31 വരെ നീട്ടി. അതായത് ഈ മാസം 31 വരെ നീട്ടി. ഞായറാഴ്ചകളിലും രണ്ടാം ശനിയാഴ്ചകളിലുമാണ് ക്ലാസുകൾ.

ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ടി ഉമർ സംഗീതം നൽകി. വാണി ജയറാം പാൽക്കടൽ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.

0: പന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി പ്രേക്ഷകരെ സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. ഒളിമങ്ങാത്ത സിനിമാ ഗാനങ്ങളുടെ പ്രമേയം പ്രണയം തന്നെയാണ്. കണ്ണനും രാധയും നമ്മുടെ പ്രണയസങ്കല്പങ്ങളിലെ നിറസാന്നിധ്യമാണ്. രാധാമാധവ സങ്കല്പങ്ങളുടെ സുഗന്ധം പകരുന്ന, പ്രണയത്തിന്റെ നിത്യസൗന്ദര്യം പകരുന്ന ആ മനോഹര ഗാനങ്ങൾ നമുക്കിപ്പോൾ ഒരുമിച്ച് ആസ്വദിക്കാം ഇന്നത്തെ സ്മൃതിമധുരത്തിലൂടെ. ആദ്യം നമുക്ക് റെസ്റ്റ് ഹൌസ് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകിയും ജയചന്ദ്രനും പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനന്റെ സംഗീതം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: MD രാജേന്ദ്രന്റെ രചനയ്ക്ക് MM കീരവാണി സംഗീതം നൽകി. P ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ദേവരാഗം.

പ്രിയശ്രോതാക്കളെ, രാധാമാധവ സങ്കല്പങ്ങളുടെ സുഗന്ധം പകരുന്ന ആ പ്രണയത്തിന്റെ നിത്യസൗന്ദര്യം പകരുന്ന രണ്ട് ഗാനങ്ങളാണ്.

0: ഇന്ന് സ്മൃതി മധുരത്തിലൂടെ നാം ആസ്വദിച്ചത്. ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. തിങ്കളാഴ്ച, അതായത് 27-ാം തീയതി രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ദിലീപ് കുമാർ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച, അതായത് 27-ാം തീയതി രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ദിലീപ് കുമാർ മറുപടി നൽകുന്നു.
1: ആകാശവാണി സംഗീത സരണി. ഇന്നത്തെ സംഗീത സരണിയിൽ കർണാടക സംഗീത പാഠം അവസാന ഭാഗം. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് പി എൽ കൃഷ്ണരഞ്ജിനി. നീലകണ്ഠ ശിവൻ രചിച്ച മനമേ ഉനക്കൊരു മരുന്ന് ചൊല്ലക്കേൾ എന്നാരംഭിക്കുന്ന സാമരാഗത്തിലുള്ള കൃതി മിശ്രചാപ്പത്താളം.

0: മാത്രമാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി അനുപല്ലവി പോലെ തന്നെയാണ്, സംഗതിയിൽ വ്യത്യാസമില്ല. തുടങ്ങും. സാഹിത്യം എഴുതിയിട്ടുണ്ടല്ലോ?
1: എഴുതിയിട്ടുണ്ട്.
0: ആ ശരി.

0: മനസ്സിലായോ?
1: മനസ്സിലായി സാർ.
0: ഇതിൽ കീർത്തനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനസ്സിന് മരുന്ന് എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ കൺസെപ്റ്റ്.
1: ശരി സാർ.
0: അപ്പോൾ ഒരു തികച്ചും ശിവഭക്തനായിരുന്ന നീലകണ്ഠ ശിവൻ, ആ ശിവനെക്കുറിച്ച് ഉള്ള കൃതികൾ, അതും അദ്ദേഹത്തിൻ്റെ മരണം നമ്മുടെ തിരുവനന്തപുരത്തുള്ള കരമനയിൽ വെച്ചായിരുന്നു അദ്ദേഹം സമാധി ആയത്. അദ്ദേഹം ആ കരമന സത്യവാദി സ്വാമി ക്ഷേത്രത്തിലേക്ക് ശിവനെക്കുറിച്ച് ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി മാത്രമായിരുന്നില്ല, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം നമ്മളിലുള്ള ദോഷവശങ്ങളുണ്ടോ അതെല്ലാം എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നുള്ള കാരണങ്ങൾ വരെ പല കൃതികളിലായിട്ട് അദ്ദേഹം രചിച്ച് ചേർത്തിട്ടുണ്ട്. തികച്ചും ഒരു സന്യാസി വര്യനായിട്ടാണ് അദ്ദേഹം അവസാന കാലം. ആദ്യം സർക്കാർ ജോലി ഉണ്ടായിരുന്നത്, ആ ജോലിയിൽ നിന്ന് വിരമിച്ച് ജോലി വേണ്ടാന്ന് പറഞ്ഞു അദ്ദേഹം സന്യാസത്തിലേക്ക് മടങ്ങി തിരിച്ച് അദ്ദേഹം വലിയൊരു മഹാന വാഗ്വേകാരനായിട്ട് മാറുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഈ കൃതി വളരെ ഉപയോഗപ്രദമാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കൃതി പഠിപ്പിച്ചത്.
1: ശരി സാർ.
0: എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ, നല്ലവണ്ണം പഠിച്ച് ഈ കൃതി എല്ലാ കച്ചേരികളിലും പാടി, പ്രത്യേകിച്ച് അസാമരാഗത്തിൻ്റെ ആ ഒരു ശോഭ കൂടി ഈ കീർത്തനത്തിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടും, നല്ലത് വരട്ടെ, ഇനിയും നമുക്ക് കാണാം.
1: നമസ്കാരം സർ.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം അവസാന ഭാഗം. പഠിപ്പിച്ചത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിച്ചത് പി എൽ കൃഷ്ണരഞ്ജിനി. സംഗീതസരണി സമാപിച്ചു.

ആകാശവാണി സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. പ്രിയശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മിസ്സി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: അടുത്ത ഗാനം യേശുദാസും മാധുര്യം പാടിയതാണ്, അക്കരപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന വയലാർ, സംഗീതം നൽകിയത് ദേവരാജൻ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. ഇനി നമുക്ക് 1 മുതൽ ഈ ചിത്രത്തിനു വേണ്ടി ഉണ്ണമേനോൻ പാടിയൊരു ഗാനം കേൾക്കാം. MD രാജേന്ദ്രനാണ് ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. ജെറി അമൽദേവിന്റെ സംഗീതം.

അടുത്തതായി യൂസഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ച ഒരു ഗാനം. ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. പാടിയത് യേശുദാസും ജയചന്ദ്രനും സംഘവും. ചിത്രം ലാവാ.

അധരം മധു തൂങ്ങി പദമോ അറയോ മദമേകി പരവോ പരവോ ലളിത മധുര തരള തര

0: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം.
1: നമ്മള് ഓൾറെഡി ജോലിയിൽ 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അവരത് കഴിഞ്ഞിട്ട് എന്ത് ഫുഡ് കൺസ്യൂം ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ആയിട്ട് തന്നെ പോയി സ്റ്റോർ ആവും. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറച്ച് കൂടും, കാരണം മസിൽ വർക്ക് ഉള്ളത് കൊണ്ട്. പക്ഷേ മെന്റലിയും കൂടെ നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ പിന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എല്ലാ ആഹാരവും ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി. കാനം ഈജയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം, യേശുദാസ് പഴയ ഗാനം, ചിത്രം അഷ്ടമംഗല്യം.

പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളി പാടിയ ഗാനത്തെ തുടർന്ന്

മംഗളം നേരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കല്യാണി മേനോനും പാടിയ ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന എം ടി രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ. ഇനി പൂവച്ചൽ ഖാദർ രചിച്ച ഒരു ഗാനം, മൗന നൊമ്പരം എന്ന ചിത്രത്തിനു വേണ്ടി ജോൺസൺ ആണ് സംഗീതം നൽകിയത്. പാടിയത് യേശുദാസും പി സുശീലയും.

അയാൾ കഥ എഴുതുകയാണ്. ഈ ചിത്രത്തിലെ ഗാനമാണിനി പാടിയത് യേശുദാസും സുജാതയും. ഗാനരചന കൈതപ്രം, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇരുപത്തിയേഴാം തീയതി, അതായത് തിങ്കളാഴ്ച, രാവിലെ 11:00 to 12:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ദിലീപ് കുമാർ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ദിലീപ് കുമാർ മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

അജ്ഞാത തീരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി.

ശശി ചിറ്റന്നൂർ ഗാനരചന നിർവഹിച്ച ഒരു ഗാനമാണ് ഇനി. ഗാനമേള എന്ന ചിത്രത്തിലേതാണ്. രവീന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. പാടിയ യേശുദാസ്.

0: മൻ കി ബാത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്.
0: കേൾക്കാം പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ,
1: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്,
0: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ,
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ
3: ഇനി ഗാനം എന്ന ചിത്രത്തിലെ പാട്ടാണ് യേശുദാസും ജാനകിയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:15 കുടത്തിലെ വിളക്ക്. തുടർനാടകത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:15 കുടത്തിലെ വിളക്ക്. ഈ തുടർനാടകത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് വിമൻസ് കോളേജിലെ ബി എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ടുള്ള അർച്ചന ജോണാണ്. ഹായ് അർച്ചന.
2: ഹായ് മാം.
1: സുഖമായിരിക്കുന്നോ?
2: ആ സുഖം.
1: ഏത് സ്കൂളിലാണ് അർച്ചന പഠിച്ചത്?
2: ഞാൻ ആദ്യം പഠിച്ചത് എന്റെ വീട്ടിന്റെ അടുത്തുള്ള സാധാരണ സ്കൂളായ ഗവൺമെന്റ് എൽ പി എസ് കുളത്തൂർ നെയ്യാറ്റിൻകര സ്കൂളിലാണ്. ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അവിടെയാണ്. നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ വഴുതക്കാട് ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. എട്ട് മുതൽ പ്ലസ് ടു വരെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്.
1: കോട്ടൺ ഹില്ലിൽ പഠിക്കുമ്പോൾ അവിടെയെങ്കിലും നിന്നിട്ടാണോ പഠിച്ചത്?
2: ആ അതെ, വഴുതക്കാട് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. നമ്മൾ ഏഴുവരെ പഠിച്ച സ്കൂളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു.
1: അവിടെ നിന്നിട്ട് പഠിക്കാൻ മാത്രം അങ്ങോട്ട് പോകും?
2: പഠിക്കാൻ മാത്രം.
1: ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഈവനിങ് വന്നിട്ട് എങ്ങനെയാ പഠിക്കുക?
2: കേട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ യൂട്യൂബ് ക്ലാസ്സസ്. ഹോസ്റ്റലാണെങ്കിൽ ശനി ഞായറും വീട്ടിൽ വരുമ്പോൾ യൂട്യൂബ് ക്ലാസ്സസ് കാണും. അല്ലാതെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കേൾക്കും, ഓഡിയോ ബുക്ക് ഉണ്ട്, അത് കേൾക്കും. പിന്നെ ആരെങ്കിലും നോട്ട്സ് വായിച്ചു തരും, അമ്മയോ ക്ലാസ്സിൽ ഏതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ വായിച്ചു തരും. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ ആന്റിമാര് വായിച്ചു തരും. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെ അമ്മ, പപ്പ, അനിയത്തി.
1: അമ്മയുടെ അച്ഛന്റെ പേരെന്താ?
2: അമ്മയുടെ പേര് മഞ്ജു, പപ്പയുടെ പേര് ജോൺ, അനിയത്തിയുടെ പേര് അഞ്ജന ജോൺ.
1: വേറെന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് ഒഴിവ് സമയങ്ങളിലൊക്കെ ചെയ്യാറ്?
2: ഹോബീസ് പാട്ട് കേൾക്കും, പിന്നെ ചെറുതായിട്ടേ പാടുള്ളൂ. പിന്നെ കഥ പറയും, കഥ കേൾക്കും, പിന്നെ വായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെസ് കളിക്കുക, അതാണ്. ഇപ്പൊ ഏറ്റവും ഇഷ്ടം ചെസ് ആണ് കളിക്കുന്നത് കൂടുതൽ.
1: പിന്നെ പാട്ട് ചെറുതായിട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചെറുതായിട്ട് നമുക്ക് വേണ്ടി ഒരു പാട്ടിന്റെ രണ്ടുപേര് പാടുവോ?
2: ഓ, ഒരു ലൈറ്റ് മ്യൂസിക് ആണ്. ഞാനിത് പ്രോഗ്രാംസിലൊക്കെ പാടിയിട്ടുണ്ട്.

0: നന്നായിട്ട് പാടി. പിന്നെ പറഞ്ഞത് കഥ വായിക്കാനും അതുപോലെ പറയാനും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞത് ആരാന്ന് ഓർമ്മയുണ്ടോ?
1: ആ ഓർമ്മയുണ്ട്. അത് ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കലോത്സവം ഉണ്ട്, സ്റ്റേറ്റ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം വരുന്നുണ്ടെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അഞ്ജിത എന്നാണ് ടീച്ചറിന്റെ പേര്, മ്യൂസിക് ടീച്ചർ. അപ്പൊ ടീച്ചർ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കഥ അയച്ചു തരാം, അത് കേട്ട് പഠിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്, നല്ല ശബ്ദമാണ് അപ്പൊ പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ചു, അത് പറഞ്ഞ് കേൾപ്പിച്ചപ്പോ ടീച്ചർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂൾ തല കലോത്സവം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്റെ കൂടെ 2-3 പേര് മത്സരിച്ചു, അതില് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടി. പിന്നെ അവിടെ നിന്ന് സ്റ്റേറ്റ് കലോത്സവമായിരുന്നു, അന്ന് മണക്കാട് സ്കൂളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ആദ്യമായി പറഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് എ ഗ്രേഡ് കിട്ടി. അതിനുശേഷമാണ് കഥയിൽ കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും പിന്നെ എല്ലാ വർഷവും കഥാകഥനത്തിന് പങ്കെടുക്കാറുണ്ട് കലോത്സവത്തിന്.
0: എത്ര നാൾ പങ്കെടുത്തു?
1: ഞാന് 7 വർഷം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. 7-ാം ക്ലാസ്സും 8-ാം ക്ലാസ്സും ഒഴികെ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് അപ്പൊ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ വർഷവും 4 മുതൽ +2 വരെയും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എ ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഫസ്റ്റും സെക്കൻഡ്, തേർഡ് 3 ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്.
0: പല പ്രാവശ്യം ഇങ്ങനെ കഥ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് ഏത് വർഷം സെലക്ട് ചെയ്ത് അവതരിപ്പിച്ച കഥയോടാണ്?
1: ആദ്യം ഫസ്റ്റ് കഥ പറഞ്ഞത് സ്റ്റേറ്റിൽ പറഞ്ഞത്, അതായത് 4-ാം ക്ലാസ്സിൽ പറഞ്ഞത്. അത് സെക്കൻഡ് കിട്ടി, അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരിതാണ്. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയായിരുന്നു കഥ പറഞ്ഞിട്ട്.
0: അത് ഏത് കഥയാ പറഞ്ഞത്?
1: അത് അലസന്റെ ഭാഗ്യം എന്നും പറഞ്ഞിട്ടൊരു കഥ.
0: അതിന്റെ കുറച്ച് പോർഷൻ പറയാമോ?
1: നമസ്കാരം. അലസന്റെ ഭാഗ്യം. ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു സോമനാഥൻ. ചന്ദനത്തിരി ഉണ്ടാക്കുകയും അവയെ കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. അത് അയാളുടെ പാരമ്പര്യ ജോലിയായിരുന്നു. മാത്രമല്ല, അതയാൾ വളരെ ചെറുപ്പം മുതലേ തുടർന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. വളരെ പ്രയത്നശാലിയും അക്ഷീണനുമായിരുന്നു അയാൾ. എന്നാൽ അതിന് നേർ വിപരീതമായി അയാളുടെ മകൻ സുമൻ ഒരു അലസനായിരുന്നു. അവൻ അലസമായി നിരത്തുകളിലൂടെ അലഞ്ഞു നടക്കുകയും അവന്റെ സുഹൃത്തുക്കളുമായി വ്യർത്ഥ ഭാഷണങ്ങൾ നടത്തി സമയം കളയുകയും ചെയ്തിരുന്നു. പ്രകൃതത്തിൽ അവൻ ഒരു തെരുവ് തെണ്ടിയായിരുന്നു. മകന്റെ ഈ ഉദാസീനമായ പെരുമാറ്റത്തിൽ ഗണനീയമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നതിനു വേണ്ടി അവന്റെ രക്ഷിതാക്കൾ എല്ലാവിധത്തിലും ശ്രമിച്ചു. പക്ഷേ എല്ലാം നിഷ്ഫലമായിരുന്നു. സുമൻ ഒരു അലസനായിരുന്നെങ്കിലും അവൻ രാജ്യസഭയിൽ പോവുകയും പണ്ഡിതന്മാർ നടത്തിയിരുന്ന പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. രാജാവ് പൊതുജനങ്ങൾക്കും തന്റെ സഭയിൽ ആതിഥ്യം നൽകിയിരുന്നു. മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലുമുള്ള ജനങ്ങളുടെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. ഒരു ദിവസം സുമനും അവന്റെ ഏതാനും ചങ്ങാതിമാരും കൂടി രാജ്യസഭയിലേക്ക് പോയി. അവർ അവിടെ ഏറ്റവും മുൻപിലുള്ള വരിയിൽ പോയിരുന്നു. ഏകദേശം ഈ സമയത്ത് ഒരു മതപണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. അപ്പോൾ തന്നെ രാജാവ് പണ്ഡിതന്റെ ആ അർത്ഥമില്ലാത്ത പ്രസംഗം കേട്ട് ആകെ പരിഗെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം തത്വശാസ്ത്രത്തിന്റെ ഒരു പ്രശംസനം കൂടി ആയതുകൊണ്ട് എതിർത്തൊന്നും പറഞ്ഞില്ല. പകരം ഈ ജൽപ്പനം സഹിച്ചു. പണ്ഡിതൻ പറഞ്ഞു, നമ്മൾ കാണുന്നു എന്നാൽ കാണുന്നില്ല, നമ്മൾ ഭക്ഷിക്കുന്നു എന്നാൽ ഭക്ഷിക്കുന്നില്ല, നമ്മൾ സ്പർശിക്കുന്നു എന്നാൽ സ്പർശിക്കുന്നില്ല. സ്നേഹിതരെ, ഇതാണ് മായ. നാം എല്ലാവരും മായയ്ക്ക് വിധേയരാണ്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം ഭ്രമങ്ങൾ മാത്രമാണ്, ഒന്നും തന്നെ യഥാർത്ഥമായിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ വഞ്ചിക്കുകയാണ്. നാം ഒരിക്കലും കാണുന്നില്ല, മണക്കുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇതാണ് മായ. സഭയിലെ ആർക്കും പണ്ഡിതന്റെ ഈ വാക്കുകൾ മനസ്സിലായില്ല. ഈ ഭാഷണം തനി അസംബന്ധമാണെന്ന് അവർക്ക് തോന്നി. ആളുകൾ പരസ്പരം നോക്കി. അവർ ചിന്തിച്ചു, നമ്മൾ കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ പുറം ലോകത്തിൽ എന്താണ്? നാം എങ്ങനെ അറിയുന്നു? നാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് എങ്ങനെ ചിന്തിക്കുവാനാവും? നാം വെറും ഭ്രമങ്ങൾ മാത്രമാണെങ്കിൽ മായയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുവാനാകും? പണ്ഡിതൻ ഒരു പറ്റിപ്പുകാരനാണ്. ഈ സമയം അത്രയും സുമൻ തന്റെ ഇരിപ്പിടത്തിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവൻ ഒരു വായാടിയായിരുന്നു. മാത്രമല്ല, വാക്കുകൾ കൊണ്ട് ഒരാളെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നില്ല. ഒടുവിൽ അവൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് സ്വയം കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. പ്രഭോ, എന്റെ സ്നേഹിതരെ, നമ്മുടെ പണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ ദൈർഘ്യവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു ഭാഷണം നടത്തി. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം മിഥ്യ മാത്രമാണെന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി. പണ്ഡിതൻ പറഞ്ഞതെല്ലാം നാം അംഗീകരിക്കുന്നു. അതിരിക്കട്ടെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. നാളെ നമ്മുടെ രാജാവ് നമുക്കെല്ലാവർക്കും വേണ്ടി ആഡംബരപൂർവമായ ഒരു സദ്യ നടത്താൻ പോവുകയാണ്. നമ്മുടെ പണ്ഡിതൻ ഒഴികെ മറ്റെല്ലാവരും അതിൽ പങ്കെടുക്കും. അദ്ദേഹം വെറും കാഴ്ചക്കാരനായിരിക്കും. ഭക്ഷിക്കുന്നില്ലെങ്കിലും ഭക്ഷിക്കുന്നതായി അദ്ദേഹം ചിന്തിച്ചുകൊള്ളും. കുടിക്കുന്നില്ലെങ്കിലും കുടിക്കുന്നതായി അദ്ദേഹം ചിന്തിക്കും. ഒടുവിൽ സദ്യ കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ തന്നെ ഉദരം നിറഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം കരുതും. അദ്ദേഹത്തിനെല്ലാം മായയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുമൻ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. സഭ മുഴുവൻ പൊട്ടിച്ചിരിച്ചു. പണ്ഡിതൻ ഉചിതമായി അടിക്കപ്പെട്ടുവെന്ന് കണ്ട രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം മതിയാവോളം ചിരിച്ചു. സഭ പിരിയുന്നതിന് മുൻപ് സുമൻ ആസ്ഥാന വിദൂഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെയധികം സന്തോഷത്തോടുകൂടി അവൻ വീട്ടിലേക്ക് മടങ്ങി. രാജസദസ്സിൽ തങ്ങളുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനായി എന്നറിഞ്ഞ അവന്റെ മാതാപിതാക്കൾ അത്യധികം ആഹ്ലാദിച്ചു. അങ്ങനെ അലസനെ ഭാഗ്യം രക്ഷിച്ചു.
0: വളരെ നന്നായിട്ട് പറഞ്ഞു. ഇത്രയും ഓർത്തു വെച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇതാരാ പഠിപ്പിച്ചത്?
1: ഇത് ഞാൻ കേട്ടു പഠിച്ചതാണ്. അഞ്ജിത ടീച്ചർ തന്നെയാണ് എന്റെ കഥകളൊക്കെ ഓരോ വർഷവും സെലക്ട് ചെയ്യാറ്. ഇപ്പൊ ടീച്ചർ രണ്ട് കഥയൊക്കെ അയച്ചു തന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറയും. അങ്ങനെ ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ടീച്ചർ അയച്ചു തന്നതിൽ നിന്ന് സെലക്ട് ചെയ്ത കഥയാണ്.
0: കഥകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരുപാട്. നോവലുകൾ കേൾക്കാറുണ്ടോ?
1: ആ ഉണ്ട്.
0: അതിൽ ഏറ്റവും ഇഷ്ടം ഏത് എഴുത്തുകാരന്റെ നോവലാണ്?
1: ബഷീർ, തകഴി, MD വാസുദേവൻ നായർ. ഇപ്പൊ പാത്തുമ്മയുടെ ആടാണെങ്കിലും ഭൂമിയുടെ അവകാശികൾ ആണെങ്കിലും നല്ല നോവലുകളാണ്. അതൊക്കെ ഇഷ്ടമാണ് ഒരുപാട്.
0: സ്കൂള് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ഇപ്പൊ BA ഹിസ്റ്ററി സെലക്ട് ചെയ്തു. ഹിസ്റ്ററി ആ ഒരു സബ്ജക്ട് തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
1: അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം എനിക്ക് പണ്ട് മുതലേ സോഷ്യൽ സയൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോ അതുകൊണ്ട് ഹിസ്റ്ററി സെലക്ട് ചെയ്യാൻ അങ്ങനെ സെലക്ട് ചെയ്തത്.
0: നമുക്കറിയാം ചരിത്രത്തിൽ ഒരുപാട് വർഷങ്ങൾ കുറെ പഠിക്കാനുണ്ടാവും. അതൊക്കെ എങ്ങനെയാ കണക്ട് ചെയ്ത് പഠിക്കാം?
1: അത് ഓർത്തു വെച്ചിരിക്കും. ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ എല്ലാം ഒരു കഥ പോലെ ഇങ്ങനെ കഥ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പഠിക്കാനും ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റാറുണ്ട്.
0: കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇത് ഏതിലേക്ക് പോകാനാണ് താല്പര്യം? ഒരു ഫ്യൂച്ചർ ഏതൊരു മേഖലയാണ് തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളത്?
1: ഫ്യൂച്ചർ ഈ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ടീച്ചർ ആവാൻ ഇഷ്ടമുണ്ട്. ഹൈസ്കൂൾ അങ്ങനെ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും സിവിൽ സർവീസ് എഴുതണം അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്.
0: തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചെസ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചെസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
1: ഞാൻ ആദ്യം ചെസ്സ് പഠിച്ചു തുടങ്ങുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിബിൻ സാറ്, പ്രദീപ് സാറെന്ന് പറഞ്ഞിട്ട് രണ്ട് സാറുമാര് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു 5 മണി തൊട്ട് 7 മണി വരെ. അപ്പോ എനിക്ക് തുടങ്ങിയൊരു ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോർഡ് വാങ്ങിയെങ്കിലും പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. ശരിക്കും ഇപ്പൊ ചെസ്സ് പഠിച്ചു തുടങ്ങിയത് 2025 മുതലാണ്. ആയിഷ, റാനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അവര് എന്റെ ജൂനിയേഴ്സ് ആണ്, പക്ഷെ ചെസ്സിൽ അവര് സീനിയേഴ്സ് ആണ്. അപ്പൊ അവരുടെ കളികൾ കണ്ടും പിന്നെ അവരുടെ ചെസ്സിലെ അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ്. പിന്നെ സിജോ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. ചേട്ടൻ ഞങ്ങളുടെ സീനിയർ ആയിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നെ ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ,

0: പിന്നെ ഈ സാറുമാര് ബിബിൻ സാറ്, പ്രദീപ് സാറ് ബിനോയ് സാറ് ഇവരൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും. പിന്നെ
1: ഫോണിൽ ചെസ് കളിക്കാറുണ്ടോ?
0: ആ കളിക്കും, ഫോണിൽ അതിന്റെ ആപ്പ് ഉണ്ട്.
1: അപ്പൊ അത്
0: പിന്നെ
1: പ്രാക്ടീസ് ചെയ്യല്ലേ?
0: ആ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇത്തവണത്തെ സെലക്ഷൻ ടൂർണമെന്റിൽ സെലക്ഷൻ കിട്ടി. അതിൽ 47 പേര് പങ്കെടുത്ത ജൂനിയർ ടൂർണമെന്റിൽ 10-ാം സ്ഥാനത്തിൽ എത്താൻ പറ്റി.
1: ആഹാ, അതൊരു വലിയ കാര്യമല്ലേ. കൺഗ്രാചുലേഷൻസ്.
0: താങ്ക് യു.
1: അപ്പോ ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തണം അല്ലേ?
0: ആ അതെ.
1: ചെസ് ബോർഡ് സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസമല്ലേ?
0: വലിയ വ്യത്യാസം ഇല്ല. ആകെ നമുക്ക് ബ്ലൈൻഡ് ചെസ്സിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീസസ് ഉറപ്പിച്ചു വെക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ ബ്ലാക്കും വൈറ്റും തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ട്. അത്രയും വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് സാധാരണ ആൾക്കാരുമായിട്ട് നമ്മുടെ ബോഡി തന്നെ കളിക്കാൻ പറ്റും.
1: കോമൺ ആയിട്ടും ഉള്ള ടൂർണമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു.
0: ആ ഉണ്ട്, അതിലും പങ്കെടുക്കാം.
1: അപ്പോൾ ചെസ്സിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നുണ്ടോ?
0: ആ ഉണ്ട്.
1: അതെങ്ങനെ, വീക്ക്ലി ആണോ?
0: ക്ലാസ് ആയിട്ട് ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞങ്ങൾ തന്നെ പ്രാക്ടീസ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കും, അവർ പറഞ്ഞു തരും. അങ്ങനെ
1: എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേറെ എന്തൊക്കെയാണ്?
0: ന്യൂസ് വായിക്കാൻ ഇഷ്ടമാണ്, വായിച്ചിട്ടുണ്ട്. ഞാൻ ഓൺലൈനായിട്ട് ഓരോ ദിവസത്തെ ന്യൂസ് ഇങ്ങനെ എടുത്തിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് പറയുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് അമ്മയാണ് ചെയ്തു തരാറ്.
1: വളരെ മികച്ചൊരു വിജയമാണല്ലോ പ്ലസ് ടുവിൽ കിട്ടിയത്.
0: ആ അതെ.
1: നമുക്കറിയാം പല സബ്ജക്റ്റുകളും ഉണ്ടല്ലോ, അപ്പൊ അതിനെല്ലാം സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാരാണ്? അമ്മയാണോ?
0: അമ്മ, പപ്പ, പിന്നെ എന്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ LKG UKG മുതൽ പഠിക്കുന്ന ഒരുപാട് പേര്, പിന്നെ വീട്ടിന്റെ അടുത്ത് എന്റെ പപ്പയുടെ ചേട്ടന്റെ മക്കള്, ആ ചേച്ചിമാര്,
1: എ പ്ലസ് ഉണ്ടായിരുന്നല്ലേ?
0: ആ ഉണ്ടായിരുന്നു.
1: ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ?
0: ഇഷ്ടപ്പെട്ടത് ഹിസ്റ്ററി തന്നെയാണ്.
1: ഹിസ്റ്ററി തന്നെയാണ്. തിരിച്ച് വീണ്ടും അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററിയിലേക്ക്.
0: ആ അതെ അതെ.
1: ഇപ്പൊ പുതിയ കോളേജൊക്കെ ഇഷ്ടമായോ?
0: ആ ഇഷ്ടമായി. ഒരാഴ്ചയെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായി. നല്ല ടീച്ചേഴ്സിനെ കിട്ടി. ഷൈമ ടീച്ചർ, അതേപോലെ ലക്ഷ്മി ടീച്ചർ, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൂടെ തന്നെ പ്ലസ് ടുവിൽ പഠിച്ചൊരു ഫ്രണ്ടുണ്ട്, കൃഷ്ണവേണി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, അവക്കും ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു.
1: അപ്പൊ എന്താണെങ്കിലും ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ, മികച്ച രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സിവിൽ ജികൾ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ഈയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പെട്ടാപ്പിളിൽ ഏജൻസീസ്.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി
2: തമിഴ്ച്ചൊൽ മാലൈ.
3: வணக்கம் நேர்களே, இது தமிழ்ச்சொல்.

ശ്രോതാക്കൾക്കൊരു അറിയിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിവരപ്പാകും തമിഴ്ച്ചൊൽ മാലെ നികഴ്ചിയെ കുറിച്ച് കരുത്തുക്കൾ വരവേർക്കപ്പെടുകിന്റെ. കരുത്തുക്കളെ കടിതങ്ങൾ മൂലമാകവോ ആകാശവാണി എഴുത്തുപെട്ടി എന്ന നികഴ്ചി മൂലമാകവോ ഇമെയിൽ മൂലമാകവോ അനുപ്പലാം. കടിതങ്ങൾ അനുപ്പവേണ്ടിയ മുഖവരി തമിഴ്ച്ചൊൽ മാലെ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം. അല്ലത് എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം. മറ്റും ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി airtvmpm@gmail.com. ഇമെയിൽ മുഖവരി ഒരു മുറ കൂടെ airtvmpm@gmail.com.

നിഗഷിയിൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ജോലിപരപ്പാണ് തമിഴ്ച്ചൊരൽ മാലയെ. ഇത്തുടൻ ഇന്ത്യ നിഗഷിയിൽ നിറയുവടുകിന്തിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടവരുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഭിന്നശേഷിയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് UDID. രാജ്യത്തെവിടെയും ഈ കാർഡ് ആധികാരിക രേഖയായി ഉപയോഗിക്കാം. സർക്കാർ ജോലികളിലെ സംവരണം, ട്രെയിൻ ബസ് യാത്രകളിലെ ഇളവുകൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ സഹായം എന്നിവയ്ക്ക് ഇനി ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കേണ്ടതില്ല. അതിനായി ഇന്ന് തന്നെ www.swavalamban.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ വിരൽത്തുമ്പിൽ ഉറപ്പാക്കൂ.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ശബ്ദഗാംഭീര്യം കൊണ്ടും ആലാപന ഭാവമധുരിമ കൊണ്ടും ജനഹൃദയങ്ങളെ കീഴടക്കിയ വാഗ്ഗേയകാരനാണ് യശശരീരനായ പുതുക്കോട് കൃഷ്ണമൂർത്തി. ആലാപനത്തിൽ ഗുരുവായ രാമഭാഗവതരുടെ രീതി പിന്തുടർന്ന അദ്ദേഹം പുതുക്കോട് ക്ഷേത്രാങ്കണത്തിൽ ശ്ലോകങ്ങൾ ആലപിച്ച് സംഗീത സാധകം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. 19 വയസ്സിൽ ഡൽഹിയിലെത്തിയ കൃഷ്ണമൂർത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പ്രാവീണ്യം നേടി. ആകാശവാണിക്കു വേണ്ടി നിരവധി സംഗീത ശില്പങ്ങൾ തയ്യാറാക്കി. ധാരാളം സംഗീത കൃതികൾ രചിച്ച് സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ചിരുന്ന വാഗ്ഗേയകാരനും കൂടിയാണ് പുതുക്കോട് കൃഷ്ണമൂർത്തി. 200 സംഗീത കൃതികളുടെ രചയിതാവാണ് അദ്ദേഹം. മലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിൽ രചനകൾ നടത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ന് ലഭ്യമായ കൃതികളിൽ ഏറിയ പങ്കും രചന നിർവഹിച്ച ശേഷം വേറെ

സംഗീതജ്ഞൻ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയവയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വാഗ്ഗേയകാരൻ എന്ന നിലയ്ക്ക് മലയാള കൃതികൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു മഹാസംഗീതജ്ഞനെന്ന് പുതുക്കോട് കൃഷ്ണമൂർത്തിയെ ലോകം സ്മരിക്കും. പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ ഏതാനും കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം.

പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികളിൽ അവസാനമായി ശ്യാമളവർണനാം എന്നു തുടങ്ങുന്നു ബേഗടരാഗം മിശ്രചാപ്പ് താളം. പാടിയത് ചേർത്തല രംഗനാഥ ശർമ്മ.

0: പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം മനീഷ് എം പി.

ഇനി നമുക്ക് യേശുദാസ്, ബോംബെ ജയശ്രീ എന്നിവരും സംഘവും ആലപിച്ച ഒരു കീർത്തനം കേൾക്കാം. ഇത് കുടുംബസമേതം എന്ന ചിത്രത്തിലേതാണ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡുമായിട്ടുണ്ട്. നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണിത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

തട്ടും പുറത്തച്യുതൻ. ഈ ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചൂരൻ രചിച്ച ഒരു ഗാനം ഇനി നമുക്ക് കേൾക്കാം. ദീപാങ്കുരനാണ് സംഗീതം നൽകിയത്. ഗായകർ വിനീത് ശ്രീനിവാസൻ, രാധിക നാരായണൻ.

ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച ഒരു ഗാനം വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, 12-15 വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. എം ബി ശ്രീനിവാസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ രാമവർമ്മ. ചിത്രം ഇനിയൊരു ജന്മം തരൂ.

ഒരു ഗാനം കൂടി. പി ഭാസ്കരന്റെ ഗാനവരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം. എൽ ആർ ഈശ്വരി, എൽ ആർ അഞ്ജലി, മെഹബൂബ്, എം എസ് ബാബുരാജ് എന്നിവർ പാടിയ ഗാനം. ചിത്രം സുബൈദ.

നിന്റെ നോട്ടം പൽവിൽ മുഹബത്തിൻ മയിലാട്ടം മയ്യണി കണ്ണിൽ മാനിന്റെ നോട്ടം പൽവിൽ മുഹബത്തിൻ മയിലാട്ടം കോജ രാജാവിൻ തോട്ടത്തിലുണ്ടായ

0: സുബൈദ എന്ന ചിത്രത്തിന് വേണ്ടി എൽ ആർ ഈശ്വരി, എൽ ആർ അഞ്ജലി, മെഹബൂബ്, എം എസ് ബാബുരാജ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് രഞ്ജിനിയിൽ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൂടാതെ ഉച്ചതിരിഞ്ഞ് 2:30, 3:30, വൈകുന്നേരം 4:30 എന്നീ സമയങ്ങളിലും ചലച്ചിത്ര ഗാനങ്ങളാണ്. ആകാശവാണി ഏകതാര.
1: ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ഈ രാഗവനികയിൽ ഇന്നലെ ചൊല്ലിയ ഇണക്കിളികൾ പിണങ്ങിയില്ല. ഗാനമെഴുതിയത് അഞ്ചൽ ദേവരാജൻ, സംഗീതം നൽകിയത് ബെൻ ഇ മോഹൻ.

അടുത്ത ഗാനം രാഗമൊരതുലസാഗരം അമൃതസാഗരം. പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയുടെ വരികൾ, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അവസാനമായി കറുകതൻ തിരുനിറുകയിൽ കളഭക്കുങ്കുമമായി. ഗാനമെഴുതിയത് എഴുമാവിൽ രവീന്ദ്രനാഥ്, സംഗീതം നൽകിയത് ആലപ്പി രംഗനാഥ്.

അഞ്ചൽ ദേവരാജൻ, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, എഴുമാവിൽ രവീന്ദ്രനാഥ് എന്നിവരുടെ വരികൾക്ക് ബെൻ ഇ മോഹൻ, മുരളി സിതാര, ആലപ്പി രംഗനാഥ് എന്നിവർ സംഗീതം നൽകി. കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്തമാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ CJPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18-ന് ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖം എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
1: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:00 സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27-ന് സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പടിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്ദുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
1: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,60,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27th കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി K.മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCC ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ

0: അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11-ന്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു.
3: മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റേബീസ്. പേവിഷബാധ ഒരു പ്രധാന ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം 20,000 പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധ ഉണ്ടാകുന്നത് ഒരു RNA വൈറസാണ്. ലിസ വൈറസ് എന്നും ഇതിന് പേരുണ്ട്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും, അതായത് സസ്തനികളെയും, പേവിഷം ബാധിക്കും. പട്ടികളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. പശു, പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം സംഭവിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടി കൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ അഥവാ പോറലിൽ കൂടെ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മനാഡികളിൽ എത്തിപ്പെട്ട് കേന്ദ്രനാഡീവ്യൂഹത്തിൽ കൂടെ സഞ്ചരിച്ച് തലച്ചോറിനെ ബാധിക്കുന്നു. വൈറസ് ബാധ ഉണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള, അതായത് ഇൻക്യുബേഷൻ പീരീഡ്, ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. 30 മുതൽ 90 ദിവസമാണ് ശരാശരി. കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ്, കടിയേൽക്കുന്ന ശരീരഭാഗം, കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് മാറ്റമുണ്ടാകും. തലച്ചോറിനടുത്ത ഭാഗത്തെ കടിയാണ് ഏറെ അപകടകരം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള അസുഖമാണ് പേവിഷബാധ. മനുഷ്യരിൽ 3 ഘട്ടങ്ങളായി രോഗലക്ഷണങ്ങൾ കാണുന്നു. 1-ാം ഘട്ടം അഥവാ പ്രോഡ്രോമൽ ഘട്ടം, പനി, കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മരവിപ്പ്, തലവേദന എന്നിവയുണ്ടാകും. 2-ാം ഘട്ടം വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി എന്നിവ പ്രകടമാകും. 3-ാം ഘട്ടത്തിൽ ശ്വാസതടസ്സം, അവസാനം മരണം എന്നിവയിലേക്ക് എത്തുന്നു. മൃഗങ്ങളിൽ 2 രീതിയിൽ രോഗലക്ഷണങ്ങൾ കാണുന്നു. ഫ്യൂരിയസ് റാബീസ് അഥവാ ക്രുദ്ധരൂപം, ആക്രമണ പ്രവണത കൂടുന്നതിനെയാണ് ക്രുദ്ധരൂപം എന്ന് പറയുന്നത്. ഡംപ് റാബീസ് അഥവാ ശാന്തരൂപം, ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങി കഴിയാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇവയുടെ ലക്ഷണം. രോഗമുള്ള മൃഗം ആയി സമ്പർക്കം വന്നാൽ എന്തു ചെയ്യണം? സമ്പർക്കത്തിന്റെ സ്വഭാവം അനുസരിച്ച് 3 കാറ്റഗറിയായി തിരിക്കാം. ചികിത്സയും ഓരോ കാറ്റഗറിക്ക് വ്യത്യാസമാണ്. കാറ്റഗറി 1, മൃഗങ്ങളെ തൊടുക, ഭക്ഷണം കൊടുക്കുക, മുറിവുകൾ ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക. ഇങ്ങനത്തെ കാറ്റഗറി 1 മുറിവുകൾക്ക് ചെയ്യേണ്ടത് സമ്പർക്കം വന്ന ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. പൈപ്പിൽ നിന്നും വെള്ളം നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകണം. കാറ്റഗറി 2, തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ. മുറിവേറ്റ ഭാഗം നന്നായി സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകുക. കൂടാതെ പ്രതിരോധ കുത്തിവെപ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 എന്നിങ്ങനെ 4 ദിവസങ്ങളിലായാണ് വാക്സിൻ എടുക്കേണ്ടത്. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കേണ്ടതുമാണ്. കാറ്റഗറി 3, രക്തം പൊടിഞ്ഞ മുറിവുകൾ, മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, ചുണ്ടിലോ

വായിലോ നാക്കിലോ കണ്ണിലോ നക്കുക, വന്യമൃഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന മുറിവ് എന്നിവ കാറ്റഗറി 3 ഉൾപ്പെടുന്നു. മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇതിനോടൊപ്പം ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക Day 0, 3, 7, 28. കൂടാതെ മുറിവിന് ചുറ്റുമായി ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കണം. മുറിവിന് ചുറ്റുമായി എടുക്കുന്ന ഇമ്യൂണോഗ്ലോബുലിൻ പെട്ടെന്ന് പ്രതിരോധം പ്രദാനം ചെയ്യുന്നു. IDRV അഥവാ ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ ശരീരത്തിൽ പ്രതിരോധ ആന്റിബോഡികൾ ഉണ്ടാക്കുന്ന കാലയളവിൽ ഇമ്യൂണോഗ്ലോബുലിൻ സുരക്ഷ ഉറപ്പാക്കും. മൃഗങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ആളാണെങ്കിൽ പേവിഷബാധ പ്രതിരോധിക്കാൻ മുൻകൂട്ടി വാക്സിൻ എടുക്കാം. ഇതിനെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വിളിക്കുന്നു. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. Day 0, Day 7, Day 28. നിയന്ത്രണ മാർഗങ്ങൾ: മൃഗങ്ങളുടെ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൃഗങ്ങൾ ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവരെ ശല്യപ്പെടുത്താതിരിക്കുക. അടുത്തു വരികയാണെങ്കിൽ ഓടരുത്. മൃഗങ്ങളോട് സൗമ്യമായും സഹാനുഭൂതിയോടും പെരുമാറുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക. കടിയോ മാന്തോ കിട്ടിയാൽ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് നേരം കഴുകുക. മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ പ്രയോഗങ്ങൾ മുറിവിൽ ഉപയോഗിക്കാതിരിക്കുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. 100% മരണനിരക്കുള്ള ഒരു രോഗമാണെങ്കിലും പൂർണ്ണമായി തടയാവുന്ന ഒന്നാണ് റേബീസ്. മനുഷ്യരിൽ രോഗം പകരുന്നത് പ്രധാനമായും തെരുവുനായകളുടെ കടിയിലൂടെയാണ്. അതിനാൽ തെരുവുനായകളുടെ എണ്ണം നിയന്ത്രിക്കുക. കൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക. പരിസര ശുചിത്വം നിലനിർത്തുക. തെരുവുനായകൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രധാന ഉറവിടം വലിച്ചെറിയപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. തെരുവുനായകളുടെ കൂട്ടം കൂടുതലായാൽ കടികളുടെ എണ്ണം വർദ്ധിക്കും. റേബീസ് പകരാനുള്ള സാധ്യത കൂടും. ഇത് തടയാൻ നാം എന്തെല്ലാം ചെയ്യണം? മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക. മാലിന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയാതെ അവ തരം തിരിച്ചു വേണം സംസ്കരിക്കാനായിട്ട്. തെരുവുനായകളുടെ കൂട്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റെറിലൈസേഷൻ പ്രധാനമായൊരു ഘടകമാണ്. കൂടാതെ അവയ്ക്ക് റേബീസ് വാക്സിൻ നൽകുന്നതിൽ കൂടെ റേബീസിന്റെ തോത് തെരുവുനായകളിൽ കുറയ്ക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റേബീസ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. നായകളോ മറ്റേതെങ്കിലും മൃഗങ്ങളോ കടിച്ചാലും മുറിവ് സാരമുള്ളതല്ലെങ്കിൽ കൂടി നിസ്സാരമായി കാണരുത്. നായ്ക്കൾ മനുഷ്യരുമായി വളരെ ഇണങ്ങി ജീവിക്കുമെങ്കിലും അവയെ ഭയപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്താൽ കടിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുക, കൂടിനുള്ളിൽ അടയ്ക്കപ്പെടുക, ഉറങ്ങുക, രോഗാവസ്ഥയിലാവുക, കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക എന്നീ സന്ദർഭങ്ങളിൽ ശല്യപ്പെടുത്തുന്നത് ആക്രമണ സ്വഭാവം കൂട്ടാനിടയാകും. ഇത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണെന്ന് നിർദ്ദേശം കുട്ടികൾക്ക് നൽകുക. മൃഗങ്ങൾക്ക് കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നും കടിയോ മാന്തലോ ഏറ്റാൽ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം. ചേർത്ത് പിടിച്ചു താലോലിക്കുമ്പോൾ മൃഗങ്ങളുടെ ഉമിനീര് കണ്ണിലോ ചുണ്ടുകളിലോ പറ്റിയാലോ മുറിവുകളിൽ നക്കിയാലോ രോഗബാധയുള്ള മൃഗത്തിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങൾ തെരുവ് മൃഗങ്ങളുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം. വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ രീതികൾ ശ്രദ്ധിക്കണം. തെരുവിൽ നിന്നുള്ള പട്ടി, പൂച്ച എന്നിവയെ വീട്ടിലേക്ക് എടുത്തു വളർത്തുന്നതിന് മുൻപ് അവയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. തെരുവുനായ്ക്കളിൽ നിന്ന് മാത്രമല്ല വളർത്തുമൃഗങ്ങളിൽ നിന്നും പേവിഷബാധയുണ്ടാകാമെന്നും 1 മാസം പ്രായമായ നായ്ക്കുട്ടികളിൽ നിന്നും വരെ പേവിഷബാധ ഉണ്ടായി മരണം സംഭവിക്കുമെന്ന അറിവ് പകർന്നു നൽകുക. മൃഗങ്ങളെ പരിപാലിച്ച ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണെന്നും മാന്തലോ പോറലോ മുറിവോ ഉണ്ടായാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ എടുക്കണമെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുത്തിവെപ്പ് എടുക്കുമ്പോൾ ലഭിക്കുന്ന രേഖകളോ വാക്സിനേഷൻ കാർഡോ സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തുക. പേവിഷബാധയ്ക്കെതിരെ തൊലിപ്പുറത്ത് എടുക്കുന്ന കുത്തിവെപ്പ് അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിനാണ് പ്രധാനമായും നൽകുന്നത്. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയും വേഗം ആശുപത്രിയിലെത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കണം. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. കടിയേറ്റ ദിവസത്തിന് പുറമെ 3, 7, 28 ദിവസങ്ങളിലാണ് ഈ കുത്തിവെപ്പ് ആവർത്തിക്കേണ്ടത്. തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് എല്ലാ സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക്, ജനറൽ, ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സൗജന്യമായി ലഭ്യമാണ്. പട്ടി, പൂച്ച, പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്ക് മൃഗാശുപത്രിയുമായി

0: ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ്.
1: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രകാശധാര വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ ഈ പരിപാടിയിൽ എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം? ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3-ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.

പിഎസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി.

0: ാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം തയ്യാറായി. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
1: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമോചിൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധ സ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹൈൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജതുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ ബാർക്ക് സമീഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച

0: അരശുപറമ്പ് നിന്നുള്ള സതീഷ് കുമാർ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: മൻ കി ബാത്,
2: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ, ചിത്രച്ചിറകുള്ള ശലഭങ്ങളെ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാൻ ആവശ്യം അറിയിച്ചുകൊണ്ടുവന്ന കത്താണിത്. ഈ കത്തയച്ചത് പന്തളത്ത് നിന്നുള്ള ശ്രീലേഖയാണ്. കത്ത് നോക്കാം. പ്രിയപ്പെട്ട ആകാശവാണി പരിപാടിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്

0: ശ്രീലേഖ എന്ന ശ്രോതാവ് പന്തളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്തയച്ചത് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നുള്ള ഡോക്ടർ ഗോവിന്ദൻ പുതുമനയാണ്. കത്തിലെ വിശേഷങ്ങൾ കേൾക്കാം. സ്നേഹപൂർവ്വം രഞ്ജിനിക്ക്. രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ, ഔസേപ്പച്ചൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ ആലപിച്ച ശരറാന്തൽ മിന്നി നിൽക്കും കണ്ണിലെന്താണ് എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഡോക്ടർ ഗോവിന്ദൻ പുതുമന പി ജയചന്ദ്രന്റെ ആരാധകനാണെന്ന് തോന്നുന്നു. പലപ്പോഴും പി ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. 2007 SP മഹേഷ് സംവിധാനം ചെയ്ത ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇത്. ഗിരീഷ് പുത്തഞ്ചേരി നൽകിയ വരികൾ സംഗീത സാന്ദ്രമാക്കിയത് ഔസേപ്പച്ചനാണ്. 4 മിനിറ്റും 3 സെക്കൻഡും ദൈർഘ്യമുള്ള ആ ഗാനം കേട്ടിട്ട് നമുക്ക് വേഗം മടങ്ങി വരാം.

0: ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയോട് ആവശ്യപ്പെട്ടത് മലപ്പുറം പടപ്പറമ്പ് നിന്നുള്ള കെ രാമചന്ദ്രൻ പിള്ളയാണ്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ഇന്നത്തെ രഞ്ജിനിയിൽ 4 കത്തുകൾ നമ്മൾ വായിച്ചു, 4 പാട്ടുകളും കേട്ടു. ഇനി 5-ാമത്തെ കത്തിലേക്ക് പോകാം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച ഒരു കവിതാഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന കത്താണിത്. കത്തയച്ചത് നൂറനാട് പുതുപ്പള്ളിക്കുളം വടക്ക് നിന്നുള്ള ശ്രീധരക്കുറുപ്പും ഹേമാവതി അമ്മയുമാണ്. നമസ്കാരം രഞ്ജിനി. ആകാശവാണി പരിപാടികൾ ഇപ്പോൾ പതിവായി കേൾക്കുന്നുണ്ട്. കായംകുളം FM വഴി ഇപ്പോൾ പരിപാടികൾ നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പുലർവട്ടം കേൾക്കാനാണ് എനിക്കും ഭാര്യയ്ക്കും കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലായവരാണ്. ഓർമ്മച്ചെപ്പ്, ഗാനോപഹാരം ഇവയും ഇഷ്ടമാണ്. പണ്ടെപ്പോഴോ കേട്ടു മറന്ന രഞ്ജിനി പരിപാടി ഇപ്പോൾ വീണ്ടും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. മനസ്സിൽ എപ്പോഴെങ്കിലും കേൾക്കണമെന്ന് തോന്നുന്ന പാട്ടുകൾ രഞ്ജിനിയിലൂടെ ആരെങ്കിലും ആവശ്യപ്പെട്ട് കേൾക്കാൻ കഴിയുന്നു എന്നത് അതിശയവും ഒപ്പം സന്തോഷവുമാണ്. പോസ്റ്റ് കാർഡുകൾക്കൊക്കെ ഇപ്പോൾ വിഷമം നേരിടുന്നതുകൊണ്ട് രഞ്ജിനിയിലേക്ക് ഒരു കത്തെഴുതണം എന്ന് പലതവണ വിചാരിച്ചിട്ടും കഴിഞ്ഞില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്കിൽ പോയ വഴിക്ക് പോസ്റ്റ് ഓഫീസിൽ കയറി 10 രൂപയ്ക്ക് പോസ്റ്റ് കാർഡ് വാങ്ങി. 20 പോസ്റ്റ് കാർഡ് കിട്ടി. ഇനി ഞങ്ങൾ രഞ്ജിനിയിലേക്ക് എഴുതും. ഇന്ന് ചോദിക്കുന്ന പാട്ട് മകൾക്ക് എന്ന സിനിമയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച ഇടവമാസ പെരുമ്പറ എന്ന കവിതയാണ്. ഈ കവിത ഞങ്ങളുടെ മകൻ വിഷ്ണു എസ് കുറുപ്പ് അവൻ്റെ കോളേജ് ഡേക്ക് ചൊല്ലിയത് ഞങ്ങളിപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ടാണ് രഞ്ജിനിയിലേക്ക് ഈ കവിത ചോദിക്കുന്നത്. കേൾപ്പിക്കുമോ? തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ കത്തെഴുതിയത് ശ്രീധരചന്ദ്രക്കുറുപ്പ്, ഹേമാവതി അമ്മ എന്നിവർ നൂറനാട് പുതുപ്പള്ളിക്കുളം വടക്ക് നിന്നാണ്. 2005 ജയരാജ് സംവിധാനം ചെയ്ത മകൾക്ക് എന്ന ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചൂരാൻ എഴുതി, രമേശ് നാരായണൻ ചിട്ടപ്പെടുത്തി, ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച കവിത.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനിയിലേക്ക് കത്തയച്ചത് ശ്രീധരചന്ദ്രക്കുറുപ്പും ഹേമാവതിയും അമ്മയാണ്, നൂറനാട് പുതുപ്പള്ളിക്കുന്നത്ത് നിന്നും.

ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ.

സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. രഞ്ജിനി തുടരുകയാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, വി ദക്ഷിണമൂർത്തി ഈണം പകർന്ന ഒരു ഗാനമാണ് ഇനി. കായംകുളം എരുവ ഞാവക്കാട് നിന്നുള്ള വിജയൻ പിള്ള അയച്ച കത്താണിത്. കത്ത് വായിക്കട്ടെ. രഞ്ജിനി, ഞാൻ കായംകുളം എരുവ ഞാവക്കാട് നിന്നും വിജയൻ പിള്ളയാണ്. എന്റെ ഭാര്യ വനജ, മകൾ വിനീത, മകൻ വിജേഷ് വിജയൻ, മരുമക്കളായ മനോജ്, വിദ്യ, വിജേഷ്, ചെറുമക്കളായ അച്ചു, വിച്ചു, കിച്ചു, മാളു എന്നിവരും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും രഞ്ജിനി മുടക്കാറില്ല. കത്തെഴുതാൻ മടിയായതുകൊണ്ട് അങ്ങനെ എഴുതാറില്ല. എന്റെ മകൻ വിജേഷിന്റെ ഇളയ മകനായ വിച്ചു എന്ന് വിളിക്കുന്ന വൈഷ്ണവിന്റെ 2 പിറന്നാളാണ് ജൂലൈ 25 ശനിയാഴ്ച. പിറന്നാൾ ദിവസം രാവിലെ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം വഴിപാട് കഴിപ്പിക്കും. വീട്ടിൽ ഉച്ചയ്ക്ക് സദ്യ ഒരുക്കുന്നുണ്ട്. അന്നേ ദിവസം വൈഷ്ണവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. 3 പാട്ട് കുറിക്കാം. ഏതെങ്കിലും ഒന്ന് വൈഷ്ണവ് മോന് വേണ്ടി കേൾപ്പിക്കണം. അവനെ രഞ്ജിനിയിലൂടെ ആശംസയും പറയണം. തീർച്ചയായിട്ടും വൈഷ്ണവ് മോന് പിറന്നാൾ ആശംസകൾ രഞ്ജിനിയും അറിയിക്കുകയാണ്. 3 പാട്ടാണ് വിജയൻപിള്ള എന്ന ശ്രോതാവ് കുറിച്ചിട്ടുള്ളത്. അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ പുരുഷാന്തരങ്ങളെ മയിൽപ്പീലി ചൂടിച്ച മഴമുകിൽ വർണ്ണ മണിവർണ്ണ, മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ, ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ന് പുരുഷാന്തരങ്ങളെ മയിൽപ്പീലി ചൂടിച്ച എന്ന പാട്ട് കേട്ടാലോ? ഈ ഗാനം 1977 എം കൃഷ്ണനായരുടെ സംവിധാനത്തിൽ പുറത്തുവന്ന താലപ്പൊലി എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ഗായിക പി സുശീല. കേട്ടോളൂ പാട്ട്.

രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്ത് ചെങ്ങന്നൂർ നിന്നുള്ള ഗീതാകുമാരി എന്ന ശ്രോതാവ് അയച്ചതാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ആകാശവാണിയുടെ ഇഷ്ടഗാന പരിപാടിയാണ് പ്രിയപ്പെട്ട രഞ്ജിനി. ശ്രോതാക്കളുടെ കത്തുകൾ പരിഗണിച്ച് ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പ്രിയ രഞ്ജിനിയുടെ അവതാരകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഗാനത്തിലേക്ക് വരട്ടെ. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് എനിക്ക് വേണ്ടത്. യേശുദാസും എസ് ജാനകിയമ്മയും മനോഹരമായി ആലപിച്ച കൊഞ്ചിക്കരയല്ലേ എന്ന പാട്ടാണ് എനിക്ക് വേണ്ടത്. പാട്ട് കേൾപ്പിക്കാം. 1986 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഗീതാകുമാരി ചെങ്ങന്നൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ ഗാനവരികളും ഇളയരാജയുടെ സംഗീതവും. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ആ ഗാനം ഇതാ വരവായി രഞ്ജിനിയിലൂടെ.

0: ചെങ്ങന്നൂർ നിന്നുള്ള ഗീതാകുമാരി ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30-നും 3:30-നും വൈകുന്നേരം 4:30-നും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:10-ന് കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50-നുള്ള വയലുംവീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം എന്ന വിഷയത്തിൽ ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം. രാത്രി 8:00-ന് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന നാടകത്തിന്റെ 2-ാം ഭാഗം കേൾക്കാം.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.
0: രഞ്ജിനിലെ അടുത്ത കത്ത് വായിക്കാം. മാരാരിക്കുളത്ത് നിന്നുള്ള ഗിരീഷ് കുമാർ അയച്ചതാണിത്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ഗിരീഷ് കുമാർ. സ്ഥലം മാരാരിക്കുളം, പ്രീതിക്കുളങ്ങനയിലാണ്. ചലച്ചിത്ര ഗാനങ്ങളുടെയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര അധിഷ്ഠിത പരിപാടികളുടെയും ശ്രോതാവാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിലുള്ള സർവോദയപുരത്തും ഓമനപ്പുഴയിലും കാട്ടൂർ കിഴക്കും ഒക്കെ റേഡിയോയെ സ്നേഹിക്കുന്ന നിരവധി ശ്രോതാക്കൾ ഇപ്പോഴുമുണ്ട്. പാതിരപ്പള്ളിയിൽ നിന്ന് രഞ്ജിനിയിലേക്ക് സ്ഥിരമായി കത്ത് എഴുതുന്നവരുണ്ടല്ലോ. എനിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ മനസ്സിരുത്തി കേൾക്കാനും അതിലെ സാഹിത്യം കണ്ടുപിടിക്കാനും വലിയ ഇഷ്ടമാണ്. കൂടാതെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പുരുഷ ഗായകരും അതുപോലെ വനിതാ ഗായകരും പാടിയതുണ്ടല്ലോ, അതിൽ രണ്ടു പേരും പാടിയിരിക്കുകയോ അല്ലെങ്കിൽ നല്ല സ്റ്റൈലും ഭാവവും ഒക്കെയാണ് ഇത് കേട്ടിരിക്കാൻ. വിധി എന്ന ചിത്രത്തിൽ അമൃതം പകർന്ന രാത്രി എന്ന ഗാനം യേശുദാസും എസ് ജാനകിയും വെവ്വേറെ പാടിയിട്ടുണ്ട്. അതിൽ യേശുദാസ് പാടിയ ഗാനമാണ് എപ്പോഴും കേൾപ്പിക്കുന്നത്. എസ് ജാനകി പാടിയ പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ? പ്രതീക്ഷയോടെ ഗിരീഷ് കുമാർ, മാരാരിക്കുളം. പാട്ട് കേൾപ്പിക്കാം. പി ഭാസ്കറിന്റെ ഗാനരചന, ലക്ഷ്മികാന്ത് പ്യാരലാലിന്റെ സംഗീത സംവിധാനം. എസ് ജാനകിയും ഗായക സംഘവും പാടിയ ഗാനമാണ്. എ സലാമിന്റെ സംവിധാനത്തിൽ പ്രദർശനത്തിന് വന്ന അന്യഭാഷ മൊഴിമാറ്റ ചിത്രമായിരുന്നു വിധി. 1968-ലാണ് ഈ ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിലെ ആ ഗാനം ഇന്നത്തെ രഞ്ജിനിയിലെ 8-ാമത്തെ ഗാനമായി നമുക്ക് ആസ്വദിക്കാം.

എന്ന ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രഞ്ജിനി തുടരുകയാണ് അടുത്ത കത്തിലേക്ക്. ഈ കത്തയച്ചത് മുതുകുളത്ത് നിന്നുള്ള ആർ ദിലീപാണ്. എത്രയും പ്രിയമുള്ള രഞ്ജിനിക്ക്, ഞാൻ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും രഞ്ജിനി മുടക്കാറില്ല. 3 റേഡിയോയുണ്ട് വീട്ടിൽ. ഇന്നെനിക്ക് കേൾക്കേണ്ടത് എസ് ജാനകി പാടിയ നിദ്രതൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ എന്ന പാട്ടാണ്. ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്നാണ് മുതുകുളത്ത് നിന്നുള്ള ആർ ദിലീപ് പറഞ്ഞിരിക്കുന്നത്. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്, ഗായിക എസ് ജാനകി. 1966 SS രാജൻ സംവിധാനം ചെയ്ത പകൽ കിനാവ് എന്ന ചിത്രത്തിലെ ഗാനം.

0: ആർ ദിലീപ് എന്ന ശ്രോതാവ് മുതുകുളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: രഞ്ജിനിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത് ഹരിപ്പാട് നിന്നുള്ള രാജൻ എന്ന ശ്രോതാവാണ്. ഈ ഗാനത്തിന് വേണ്ടി 2 കത്തുകളാണ് രാജൻ അയച്ചിരിക്കുന്നത്. അതും പോസ്റ്റ് കവറിൽ 5 രൂപ വീതം സ്റ്റാമ്പുകളൊക്കെ ഒട്ടിച്ച്. കത്ത് വായിക്കാം. ഞാൻ കല്ലോനിയുടെ കരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ചിത്രം പ്രേതങ്ങളുടെ താഴ്വര. ഈ ഗാനം കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. പി വേണുവിന്റെ സംവിധാനത്തിൽ 1973 പുറത്തുവന്ന പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനവരികളും ജി ദേവരാജന്റെ സംഗീത സംവിധാനവും.

0: രാജൻ എന്ന ശ്രോതാവ് ഹരിപ്പാട് നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ കുറിച്ചോളൂ: 9495964311. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം. അതായത് ഈ 11-ാമത്തെ ഗാനത്തിന് വേണ്ടി വന്ന കത്ത്. കത്തയച്ച് പാട്ടിനായി കാത്തിരിക്കുന്നത് വയനാട് വാളവയിൽ നിന്നുള്ള മിനി വി എസ് ആണ്. പ്രിയമുള്ള രഞ്ജിനിക്ക് സ്നേഹത്തോടെ, അതിലുപരി നിരാശയില്ലാതെ രഞ്ജിനിയിലേക്ക് വീണ്ടും എഴുതുകയാണ്. എന്തെന്നാൽ 2 ആഴ്ച മുമ്പ് ഞാനൊരു ഗാനത്തിനായി ഒരു കത്ത് പോസ്റ്റ് ചെയ്ത് പ്രതീക്ഷയോടെ ശനിയാഴ്ചകളെ ഓർത്ത് കാത്തിരുന്നു. കാരണം ശനിയാഴ്ച ആയിരുന്നു എനിക്ക് കേൾക്കാൻ സമയം കിട്ടുന്നത്. പക്ഷേ ആ കത്ത് കേൾപ്പിച്ചില്ല. പക്ഷേ ഇന്നെനിക്ക് ഒരു പാട്ട് വേണം. ചന്ദനച്ചോല എന്ന സിനിമയിലെ ഹൃദയം മറന്നു നാണയത്തൊട്ടിൻ്റെ കിലുകിലാ ശബ്ദത്തിൽ സ്നേഹബന്ധം, ആ സ്നേഹബന്ധം എന്ന ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മിനി വി എസ്, വാളവയൽ, വയനാട് ജില്ല. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1975 ജെ സി സംവിധാനം ചെയ്ത ചന്ദനച്ചോല എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഗാനത്തിൻ്റെ സാഹിത്യം മൂപ്പത്ത് രാമചന്ദ്രനാണ്. ഈണം കെ ജെ ജോയ്, ആലാപനം യേശുദാസ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു ഗാനം കേൾക്കാം.

വയനാട് വാളവയിൽ നിന്നുള്ള മിനി വി എസ് ആവശ്യപ്പെട്ട ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച് ഇന്നത്തെ രഞ്ജിനിയുടെ ഭാഗമായവർക്കും ഇതുവരെ പരിപാടി കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും ഇഷ്ടങ്ങളിലും ഓർമ്മകളിലുമൊക്കെ ഇടം പിടിച്ച ഗാനങ്ങൾ കേൾക്കാൻ രഞ്ജിനിയിലേക്ക് എഴുതുക. വിലാസം കുറിച്ചോളൂ: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 14.

0: Kargil War, the Yudh Sansmaran program was held at Lamuchin Viewpoint. The celebrations will continue today with Vijay Bhoj and the Shaurya Sandhya ceremony. More from our correspondent.
1: The Kargil War Memorial at Draz is wearing a festive yet solemn look as preparations for the 27th Kargil Vijay Diwas celebration have been completed. The two-day commemorative event begins today, while tomorrow, Honorable Raksha Mantri Rajnath Singh will lead the nation in paying homage to the martyrs of Operation Vijay. The celebration stands as a tribute to the unmatched valor, courage and supreme sacrifice of the Indian Armed Force during the 1999 Kargil War. For Akashwani News, Zanad Ali from Kargil.
0: Vice President C.P. Radhakrishnan today stressed that every day, every hour, every minute and every second spent in the House should be used to strengthen democracy. Mr. Radhakrishnan was addressing the inaugural ceremony of the two-day orientation-cum-training program for the newly elected and nominated members of the Rajya Sabha in New Delhi.
2: I always say in the House, debates, discussions and even disturbances, it must be always lead to a final decision. Without decision, no country can move forward. Without decision, no government can function. So decision is required. If you delay also, the right decision also becomes sometimes wrong decision, or that becomes no decision. This is where we need to have knowledge of the rules and procedures of the House towards contributing effectively through debates.
0: Lok Sabha Speaker Om Birla today paid floral tributes to former Lok Sabha Speaker Somnath Chatterjee on his birth anniversary. On the occasion, members of Parliament, former members of Parliament and other dignitaries also paid floral tributes to Somnath Chatterjee. Prime Minister Narendra Modi will interact with the participants of Viksit Vibrant Village Programme 2026 tomorrow through video conferencing. Over 400 youth participants representing every state and union territory will interact with the Prime Minister. The sacred city of Puri in Odisha is set to witness one of the most magnificent rituals of the annual Rath Yatra this evening, as Lord Jagannath, Lord Balbhadra and Devi Subhadra will be adorned in the resplendent Suna Besha or golden attire. Lakhs of devotees from the country and abroad are expected to gather along the Grand Road to witness this magnificent spiritual spectacle. We have a report.
3: The holy city of Puri is immersed in an atmosphere of profound devotion and festivity as the revered Suna Besa or the golden attire of Lord Jagannath, Lord Balabhadra and Devi Subhadra will be ceremonially observed this evening atop their majestic chariots stationed on the Grand Road. During this time honored ritual, the Shivling deities will be adorned with around 208 kilograms of traditional ornaments comprising gold and other precious materials symbolizing divine majesty, prosperity and universal benevolence. Elaborate security arrangements and extensive pilgrim facilitation measures have been put in place to ensure the smooth conduct of the occasion, which is expected to draw millions of devotees from across India and abroad. Prakash Das for Akashvani News.
0: Dev Shayani Ashadhi Ekadashi, one of the most sacred observances dedicated to Lord Vishnu, is being observed today. Prime Minister Narendra Modi extended his greetings to the citizens on the sacred occasion. On to sports. In men's cricket, India will take on hosts Zimbabwe in the second T20 international of this three-match series at Harare today. The match will begin at 4:30 p.m. in the afternoon. The visitors took 1-0 lead in the game after a dominant 7-wicket win in the opening match on Thursday. In squash, India's Anahat Singh created history by reaching the women's singles final of the World Junior Championships after defeating Egypt's Barb Same 3-1 in the semi-final at Ontario in Canada. The 18-year-old became the second Indian player to enter the final of the prestigious junior tournament after veteran Joshna Chinnappa achieved the feat in 2005. Anahat will now face Egypt's Rukaiya Salem in the title clash at the same venue tonight. The match is expected to begin at around 10:30 p.m. Indian Standard Time. India opened its medal tally at the 2026 Commonwealth Games in Glasgow last night after a para-athlete, Jhandu Kumar, clenched the bronze medal in the men's heavyweight para-powerlifting. Prime Minister Narendra Modi congratulated the para-athlete on the feat. And now, before we end the bulletin, the headlines once again. Flood situation in Assam remains critical as death toll reaches 61. Over 1 lakh people take shelter in relief camps. Prime Minister Narendra Modi assures all possible assistance. Rescue and relief operations in full swing in rain-hit Gujarat. Over 40,000 people evacuated. Sri Amarnath Yatra and Sri Mata Vaishno Devi Yatra in Jammu and Kashmir resume after remaining suspended for 6 days due to inclement weather. Government to hold third round of talks with CJP delegation on exam reforms and paper leak prevention measures this afternoon. Madhya Pradesh High Court designates 4 special fast-track courts for trial of cases relating to paper leak and related irregularities. And in men's cricket, India to take on hosts Zimbabwe in second T20 at Harare this afternoon. And with that, we end the midday news.
4: ആകാശവാണി
5: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 1-ാം ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. കുടത്തിലെ വിളക്ക് 1-ാം ഭാഗം.
6: എന്താടോ ഗോവിന്ദ, രാവിലെ ഇരുന്ന് കൂരയുടെ കഴുക്കോൽ എണ്ണുകയാണോ?
7: ആ കേശവിളയോ, ഇരിക്കെ, താനിപ്പോ വരുമെന്ന് വിചാരിച്ചേയില്ല.
6: ആ ഓർക്കാപ്പുറത്ത് വന്ന് കയറുന്നതല്ലേ ഒരു രസം, അതും കേൾക്കാൻ സുഖമുള്ള വാർത്തയുമായിട്ട്. അല്ല, താൻ തനിച്ചിരുന്ന് കരയുകയാണോ?
7: തനിച്ചിരുന്നേ ഞാൻ ഇന്നും കരഞ്ഞിട്ടുള്ളൂ.
6: കരയേണ്ട കാലത്ത് തൻ്റെ ഇടമായി കണ്ണീരടക്കിയിട്ട് ഒരു കര പിടിക്കാൻ നേരത്താണോ ഈ ദുർലക്ഷണം?
7: സ്വസ്ഥത എനിക്ക് വിധിച്ചിട്ടില്ല ചങ്ങാതി.
6: ഓ കളയടോ ഈ പരവേശം. ആ പിന്നെ ഞാനിപ്പൊ വന്നത് എന്തിനെന്നറിയാമോ?
7: എന്താ?
6: ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിടത്ത് പോയി, മടങ്ങി വന്നതോ ഒന്നിനു പകരം 2 കാര്യം സാധിച്ചിട്ട്.
7: ഹനുമാന്റെ അവതാരമല്ലേ, അത്ഭുതമില്ല?
6: ആ മാധവിക്കൊരാൾത്തരമുണ്ട്, ഇങ്ങോട്ട് വന്നാൽ പയ്യനെയും അയാളുടെ വീട്ടുകാരെയും കാണാം എന്നൊരു സ്നേഹിതന് എനിക്കെഴുതി. അറിഞ്ഞപാടെ ഞാനങ്ങെത്തി. തിരക്കിയപ്പോഴോ എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ ബന്ധം. ഇനി അവർക്ക് ഇവിടം വരെ ഒന്ന് വരണം, വാക്കുറപ്പിക്കണം, അത്രയേ വേണ്ടു. അങ്ങനെ അംഗം കണ്ടു. ഇനി താളിയൊടിച്ചത് കേൾക്കണ്ടേ?
7: ആ പറയൂ.
6: ഇങ്ങോട്ട് മടങ്ങും മുമ്പ് അന്നാട്ടിലെ വലിയൊരു മില്ലുടമസ്ഥനെ വശാലൊന്ന് കാണാനെത്തു. ആരാണെന്ന് പുള്ളി? നമ്മുടെ പഴയ ക്ലാസ്മേറ്റ് ഇല്ലേ, ആ കാലിഞ്ഞൊണ്ടി നല്ലമുത്തു ചെട്ടിയാർ. ഓ, ആളറിയാത്ത താമസം അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പണ്ടത്തേടവും ഭിന്നത്തേടവും വിസ്തരിച്ച് വിസ്തരിച്ച് ഒരു ദിവസം അവിടെ അങ്ങതും കൂടി. നമ്മുടെ രാഘവനെ തൽക്കാലം ഒരു ഹെൽപ്പറായിട്ട് എടുത്തുകൊള്ളാമെന്ന് അയാൾ ഏറ്റു. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നാലുടനെ ഭേദപ്പെട്ട ഒരു പണിയും കൊടുക്കും. എന്താ താനെന്താ ഇങ്ങനെ അറവുറ്റി പോലിരിക്കുന്നത്? കേൾക്കേണ്ടത് കേട്ടിട്ടും.
7: കേട്ടത് മനസ്സിൽ കയറണ്ടേ?
6: ആ കയറാതിരിക്കാൻ ഇപ്പം എന്തുണ്ടായി?
7: അത് പറഞ്ഞാ താൻ ദുഃഖിക്കും.
6: ഓഹോ, അതെനിക്ക് പുത്തരിയാണോ ചങ്ങാതി?
7: ഇത്ര കാലം എനിക്ക് വേണ്ടി കുരിശ് ചുമന്നത് പോരെ?
6: ഞാനെന്നും എൻ്റെ കുരിശേ ചുമന്നിട്ടുള്ളൂ. ആ അത് കളയും, ഉള്ള കാര്യം പറയും.
7: താൻ ചന്ദ്രനെ കണ്ടോ?
6: ഇല്ല. ആ അവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞു, എന്നെ തിരക്കി 4-5 ദിവസം വീട്ടിലും ചെന്നിരുന്നു.
7: അവൻ ഇത്തവണ വന്നിട്ട് വീട്ടിലങ്ങനെ തങ്ങിയിട്ടേയില്ല, എന്നോടൊരു അക്ഷര ഉരിയാടിയിട്ടില്ല.
6: പാർവതിയോടും ഒന്നും അവൻ പറഞ്ഞില്ലേ?
7: എങ്കിൽ ഞാൻ അറിയില്ലേ.
6: ഓ, ഈ നിസാര കാര്യം കൊണ്ടാണോ താൻ കുരങ്ങി ചത്ത കാക്കാനെ പോലെ അന്തം വിട്ടിരിക്കുന്നത്?
7: എടോ, ജീവിതത്തിൽ ആദ്യമാണ് ഈ നിലയിൽ അവനെ കാണുന്നത്. തനിക്കറിയാമല്ലോ നൊന്ത് നൊന്ത് തഴമ്പിച്ചവനാ ഞാൻ. പക്ഷേ അവനൊരു ജലദോഷം വന്നാൽ മതി, ഞാൻ ആകെ തളർന്നു പോകും.
6: ആ ഞാൻ ചന്ദ്രനെ ഒന്ന് കാണട്ടെ. എൻ്റെ അടുത്ത് അവൻ ഇന്നു വരെ ഒന്നും ഒളിച്ചിട്ടില്ല.
7: എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല.
6: ആട്ടെ, നമുക്ക് പിന്നീട് കാണാം.
8: ഇനിയെങ്കിലും എഴുന്നേറ്റ് വല്ലതും കഴിക്കരുതോ?
4: നേരം കുറച്ചേറെ ആയില്ലേ?
7: ഞാൻ കഴിച്ചില്ലെങ്കിൽ ആർക്കാ ഛേദം?
4: മറ്റുള്ളവർക്ക്.
7: ഓ, ശല്യം ചെയ്യാതൊന്ന് പോവുമോ മുമ്പിന്ന്?
4: കഞ്ഞി ഇങ്ങോട്ടും ഉണ്ട്.

0: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
1: എന്നാൽ ആ കഷായത്തിൽ
0: കഷായം പോലും, എനിക്കെന്തിനാ കഷായം?
1: സുഖമില്ലാതായ മരുന്ന് കഴിക്കണ്ടേ? അതിനിങ്ങനെ ഉപേക്ഷ കാണിച്ചാലോ?
0: പോകാനല്ലേ പറഞ്ഞത്?
1: ഇനി പോയാൽ അവിടം വരെ പോകാനാ? പോവായിരുന്നു, തക്ക നേരത്ത് പറഞ്ഞിരുന്നെങ്കിൽ. വരാൻ പറഞ്ഞപ്പോ വന്നു, പോകാൻ പറഞ്ഞെങ്കിൽ പോയാന്.
0: മുറിവിൽ കുത്തി നോവിക്കുന്നു, 20 കൊല്ലമായി, മറക്കാൻ നോക്കുക.
1: ഈ 20 കൊല്ലവും കഴിഞ്ഞതൊന്നും ഓർക്കാനേ എനിക്ക് നേരം കിട്ടിയില്ല.
0: ഓർമ്മശക്തിയെ നശിച്ചിരുന്നെങ്കിൽ
1: ചെയ്തു തീർക്കാൻ തന്നെ പിടിപ്പതില്ലേ? ഉള്ള നേരം കൊണ്ട് അത് ചെയ്യുവോ, അതോ ഫലമില്ലാത്തത് ആലോചിക്കുവോ?
0: ചോര നീരാക്കി ചെയ്ത കൃഷി കൂമ്പ് വിരിഞ്ഞതായി പുഴുക്കുത്തുമായിട്ട്, എന്നിട്ട് ഇനിയും ചെയ്തു തീർക്കാനുണ്ട് പോലും.
1: ചെയ്ത കൃഷിക്ക് എന്ത് പറ്റി? അതിനൊരു ദോഷവും കണ്ണുള്ള ദൈവം വരുത്തൂല.
0: ഒന്നും പറ്റിയില്ല അല്ലേ? ചന്ദ്രൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി, അവനെ നീ ശ്രദ്ധിച്ചില്ലേ? അവനെന്താ മുമ്പെങ്ങുമില്ലാത്ത ഒരു വാട്ടവും വല്ലായ്മയും, ഒരുമാതിരി ഒരു ശൂന്യം പിടിച്ച മട്ട്.
1: അവൻ പറയാതെങ്ങനെ അറിയാനാ?
0: അല്ലെങ്കിൽ തന്നെ നീ എന്തിനാതറിയുന്നു? അടെ, വല്ലായ്മ ഉണ്ടെന്നെങ്കിലും തോന്നിയോ?
1: എന്റെ മുഖത്ത് കണ്ണില്ലേ, ചന്ദ്രൻ വന്ന ദിവസം തന്നെ എനിക്ക് തോന്നി അവന്റെ ഉള്ളിൽ എന്തോ പുകയുന്നുണ്ടെന്ന്.
0: ആശ്വാസമായി, വലിയ മിടുക്കി തന്നെ.
1: ഒരമ്മയ്ക്ക് അതറിയാൻ മിടുക്കൊന്നും വേണ്ട.
0: അമ്മയാണെങ്കിൽ അതിനപ്പുറവും ഇതിനകം അറിയുമായിരുന്നു.
1: ഈ പഴി എത്ര കൊല്ലമായി കേട്ടു തുടങ്ങിയിട്ട്, എന്തു വേണേ പറഞ്ഞോളണം. മനുഷ്യർക്ക് ബോധ്യമായില്ലെങ്കിൽ വേണ്ട, ഈശ്വരൻ അറിഞ്ഞാ മതി.
0: അതാ ഞാനും പറയുന്നത്, ഈശ്വരനെ മറക്കരുത്.
1: ആരും ആരും അത് ചെയ്യരുത്. ഞാൻ ചോദിച്ചിട്ടൊരു അക്ഷരം അവന് ഉരിയാടിയിട്ട് വേണ്ടേ? മുമ്പൊക്കെ തീ ഉതന്ന് അടുപ്പിന്റെ അടുത്ത് വന്നിരുന്ന് നാടായ നാട്ടിലെ വിശേഷങ്ങളെല്ലാം രസം പിടിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്ന അവന് ഇപ്പൊ എന്റെ അടുത്ത് വരാൻ പോലും മടിയാണ്. ഇത്തവണ വന്നിട്ട് എന്റെ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നു. എന്റെ കർമ്മം, അവന്റെ കുറ്റമല്ല.
0: ചോദിക്കാൻ വേണ്ടി ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അറിയണമെന്ന ആശ വേണം ചോദിക്കുന്നവർക്ക്.
1: ആശയുള്ളവർക്ക് ചോദിച്ചുകൂടായിരുന്നോ?
0: എന്തുകൊണ്ടോ എന്തോ എനിക്ക് അവനോട് ചോദിക്കാനൊരു അറപ്പ്, ഒരു വിമിഷ്ടം, ഒരു ഭീതി. എന്നല്ല, എന്നും അങ്ങനെ തന്നെ. ആ മുഖമൊന്ന് കറുത്താൽ, ആ കണ്ണൊന്ന് കലങ്ങിയാൽ, സ്വരമൊന്ന് പരുഷമായാൽ എന്തിന്? അവൻ ഒരു ദിവസം എന്നോട് മിണ്ടാതിരുന്നാൽ മതി, എനിക്കൊരു തഞ്ചവുമില്ല. പിന്നെ ഈ 2-3 ദിവസമായി പലപ്പോഴും ഞാൻ ആഞ്ഞിട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ. പക്ഷേ ആ തളർന്ന മുഖത്ത് നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാമോ ഓർമ്മിച്ചു പോകും.
1: അവനോട് ചോദിക്കാൻ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? ഇത്ര നല്ല പ്രകൃതമുള്ള കുട്ടികളുണ്ടോ? വയസ്സ് 25 ആയിട്ടും കളിയും ചിരിയും മാത്രമേ ഉള്ളൂ. ജോലി കിട്ടി ഇവിടുന്ന് പോകുന്നതുവരെ ഞാൻ തന്നെ വിളമ്പിക്കൊടുത്ത് അടുത്തിരിക്കണം. എന്റെ അടുത്ത് കിടന്നാലേ അവൻ ഉറക്കം വരൂ. എന്നിട്ടിപ്പോ ഇങ്ങനെ ബാധോപദ്രവം പിടിച്ചതുപോലെ. എന്റെ ഈശ്വര, എന്തു പറ്റിയോ എന്റെ കുഞ്ഞിന്?
0: കേശവപിള്ള അവനോട് സംസാരിക്കാമെന്നേറ്റിട്ടായിപ്പോ ഇവിടുന്ന് പോയത്. അയാളെ അവന് വലിയ ജീവനാ, എല്ലാം വിട്ടു പറയും.
1: അച്ഛൻ തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. അവൻ എന്തെങ്കിലും ഒളിക്കുവോ അച്ഛൻ്റെ അടുത്ത്?
0: ഞാൻ വിചാരിച്ചതേ. അല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചോദിച്ചേക്കാം. അല്ല, അതിനെനിക്ക് ആരുടെയെങ്കിലും ശുപാർശ വേണോ? ഞാൻ ചോദിക്കും, അവൻ പറയും. ഇത്ര നാളും വളർത്തി ഇപ്പരൂപമാക്കിയ ഞാനെന്തിനു പേടിക്കണം?
1: ആര് പറഞ്ഞു പേടിക്കണമെന്ന്?
0: അതെല്ലാം ഞാൻ എന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളാം. നീ വയ്ക്കുമോ നിന്റെ പാട്ടിന്?
1: എന്തായാലും വേണ്ടല്ലേ ഈശ്വര, എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടാ മതിയായിരുന്നു.
0: ആരാടാത്? ചന്ദ്രനാണോ?
2: അല്ല.
0: ആരാ ഇവിടുത്തെ? വായി നോക്കിയോ, ഇവിടെ വാ. കഴിക്കാൻ നേരമായപ്പോ ഇങ്ങെത്തി അല്ലേ? ഊര് ചുറ്റി വലത്തും കഴിഞ്ഞ് എന്താടാ ഒന്നും മിണ്ടാത്തത്?
2: അതിനും വന്നോടൊന്ന് പറഞ്ഞാ വരൂല.
0: പിന്നെന്തോന്നാ, വായു ഭക്ഷണം കഴിക്കുമോ?
2: അതെന്തിനും മറ്റുള്ളവർ അറിയുന്നേ?
0: നോക്കെ, നിന്റെ തറുതലയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട.
2: എടുക്കേണ്ടി വന്നാലേ എടുക്കൂ, വഴിയേ കയറി ആരും പറയാൻ വന്നില്ലല്ലോ.
0: ജാതകദോഷം, ആ ചന്ദ്രൻ അങ്ങനെയും ഈ നിഷേധി ഇങ്ങനെയും.
2: പിന്നെ ഒന്ന് പറഞ്ഞേക്കാം, ഈ നിഷേധിയുടെ കാര്യം പറയുമ്പോ ആ പൊന്നുമോന്റെ കാര്യം പറഞ്ഞേക്കരുത്. ആ കേമച്ചാരുടെ വലിപ്പം വർണ്ണിക്കുമ്പോ ഈ മോശക്കാരനെ അങ്ങ് വിട്ടേക്കണം. ഓർമ്മയായപ്പോ തൊട്ട് കേട്ടോണ്ടിരിക്കുകയാണ് ഈ ത്രാസിലിട്ട് തൂക്കി ആളെ കൊച്ചാക്കുന്ന വർത്തമാനം.
0: ഛീ, നീയാണോടാ ഞാൻ എന്ത് വേണമെന്ന് ഗുണദോഷിക്കാൻ?
2: അയ്യോ, ഗുണദോഷിക്കാനോ? ഞാനോ? അതിനിവിടെ വേറെ ആളില്ലേ? ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്ന് മാത്രം.
0: വിവരവും വകതിരിവുമില്ലാത്ത ഈ മുട്ടാളിനെ കൊണ്ട് വേണമല്ലോ ഭഗവാനെ എന്റെ തലതെറിച്ചാൽ ആ പാവത്തിന് കഴിഞ്ഞുകൂടാൻ. എടാ താൻ തോന്നി, ഒരു നിമിഷമെങ്കിലും നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
2: എനിക്കാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർക്ക്.
0: ഇറങ്ങിപ്പോടാ, നിന്നുകൊണ്ട് എഴുന്നേറിത്തരം പറയാതെ പിറപ്പിച്ച് വളർത്തിയവരെ പറ്റി കൂറും കരുണയും ഇല്ലാത്ത ആമാസൻ, നിന്നെ കണ്ടാ പിന്നെ
2: നിൽക്കാൻ പറഞ്ഞാ പോലും ഞാൻ ഇവിടെ നിൽക്കാൻ പോണില്ല. കാണാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? കാണാൻ കൊള്ളാവുന്ന മക്കൾ ഉണ്ടല്ലോ വേറെ, സാക്ഷാൽ ഭാര്യയുടെ മക്കൾ. ഞാൻ എങ്ങനെയോ ജനിച്ചു പോയെന്നല്ലേ ഉള്ളൂ.
0: നീ ഇനി കമാന്നൊരക്ഷരം മിണ്ടിപ്പോര്.
2: ഇനി ഞാൻ മിണ്ടിപ്പോയാൽ നാക്കിന്ന് വീഴുന്ന എന്തെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല.
0: കഷ്ടപ്പെട്ട് മൂന്ന് നേരവും വയറ്റിനതൊന്ന് പോറ്റുന്നതിന്റെ കൂലി.
2: അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ. കൊച്ചിലെ തന്നെ കഥ കഴിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോ ഒന്നേ പറ്റൂ. കഷ്ടപ്പെട്ട് പുന്നാര മക്കളെ വളർത്തി പേക്കോലം തിരിഞ്ഞ എന്റെ തള്ളയില്ലേ ഇവിടത്തെ വേലക്കാരി, ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള കൂലിയിൽ പറ്റെഴുതിക്കൊണ്ടാ മതി എനിക്ക് തരുന്ന ചോറ്. ദാ കാണാൻ കൊതിച്ചപ്പോ തന്നെ എത്തിയല്ലോ വിലവേറില്ലാത്ത മകൻ.
0: ചന്ദ്രനാണോ?
3: അതെ.
0: ഇങ്ങോട്ടൊന്ന് വാകുഞ്ഞേ, കേട്ടില്ലേ ആ പിഴയാളിയുടെ വർത്തമാനം?
3: ആ കേട്ടു.
0: നീ കേട്ടത് എത്രയോ ഭേദം. നീ വരും മുമ്പ് ആ തെമ്മാടി പുലമ്പിയതോർക്കുമ്പോ നീ എന്താ ഒന്നും മിണ്ടാത്തത്?
3: അവൻ തോന്നുന്നത് നേരെ പറയും, ശരിയായാലും തെറ്റായാലും.
0: ഏ, നീ എന്താ ചന്ദ്രായി പറയുന്നത്?
3: രാഘവനെ പറ്റി എനിക്ക് ഇന്നുള്ള അഭിപ്രായം.
0: എന്നുവെച്ചാ?
3: ഇഷ്ടവും ഇഷ്ടക്കേടും അവൻ മറച്ചു വെച്ച് പെരുമാറുകയില്ല.
0: ഹോ, സ്വൈരം കെടുത്താനാണോ നിന്റെയും ഭാവം? നീ ഉപദേശിച്ച് നന്നാക്കേണ്ട ഗുരുത്വദോഷിക്ക് ഹേണിചാരി കൊടുക്കുകയാണോ?
3: ഇത്ര നാൾ ഉപദേശിച്ച ഞാനാണ് മടയൻ. ഞാൻ ആര് ഉപദേശിക്കാൻ? അവൻ എന്നെക്കാളും എത്രയോ ആണത്തമുള്ളവൻ.
0: ഓഹോ, അതെ അതെ, പറയാനുണ്ടോ? നാലക്ഷരം തികച്ചു പഠിക്കാതെ കണ്ട കടകമ്പോളങ്ങളിൽ തിണ്ടിത്തിരിഞ്ഞ് അന്യരെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുന്ന എരണം കെട്ടവൻ.
3: പക്ഷേ ആർക്കും അവനെ വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല.
0: വഞ്ചനയോ? ആര് ആരെ വഞ്ചിച്ചെന്ന?
3: ആ അതെന്തോ ആട്ടെ, പിന്നെ എന്തിനാ വിളിച്ചത്?
0: നീ എവിടെയായിരുന്നു ഇത്ര നേരവും?
3: വെളിയിലിറങ്ങി നാല് മനുഷ്യരെ കാണാമെന്ന് കരുതി.
0: എത്ര നാൾ കൂടിയാണ് കുഞ്ഞെ നീ ഇങ്ങോട്ടൊന്ന് വരുന്നത്? അപ്പോഴെങ്കിലും നാല് നാൾ തികച്ച് വീട്ടിലടങ്ങി നിൽക്കണ്ടേ? കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ ഞങ്ങള്?
3: ഇനി ആ വിഷമമുണ്ടാവില്ല.
0: അങ്ങനെ പറ കുഞ്ഞെ, അതാ വേണ്ടത്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ.
3: ഞാൻ ഉദ്ദേശിച്ചതല്ല അച്ഛൻ മനസ്സിലാക്കിയത്.
0: പിന്നെ
3: ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല.
0: എന്താ ജോലിക്ക് പോകാതെ?
3: പാപത്തിന്റെ ആ ചുമട് ഞാൻ താഴത്തിറക്കി.
0: ചുറ്റിക്കാതെ മോനെ, എന്തുണ്ടായി? വല്ല കുഴപ്പവും വന്നോ ജോലിക്ക്? എനിക്ക് പണ്ട് പറ്റിയതുപോലെ കൂടെ നടക്കുകയും പുറകെ കുഴിക്കുകയും ചെയ്യുന്ന വല്ല ചതിയന്മാരും നിന്നെ കുഴപ്പത്തിലാക്കിയോ?
3: കൂട്ടുകാരും എന്നെ ചതിച്ചില്ല. ചോദിച്ച് വിഷമിപ്പിക്കരുത്, എനിക്ക് ഉദ്യോഗം വേണ്ടെന്ന് തോന്നി.
0: ഓ, എന്തൊരു ദുരിതമാണ് ഈശ്വര. ചന്ദ്ര കുഞ്ഞെ, നിന്റെ ബുദ്ധി നില തെറ്റിപ്പോയോ?
3: എങ്കിലെത്ര ഭാഗ്യമാകുമായിരുന്നു, എന്ത് ആശ്വാസമായിരുന്നു.
0: ദൈവമേ, ഇതിനാണോ ഞാനും ആ തള്ളയും ഇത്രയും കാലം പെടാപ്പാടുപെട്ടത്? നീ ഒരുത്തൻ നന്നായി വന്ന് കാണാനില്ലേ കുഞ്ഞെ? കടവും കടമിട്ട വട്ടിയുമായിട്ട് ഇതുവരെ ഉഴച്ചത്, ഈ ജോലി ഉണ്ടാക്കി തന്ന കേശവുള്ള ഇത് കേട്ടാൽ?
3: എനിക്കാരെയും വേദനിപ്പിച്ച് സുഖിക്കണമെന്നില്ല. എന്റെ വേദന മറ്റാരും അറിയുകയും വേണ്ട.
0: നിനക്ക് എന്ത് മനഃപ്രയാസമുണ്ടായാലും അത് പറഞ്ഞുകൂടെ കുഞ്ഞെ ഞങ്ങളുടെ അടുത്ത്? അതിനു പകരം നീ കടുംകൈ കാട്ടുകയാണോ വേണ്ടത്?
3: അതൊന്നും ഒരു മകന് അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളില്ല.
0: എന്താ? ഓ, നീ വല്ല ഊരാക്കുടുക്കിലും ചെന്ന് വീണോ അപ്പനെ? ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ പട്ടണമാണ് മറിമായം വിറ്റഴിന്നിടമാണെന്നൊക്കെ?
3: ഇരുട്ട് താനറിയാതെ വെളിച്ചം തൂകുന്നു.
0: ഞാൻ ചോദിച്ചതെന്തോന്ന്? നീ പറയുന്നതെന്തോന്ന്?
3: ചോദിച്ചത് എത്ര ശരി.
0: ഇതെന്ത് കഥ? കാടരിപ്പ് നിർത്തി കാര്യം പറയാനുള്ളതിന്
3: ഞാനൊരു മകനായിപ്പോയി. അല്ലെങ്കിൽ അല്ലെങ്കിൽ
0: നീ പോകണം.
3: പറയേണ്ടത് മറ്റാരുമല്ല, സ്വന്തം മനസാക്ഷിയാണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ
4: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം ഒന്നാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ,

0: കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, ഏകോപനം, ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.
1: ഈ തുടർ നാടകത്തിന്റെ രണ്ടാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
2: ആകാശവാണി, സമയം 2:30. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജിജീഷ് ഗോപി വരികളെഴുതി സംഗീതം നൽകി. സുദീപ് കുമാർ പാടിയ ഗാനം. ചിത്രം ആഹ്ലാദം.

ചിത്രം ശുക്രൻ. ഗായകർ ശങ്കർ മഹാദേവൻ, ധന്യ വിജയൻ, ശ്രീജ തുളസീധരൻ. വയലാർ ശരചന്ദ്രവർമ്മ എഴുതിയ ഗാനം. സംഗീതം നൽകിയത് സ്റ്റിൽജു അർജുൻ.

ഒരു ഗാനം കൂടി. രവീന്ദ്രൻ മലയൻകാവ് എഴുതി, കെ പരംജ്യോതി ഇണം പകർന്ന്, പ്രസാദ് അജിത് കുമാർ പാടിയത് ചിത്രം വേലോത്സവം.

2026 പുറത്തുവന്ന ആഹ്ലാദം, റിവോൾവർ റിംഗോ, വടു ദി സ്കാർ, വിദൂരം, ശുക്രൻ, സ്പാ, ലേഡി വിത്ത് വിങ്സ്, വേലോത്സവം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 3:30 കേൾക്കാം.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി, സമയം 3 മണി.
3: കൂട്ടുകാരി.
4: ഇന്നത്തെ കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആരോഗ്യവും ശരീര സൗന്ദര്യവും നിലനിർത്തുക എന്നത് നമ്മുടെ എല്ലാം ഒരു പൊതു ലക്ഷ്യമാണ് അല്ലേ? അതിനായി നമ്മൾ യോഗ ചെയ്യാറുണ്ട്, ജിമ്മിൽ പോകാറുണ്ട്, വീട്ടിൽ തന്നെ വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ കൂടുതൽ ആകർഷകമായ മറ്റ് ഫിറ്റ്നസ് മാർഗങ്ങൾ തേടി പോകാറുമുണ്ട്. അത്തരത്തിൽ ശരീരത്തിന്റെ കരുത്ത്, വഴക്കം, സന്തുലിതാവസ്ഥ എന്നിവ കൂട്ടുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു വ്യായാമ മുറയാണ് പിലാറ്റിസ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ പുതുമയുള്ളതായി തോന്നുന്നുണ്ടോ? എങ്കിൽ എന്താണ് പിലാറ്റിസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? ഇതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്താണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
5: നമസ്കാരം.
6: നമസ്കാരം.
5: വളരെ വ്യത്യസ്തമായ, കൂടുതൽ പേരിങ്ങനെ പഠിച്ചു വരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്, പിലാറ്റിസ്. പിലാറ്റിസ് എന്ന് കേൾക്കുമ്പോൾ വീഡിയോ റീൽസിൽ, ഇൻസ്റ്റയിലും എല്ലാം ഈ വേർഡ് കേൾക്കുന്നുണ്ട്. ബട്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് എന്താണ് എന്ന്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു തരുമോ എന്താണ് ഇത്?
6: ഇതൊരു ഫോം ഓഫ് എക്സസൈസ് ആണ് പിലാറ്റിസ്. ഇത് ജോസഫ് പിലാറ്റിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വേൾഡ് വാർ 1 സമയത്ത് ജർമ്മനിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ്. പിലാറ്റിസ് എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ് എന്നുള്ളത്, ഹോസ്പിറ്റൽ ബെഡ്സിൽ അന്നത്തെ കാലത്ത് സോൾജേഴ്സിന് പെട്ടെന്ന് റീഹാബിലിറ്റേറ്റ് ആവാതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്പ്രിംഗ്സ് അറ്റാച്ച് ചെയ്തിട്ട് അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു തുടങ്ങി.
5: ബെഡിൽ തന്നെ
6: കിടന്നുകൊണ്ട് അപ്പം അവരുടെ ആ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യാനും അവരുടെ കോർ മസിൽസ്, നമ്മുടെ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസും പിന്നെ നമ്മുടെ ജോയിൻസിനെ ഒരുമിച്ച് പിടിക്കുന്ന ചെറിയ മസിൽസും ഉണ്ട്. ഈ മസിൽസിനെ ഒന്നും നമ്മൾ അധികം വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ദാറ്റ് നമ്മുടെ കോർ ഫിറ്റ്നസ് എത്ര നല്ലതാണോ, നമ്മുടെ സ്പൈൻ എത്ര സ്റ്റേബിൾ ആണോ, അത്രയും ഹെൽത്തി ആയിരിക്കും നമ്മൾ. അപ്പം നമ്മുടെ സ്പൈനിനെയും നമ്മുടെ മൊബിലിറ്റിയെയും സ്റ്റെബിലിറ്റിയെയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആയിരുന്നു പിലാറ്റീസ്. അതിനെ അന്ന് അദ്ദേഹം കൺട്രോളജി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്.

0: നമുക്ക് നമ്മുടെ തന്നെ ബോഡിയും നമ്മുടെ മസിൽസിനെയും നമ്മുടെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒരു 80 വയസ്സായി കഴിഞ്ഞ ഒരാൾക്കും പിലാറ്റീസ് ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായി ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം. ഒരു അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഫംഗ്ഷനാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടാണ് പിലാറ്റീസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കിയ സ്റ്റുഡിയോയുടെ തൊട്ട് താഴെ ബാലി ഡാൻസേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഇത് ചെയ്യാൻ ഒരു താല്പര്യം തുടങ്ങിയപ്പം അദ്ദേഹം ഇതിനെ കുറച്ച് മോഡിഫൈ ചെയ്തു. കോർ ഫിറ്റ്നസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ആർട്ട് ഫോമാണ് ബാലി. അപ്പൊ ബാലി ഡാൻസേഴ്സിന്റെ ഫിറ്റ്നസും എല്ലാം കൂട്ടാനും കൂടെ വേണ്ടി ഇതിനെ മോഡിഫൈ ചെയ്തു. അപ്പോ ഇത് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനും എക്സ്ട്രീം ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബാലി ഡാൻസേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് എക്സസൈസ് ആയി മാറി. 10 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരു കുട്ടി മുതൽ 85-ഓ 90-ഓ വയസ്സുള്ള ഒരു അമ്മയോ അച്ഛനോ വരെ ഈ പിലാറ്റീസ് എന്ന് പറഞ്ഞ ഫോം ഓഫ് എക്സസൈസ് ചെയ്യുന്ന അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം. അത് മാത്രമല്ല, ആൾക്കാർ എവിടെയാണോ, ഏത് പോയിന്റ് ഓഫ് ദെയർ ഫിറ്റ്നസ്സിലാണെങ്കിലും, അവരൊരു ബിഗിനർ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ലെവലുള്ള ആൾക്കാരാണെങ്കിലും അഡ്വാൻസ്ഡ് പ്രോ ആത്ലീറ്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് പിലാറ്റീസിൽ നിന്ന് ഗുണം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നമുക്ക് സ്പ്രിങ്സ് മാറ്റി, റെസിസ്റ്റൻസ് മാറ്റി, ലോഡ് മാറ്റി ഓരോ ആൾക്കാർക്കും വർക്ക്ഔട്ട്സ് അവരുടെ രീതിയിൽ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ നമ്മൾക്ക് അഡീഷണലി ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പോസ്ചർ അലൈൻമെന്റ്, നമ്മുടെ ശരീരത്തിന്റെ പോസ്ചർ, പിന്നെ നമുക്ക് ഈ ഇത്ര കൂനുള്ള ആൾക്കാരാണെങ്കിലും ഹിപ് മൊബിലിറ്റി ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിലും സ്പൈനിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ നെക്കിന്റെ ബാക്കിലുള്ള സി സ്പൈന് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഈ ലംബാർ റീജിയനിൽ ഇരുന്നിട്ടുള്ള പണിയെടുക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അവരുടെ സ്പൈൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കാനും അതിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനും ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്ന ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ് പിലാറ്റീസ്.
1: എങ്ങനെയാണ് സ്നേഹ ഇതിലേക്ക് വരുന്നത്?
0: ഞാന് ഒരു ഡാൻസറാണ്. അപ്പം ഒത്തിരി ഭരതനാട്യം സ്റ്റേജസിൽ കളിച്ചതിന് ശേഷം എനിക്ക് കാലിന്റെ അടിയിൽ 2 സർജറി വരെ ഉണ്ട്. ചെറിയ മൈനർ സർജറി ആണ്. ആ ഒരു മാസം എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് ജിമ്മൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ റീസെർച്ച് ചെയ്തു 2016 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എക്സസൈസ് ചെയ്യണം. അന്ന് ഞാൻ പിലാറ്റീസ് ഡിസ്കവർ ചെയ്തതാണ്. അത് ഞാൻ അന്ന് മാറ്റിൽ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഒരു സ്റ്റുഡിയോയിൽ പോയി റിഫോമർ പിലാറ്റീസ് ഓസ്ട്രേലിയയിൽ ചെയ്തു തുടങ്ങി. പുറത്ത് പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാനിത് ആദ്യമായി കാണുന്നത്. ആദ്യത്തെ ഒരു സെഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ നല്ല ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് കിട്ടിയെന്ന് മാത്രമല്ല, കുറേ വ്യത്യാസങ്ങൾ എന്നിൽ തോന്നി. നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടല്ല നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന നമ്മുടെ സ്ട്രെസ് ഹോർമോൺ, അത് കുറച്ച് വെച്ചിട്ട് നമുക്ക് എക്സസൈസസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ, നമ്മുടെ നെർവസ് സിസ്റ്റം ടു ആർ മസിൽ കണക്ഷൻ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം. ഒരു കൊച്ചുകുട്ടിക്ക് സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങുമ്പോൾ നോക്കി നോക്കി ഇറങ്ങേണ്ട ആവശ്യമില്ല, അവർക്ക് പെട്ടെന്ന് ഓടി ഇറങ്ങാം. പക്ഷെ പ്രായം കൂടുന്തോറും നമ്മൾ നോക്കി നോക്കി ഇറങ്ങും. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രൊപ്രയോസെപ്ഷൻ, അതായത് നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണക്ഷനെ റീഡെവലപ്പ് ചെയ്യാനും പിലാറ്റീസ് ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ ഞാൻ നാട്ടിലേക്ക് മൂവ് ചെയ്തത് 2022. അപ്പൊ ഞാൻ ഇവിടെ നോക്കുകയുണ്ടായി, എല്ലാ എക്വിപ്മെന്റ്സും ഉള്ള, അതായത് റിഫോമേഴ്സ്, കാഡിലാക്സ്, ഇതെല്ലാം പിലാറ്റീസിന്റെ കുറെ എക്വിപ്മെന്റ്സിന്റെ പേരുകളാണ്. ട്രപ്പീസ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ട്രപ്പീസ് ടേബിൾ ഉണ്ട്, ഒരു വലിയ മെഷീനാണത്. പിന്നെ കോംബോ ചെയർസ് എന്ന് പറഞ്ഞ ഈ പെഡിലുള്ള ചെയറുകളുണ്ട്. അപ്പൊ ഈ ചെയറുകളും എല്ലാം ഉള്ള ഒരു സ്റ്റുഡിയോ അന്ന് ഞാൻ ഇവിടെ നോക്കിയപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതലേ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം, തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങണം. കാരണം എനിക്ക് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിറ്റിയാണിത്. കുറെ പേരുണ്ട് ഇവിടെ ഓസ്റ്റിയോപൊറോസിസ്, ബോൺ റിലേറ്റഡ് ഇഷ്യൂസ്, ജിമ്മി പോകുമ്പോൾ ഒരു പേടി, അതായത് എന്നെ അവർ ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ ഉള്ള കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു സേഫ് സ്പേസ് ആയി വന്ന് ഒരു ടെൻഷനും ഇല്ലാതെ മൈൻഡിനെ കാം ആക്കി വെച്ച് അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട്സ് ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഈ പിലാറ്റീസ് സ്റ്റുഡിയോ.
1: നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കുമല്ലോ അന്ന് മുതൽ തുടങ്ങി നോക്കി നമുക്ക് ഇത് ചെയ്യാന്നുള്ളത്, അതൊരു യാഥാർത്ഥ്യമായിട്ട് ഇപ്പൊ കണ്ടു, അത് ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്?
0: എനിക്ക് ഒത്തിരി റീസെർച്ച് ചെയ്തിട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞാൻ വളരെയധികം മെഷീൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 വർഷങ്ങളായിട്ട് ഞാൻ പിലാറ്റീസ് ചെയ്യുന്നുകൊണ്ട് ഞാൻ ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്താലും ആ സ്ഥലത്തെ ഒരു സ്റ്റുഡിയോ പോയി കണ്ട് അവിടുത്തെ മെഷീൻസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ബിക്കോസ് എന്റെ മനസ്സിൽ ഇതിന്റെ ഒരു വൈവിധ്യമാർന്ന മെഷീൻസ് ഉണ്ട്. അപ്പൊ ഏത് മെഷീനാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു താല്പര്യം, ഒരു പാഷൻ പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്റെ എക്വിപ്മെന്റ്സ് എല്ലാം UK ഇമ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും നല്ല എക്വിപ്മെന്റ്സ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വരുത്തി. എക്വിപ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും ട്രെയിനിങ് രീതിയുടെ

കാര്യത്തിലാണെങ്കിലും ട്രെയിനേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ സർട്ടിഫിക്കേഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിധത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അത്രയും നല്ല ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് നല്ല സ്ട്രെസ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമോ, അത് വരുമ്പോൾ ആൾക്കാർ അതിനെ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും വറിയും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ചെയ്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് നമ്മുടെ ക്ലാസ്സസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഒരു ക്ലയന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒത്തിരി ഫിറ്റായി, മെലിഞ്ഞു, ടോണായി എന്ന് കസിൻ സിസ്റ്റർ പറഞ്ഞു എന്ന്. ആ ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നു ആൾക്കാരെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. മിക്കവാറും ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ സെഷൻസ് പിന്നെയും പിന്നെയും എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അവസാനം ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് എത്ര നല്ലതാണ് എന്നിരിക്കും ആൾക്കാരുടെ ഒരു റിസെപ്ഷൻ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എംപതിയുള്ള ട്രെയിനേഴ്സ് വേണം. ചിലപ്പോൾ ചില ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പൊ അവരെ നോക്കി കാണുന്ന രീതിയിൽ ഒരു എംപത്തി വേണം. നമ്മുടെ ഈ കോർട്ടിസോളും സ്ട്രെസ് ഹോർമോണും കൂട്ടി നമ്മൾ ഓൾറെഡി ജോലിയിൽ 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരത് കഴിഞ്ഞിട്ട്, ഞാൻ ന്യൂട്രിഷനിസ്റ്റും കൂടെയാണ്, അവരത് കഴിഞ്ഞിട്ട് എന്ത് ഫുഡ് കൺസ്യൂം ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ആയിട്ട് തന്നെ പോയി സ്റ്റോർ ആവും. അപ്പൊ എക്സസൈസ്

0: ആൾക്കാർ നമ്മുടെ കൂടെ സെഷൻസ് പിന്നെയും പിന്നെയും എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അവസാനം ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് എത്ര നല്ലതാണ് എന്നിരിക്കും ആൾക്കാരുടെ ഒരു റിസെപ്ഷൻ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എംപതി ഉള്ള ട്രെയിനേഴ്സ് വേണം. ചിലപ്പോൾ ചില ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പോൾ അവരെ നോക്കി അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സ് അതിലേക്ക് പോകണം. അപ്പോൾ പിലാറ്റീസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി USP എന്ന് പറയുന്നത് ഈ മൈൻഡ് മസിൽ കണക്ഷനും കൂടെയാണ്.
1: നമ്മളിപ്പോൾ പല ടൈപ്പ് ഓഫ് എക്സസൈസ് ചിലർ കളിക്കാൻ പോകുന്നുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട് സ്ഥിരമായിട്ട്, പിന്നെ റെഗുലർ ജിം പോകുന്നുണ്ട്. പിലാറ്റീസിനെ ഇതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്?
0: നമ്മുടെ സ്ട്രെങ്ത് ബിൽഡിംഗ് എക്സസൈസും കൂടെയാണ് പിലാറ്റീസ്. നമ്മൾ എക്വിപ്മെന്റ് പിലാറ്റീസ് മെഷീൻ വെച്ച് പിലാറ്റീസ് ചെയ്യുമ്പോൾ അത് റിഫോമർ ആയിക്കോട്ടെ, കാഡിലാക് ആയിക്കോട്ടെ, കോംബോചെയർ ആയിക്കോട്ടെ, നമ്മൾ സ്പ്രിങ്സിൽ ലോഡ് കയറ്റിയിട്ടാണ് എക്സസൈസസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തും കൂടെ നമ്മുടെ ബോഡിക്ക് ഡിവലപ്പ് ചെയ്യാൻ പറ്റും. പിലാറ്റീസ് നമ്മളെ ഫങ്ഷനാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക മാത്രമല്ല പിലാറ്റീസിന്റെ ഗുണം, നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ സ്ട്രോങ്ങർ ആക്കുക,

0: റെക്ടസ് ആബ്ഡമിനസ് ആണ്. അതിന്റെ ഉള്ളിൽ ട്രാൻസ്ഫേഴ്സസ് ആബ്ഡമിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോർസെറ്റ് പോലെ ഒരു ബെൽറ്റ് പോലെ പിടിച്ചു വെച്ചേക്കുന്ന മസിലുണ്ട്. അതിന്റെ തൊട്ട് പുറകിൽ നമ്മുടെ സ്പൈനിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിലുണ്ട്. നമ്മുടെ ഓർഗൻസിനെ എല്ലാം പിടിച്ചു വെക്കുന്ന പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞ മസിലും ഉണ്ട്. ലങ്സിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഡയഫ്രം ഉണ്ട്. ഈ മസിൽസിനെയും കൂടെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്താലേ നമുക്ക് കോർ സ്റ്റെബിലിറ്റി കിട്ടൂ.
1: പക്ഷേ ഈ ഒരു അവയർനെസ് ഇല്ലാതെയാണ് പലപ്പോഴും ആളുകൾ നോർമൽ എക്സസൈസ് ചെയ്യുന്നത് അല്ലെ? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാതെ
0: നമ്മൾക്ക് അതിന്റെ ആവശ്യം വരേണ്ടതല്ല. ഒരു ട്രെയിനർ അതിനാണുള്ളത്. നമുക്കൊരിക്കലും ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എല്ലാ എക്സസൈസിനും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രെയിനേഴ്സിന് അത്രേ അറിവ് വേണം. അവർക്ക് ഇതിനെപ്പറ്റിയുള്ള മാക്സിമം അവയർനെസ് വേണം. ഒരു പോസ്റ്റ് നീറ്റൽ പേഷ്യന്റ് വരുമ്പം അവരെ വേറെ ഒരു ആളുടെ കൂടെ അതേപോലത്തെ വർക്ക്ഔട്ട്സ് കൊടുക്കാൻ സാധിക്കില്ല, അത് ചെയ്യരുത്. പക്ഷെ എന്നും പറഞ്ഞാൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. അവർക്ക് പറ്റിയ എക്സസൈസസും മോഡിഫിക്കേഷൻസും ഓരോ എക്സസൈസിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഡീപ്പ് മസിൽ അവയർനെസ് ഉള്ള ഒരു ട്രെയിനറിനെ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ പിലാറ്റീസിലെ നമ്മളെ കോർ ഫൗണ്ടേഷൻ തന്നെ നോളജ് ഓഫ് ദി അനാറ്റമി ഓഫ് എ ഹ്യൂമൻ ബീങ് ആണ്. ആനറ്റോമിക്കൽ നോളജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഓക്കെ പാസീവ്ലി നമുക്ക് നമ്മുടെ ഇന്നർ തൈസ് അഡക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ അബ്ഡക്ടേഴ്സും ഗ്ലൂട്ട്സും വർക്ക് ചെയ്യുമ്പോഴും എനർജി ട്രാൻസ്ഫർ നമ്മുടെ കോറിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ഉള്ളത് കൊണ്ട് പാസീവായിട്ട് നമ്മൾ ഇനിഷ്യലി ആ കോർ മസിൽസിനെ ട്രെയിൻ ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവരൊരു സ്റ്റേജിൽ അവർക്ക് സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്ന ഒരു എബിലിറ്റി കിട്ടുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയും, എനിക്ക് ഫൈനലി എന്റെ കോർ എനിക്കിപ്പോ ഫീൽ ആവുന്നുണ്ട്, അവിടെ ഒന്നും ഇല്ലാന്നായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്, ഇത്രയും നാളും ഒരു ബ്ലോബ് പോലെ ഇങ്ങനെ കിടക്കായിരുന്നു, ഇപ്പൊ എനിക്കത് ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറച്ച് കൂട്ടും. ആ ഒരു ഡിസൈനിങ് പ്രോസസ് എന്ന് പറയുന്നത് ക്ലയന്റ് സ്പെസിഫിക് ആണ്. ഓരോ ആൾക്കാരുടെ ശരീരത്തിനനുസരിച്ച് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യണം.
1: കൂടുതലും സമയം ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നവരാണല്ലോ, അത് സ്പെസിഫിക്കലി പിലാറ്റീസിലേക്ക് വരുമ്പോൾ എങ്ങനെയുള്ള എക്സസൈസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്?
0: കൂടുതൽ ഇരിക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ അപ്പോൾ ഉള്ളത് സ്പൈൻ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് റീജിയൻ, പെൽവിക് ഫ്ലോർ മസിൽസ്. അപ്പൊ നമ്മൾ അവർക്ക് ഒത്തിരി സ്പൈൻ സ്റ്റെബിലിറ്റി ആൻഡ് സ്പൈൻ മൊബിലിറ്റി എക്സസൈസസ് കൊടുക്കും. അവരുടെ സ്പൈനിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ സ്പൈനിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൊബിലിറ്റി മസിൽസും ഉണ്ട്. സ്പൈനിനെ സ്റ്റേബിൾ ആയിട്ട് അവിടെ പിടിച്ചു വെക്കുന്ന ഓരോ ഡിസ്കിന്റെ ഇടയ്ക്ക് മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ നമ്മൾ വർക്ക് ചെയ്യണം. അതിന്റെ മൂവ്മെന്റ് കുറയുന്നത് കൊണ്ടാണ് അവർക്ക് സ്ട്രെയിൻ വരുന്നത്. എല്ലാ വീക്ക് മസിലിനും ഒരു ഓവർ സ്ട്രെയിൻഡ് മസിൽ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. ഏതോ ഒരു മസിൽ ഓവർ സ്ട്രെയിൻഡ് ആവുന്നത് കൊണ്ടാണ് വേറൊരു മസിൽ വീക്ക് ആവുന്നത്. അപ്പൊ നമുക്ക് വീക്ക് ആവുന്ന മസിലിനെ മാത്രം സ്ട്രെങ്ത് കൂട്ടിയാൽ പോരാ, ഓവർ സ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന മസിലിനെ റിലാക്സ് ചെയ്യിക്കാനും പറ്റണം. സോ സ്പൈനിന്റെ കാര്യം പറയുമ്പോൾ സി സ്പൈൻ, അതായത് നമ്മുടെ കഴുത്തിന്റെ പുറകിലുള്ള സ്പൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ മസിൽസ് ഡീപ്പ് നെക്ക് ഫ്ലെക്സസ് വീക്ക് ആയിരിക്കും, അതുകൊണ്ടാണ് പുറകിലത്തെ സ്പൈൻ ഓവർ സ്ട്രെയിൻഡ് ആയി വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലെ മസിൽസ് നമ്മൾ സ്ട്രോങ് ആക്കുകയും വേണം, സ്പൈനിനെ നമ്മൾ റിലാക്സ് ചെയ്യിക്കാനും പറ്റണം. അതേപോലെ ലംബാർ റീജിയൻ, സെക്കൻഡ് ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പൈൻ, അതിന്റെ ആ ആർച്ചിൽ ഇഷ്യൂസ് വരുന്നത് ആൾക്കാർ ഇരിക്കുന്നതിന്റെ പോസ്ചർ തെറ്റാ. അപ്പൊ ആ പോസ്ചർ കുറേ നമ്മൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ നമ്മുടെ സിറ്റ് ബോൺസിലല്ല ഇരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പൈനിന് ആക്ച്വലി ഒരു നാച്ചുറൽ ആർച്ചുണ്ട്, ആ ആർച്ചിലാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ആർച്ചിൽ നിന്ന് മാറുമ്പോൾ ആ ഒരു റീജിയൻ ഓഫ് ദ സ്പൈൻ മാത്രമല്ല ബാക്കിയുള്ള റീജിയൻസിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലോവർ ബാക്ക് പെയിൻ വരുമ്പോൾ ഇവൻച്വലി അതൊരു നെക്ക് പെയിനിലേക്ക് മാറും. എപ്പോഴെങ്കിലും ആ ഒരു പിടുത്തം നമ്മുടെ പെൽവിക് ഫ്ലോറിലെ നമ്മുടെ കാലിലോട്ടും വരും, അപ്പോഴാണ് ചെറിയ ചെറിയ സയാറ്റിക് അതുപോലത്തെ ഇഷ്യൂസും വരുന്നത്. ആ ഒരു നെർവ്സ് ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്, സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ സ്പൈനൽ കോഡ് ഉള്ളത് തന്നെ. അപ്പോൾ ആ സ്പൈനൽ കോഡിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിന്റെ കൂടെയുള്ള മസിൽസ് ഉള്ളതുകൊണ്ട്. സോ നമ്മൾ അവർക്ക് പോസ്ചർ കറക്ഷൻ എക്സസൈസസ് കൊടുക്കും, സ്പൈൻ മൊബിലിറ്റി എക്സസൈസസ് കൊടുക്കും, സ്പൈൻ സ്റ്റെബിലിറ്റി എക്സസൈസസ് കൊടുക്കും, പെൽവിക് ഫ്ലോർ മസിൽസിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും, അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഫംഗ്ഷനാലിറ്റിയും വർക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ അവരുടെ ട്രെയിനിങ് ഡിസൈൻ ചെയ്യുക.
1: പൊതുവിൽ ഉള്ള ഒരു സംശയം, ഇത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണോ?
0: അങ്ങനെയല്ല, ഒട്ടുമല്ല. എന്റെ സ്റ്റുഡിയോയിൽ തന്നെ ഒത്തിരി ക്ലയൻസ് മെയിൽസ് ആണ്. അവര് വരുന്നത് അവരുടെ ഈ വർക്ക് കാരണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിച്ചിട്ട് ഒത്തിരി ഇഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് ഷോൾഡർ ഡിസ്അലൈൻമെന്റും ഒക്കെ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടേതായ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും കൂടെയാണ് അവർ വരുന്നത്. മെസ്സി, റൊണാൾഡോ, വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ, എത്രയോ അത്ലീറ്റ്സ് പിലാറ്റീസ് അവരുടെ സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവരെല്ലാം അത് ചെയ്യുന്നതിന്റെ കാരണം അതിന് എല്ലാവർക്കും ഗുണങ്ങളുള്ളത് കൊണ്ടാണ്.

0: ആണ്. ഒട്ടും ജെൻഡർ ഡിഫറൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കൂടുതൽ അത് പഠിക്കാൻ വരുന്നതിന്റെ കാരണം ആ ഒരു എംപത്തി കോഷ്യന്റ് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും. അവർക്കെല്ലാം ഒന്ന് സേഫായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റണം. അൾട്ടിമേറ്റ്ലി നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റണം. അതിനാണ് നമ്മൾ ഒരു ഫിറ്റ്നസ് സ്പേസിലേക്ക് പോകുന്നത് തന്നെ. വളരെയധികം നമുക്ക് നമ്മുടെ മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും കോർ മസിൽ വർക്കും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്തുകൊണ്ട് ഫീമെയിൽസിന് മാത്രം ആവും? ആണുങ്ങൾക്കും ബോൺസ് ഉണ്ട്, ആണുങ്ങൾക്കും ജോയിന്റ്സ് ഉണ്ട്, ആണുങ്ങൾക്കും സ്പൈൻ മൊബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അവർക്ക് ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ട് ശരിക്കും വർക്കൗട്ട് ചെയ്ത് അവരുടെ സ്ട്രെങ്ത് ആക്ച്വലി കൂട്ടാൻ പറ്റണം. അത് പുറത്തൊന്നും ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ കാണുന്ന ആന്റിക്സ് അതായതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണ്.
1: കേരളത്തില് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എങ്ങനെയാണെന്നാണ് തോന്നുന്നത്?
0: കേരളത്തില് വളരെ അവയർനെസ് കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. ഇതെങ്ങനെയാണ് പേര് പറയുന്നതെന്ന് പോലും ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ അവർ ആദ്യം എന്നോട് ചോദിക്കും, എങ്ങനെയാ സ്നേഹയെ എന്നെ പറയാ, എങ്ങനെയാ പിലാറ്റീസ് എന്ന് പറയാന്നുള്ളത്. അപ്പൊ എനിക്കത് വളരെ സന്തോഷമാണ് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. കുറേ ആൾക്കാരുണ്ട് എന്റെ ഫാമിലി തന്നെയുള്ള മദേഴ്സ്, ആൺസ്, എന്റെ ഫാദർ എല്ലാവരും സ്റ്റുഡിയോയിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ അവർക്കത് ഒരു മാറ്റം വരുന്നുണ്ട്, അവർക്കൊരു സ്പേസിൽ പോയി എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതേപോലെ എല്ലാവർക്കും വന്ന് ഇതിനെപ്പറ്റി അറിയാൻ പറ്റണം എന്നെ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ അവയർനെസ് കുറവാണെങ്കിൽ കൂടെ സ്ലോലി ആൾക്കാർ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അറിയണം, ഇതിനെപ്പറ്റിയുള്ള മിത്സ് ബസ്റ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാ കോളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിലാറ്റീസിനെ കുറിച്ച് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് പറയാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: വളരെ ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരമാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യം.
0: അതെ,
1: എത്ര പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തുണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ സ്നേഹയ്ക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ടിപ്സ് അല്ലെങ്കിൽ അങ്ങനെ, അതായത് ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും അത് നമുക്ക് എങ്ങനെയാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: ഇതിൽ നാല് പില്ലേഴ്സ് ആണ്. ഒന്ന് നമ്മുടെ എക്സസൈസ്, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഉറക്കം, മൂന്നാമത്തേത് നമ്മുടെ ഹൈഡ്രേഷൻ, നാലാമത്തേത് നമ്മുടെ ഡയറ്റ്. ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് കൊഹീഷനിൽ കൂട്ടായ്മയിൽ വർക്ക് ചെയ്താലേ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഈ നാല് പില്ലേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എക്സസൈസ് എന്നുള്ള ഭാഗത്തിനെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്ട്രെസ് കുറച്ച് എക്സസൈസ് വർക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് പോകണം. അതിനാണ് പിലാറ്റീസ് എന്ന് പറഞ്ഞൊരു വർക്ക് ഔട്ട് ഫോം ഉള്ളത്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രിഷനിസ്റ്റും കൂടെയാണ്. സോ ഞാൻ വരുന്ന ക്ലയൻസിനെല്ലാം, ക്ലയൻസ് അല്ലെങ്കിൽ പോലും എന്ത് തരത്തിലുള്ള ന്യൂട്രിഷൻ റിലേറ്റഡ് അസിസ്റ്റൻസ്, പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണെങ്കിലും ഹൈഡ്രേഷനെ കുറിച്ചുള്ള അവയർനെസ് ആണെങ്കിലും ഞാൻ എപ്പോഴും അത് കൊടുക്കാൻ തയ്യാറാണ്, ഹെൽപ്പ് ചെയ്യാനും തയ്യാറാണ് ആൾക്കാരെ. എനിക്ക് ഒരു അഫിലിയേഷനും ഇല്ലാത്ത ബ്രാൻഡ്സ് ആയിരിക്കും, പക്ഷെ അത് എനിക്ക് യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആൾക്കാരോട് പറയും ഇന്ന ഇന്ന ക്വാളിറ്റിയാണ് ഇതിനുള്ളത്, ഇന്ന ഇന്ന പ്രോബ്ലംസ് ആണ് ഇതിനുള്ളത് എന്ന്. ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് മാത്രം ആ ഒരു ഡയറ്റിന്റെ കാര്യത്തിൽ ഞാൻ കൊടുക്കും. പിന്നെ ഹൈഡ്രേഷൻ, നമ്മൾ എത്ര നന്നായിട്ട് എക്സസൈസ് ചെയ്താലും ഹൈഡ്രേഷൻ പോയില്ലെങ്കിൽ ആ മസിൽസിന്റെ ആ ജോയിന്റ്സ് എല്ലാം സ്റ്റിഫ് ആയിക്കൊണ്ടിരിക്കും. സോ ആ സ്റ്റിഫ്നെസ്സിനെ റിലാക്സ് ചെയ്യാനും മൊബൈൽ ആക്കാനും വെള്ളം കുടിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി മിനിമം ഒരു 3 liters എങ്കിലും ഒരു ദിവസം ശരാശരി മനുഷ്യന് കുടിക്കാൻ പറ്റണം. ഒത്തിരി കാർഡിയോ അതുപോലത്തെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരതിൽ കൂടുതൽ കുടിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഒത്തിരി വാട്ടർ ലോസ് ആ സ്വെറ്റും അവർക്കുണ്ട്. അതേപോലെ ഉറക്കം, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കറക്റ്റ് ടൈമിന് ഉറങ്ങാൻ പറ്റുക, ഇത്രയും മണിക്കൂറുകളെങ്കിലും ഉറങ്ങാൻ പറ്റുക. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരാഴ്ചയിൽ പ്രയോറിറ്റൈസ് ചെയ്യണം. ഞാൻ പറയുന്നത് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ 1 hour കൂടെ ആ ഒരു പവർ നാപ്പ് നമ്മളെ ശരിക്കും റിജുവിനേറ്റ് ചെയ്യും. സോ ഈ നാല് പില്ലേഴ്സ് ഒരുമിച്ച് കൊണ്ടുപോയാൽ നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടും ഫങ്ഷണൽ ആയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും. എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ സെൽഫ് കെയർ, നമ്മൾക്ക് വേണ്ടി ഹെൽത്ത്, ഏറ്റവും എക്സ്പെൻസീവ് റിയൽ എസ്റ്റേറ്റ് ആകെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. നമ്മുടെ ശരീരത്തിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നാല് പില്ലേഴ്സും. വർക്കൊക്കെ സെക്കൻഡറി ആണ് ആക്ച്വലി. നമ്മൾക്ക് നമ്മളെ നോക്കാൻ പറ്റിയാലേ നമ്മുടെ ഫാമിലിനെ നോക്കാൻ പറ്റുള്ളൂ, നമ്മുടെ വർക്കിൽ നമ്മൾ പ്രൊആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ.
1: പക്ഷെ ഇത് നാലും ഈ പറഞ്ഞ പോലെ ഒരേപോലെ കൊണ്ടുപോകുന്നതാണ് പാടല്ലേ?
0: അതെ, കോംപ്രമൈസ്ഡ് ആവാതെ. ചില ദിവസങ്ങൾ ഉണ്ടാവും നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഡയറ്റ് നോക്കാൻ പറ്റില്ല, പക്ഷെ ഒരു 80% എങ്കിലും നമ്മൾക്ക് ഒരു ആഴ്ചയിൽ ഒരു 5 days നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റണം. 6th-7th കുറച്ച് അവിടെ ഇവിടെയും പോയാലും കുഴപ്പമില്ല. വീക്കെൻഡ്സ് നമുക്ക് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. പോർഷൻ കൺട്രോളിലെല്ലാം കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഓവർ ഇന്റലിജൻസ് ആവുമ്പോഴാണ് കുഴപ്പം. പിന്നെ ഒരു ചിന്താഗതിയുണ്ട്, ഒരു 7 ഞാൻ നല്ലതായിട്ട് എല്ലാം ചെയ്തു, 8th ഞാൻ കുളവാക്കിയ പിന്നെ എല്ലാം കുളവായി, ഇനി ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആ ഒരു ദിവസം കൊണ്ട് വലിയ ഡാമേജ് സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് യു ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് ബാക്ക്. ഉറക്കം ശരിയാക്കാം, വെള്ളം കുടിക്കാം, ഒരു ക്ലാസ് എക്സസൈസിന്റെ എടുക്കാം. ആ ഒരു ദിവസം നമ്മുടെ ഡയറ്റ് ശരി

0: നോക്കിയാൽ തന്നെ നമുക്ക് ബാക്ക് ടു ട്രാക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. മെന്റൽ ഹെൽത്തിലാണ് ഇരിക്കുന്നത് ഇതെല്ലാം. ആൾക്കാരുടെ മോട്ടിവേഷൻ എത്ര കണ്ടുണ്ട്, അവർക്ക് ലൈഫിൽ സമാധാനവും പീസ് ഓഫ് മൈൻഡും എത്ര കണ്ടുണ്ടെന്നുള്ളതിനനുസരിച്ചാണ് അവരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്.
1: ഒരുപാട് കാര്യം പറഞ്ഞു, എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി എന്ന് തന്നെ കരുതുന്നു. ഇപ്പോ സ്റ്റുഡിയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ഡ്രീം തന്നെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്?
0: യെസ്, സ്റ്റുഡിയോവിനെ ഒന്ന് വർദ്ധിപ്പിക്കണം. തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് വേറെ സിറ്റീസിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്റെ ബ്രാൻഡിനെ അവിടെ എല്ലാം കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊണ്ടുപോകുമ്പോൾ ആ ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം. വെറുതെ പേരിന് കൊണ്ടുപോകാൻ ഒരു താല്പര്യവും ഇല്ല. അതിനുപരി ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്, അപ്പം എനിക്കെൻ്റെ ഡാൻസും മൂവീസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നും ആഗ്രഹമുണ്ട്. എൻ്റെ സ്റ്റുഡിയോയിലാണ് എൻ്റെ 100% ഫോക്കസും ഉള്ളത്, കാരണം അതെൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ്. അതേപോലെ തന്നെ നല്ല ട്രെയിനേഴ്സിനെയും എനിക്ക് ഭാഗ്യത്തോടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോക്കസ് വിടാതെ തന്നെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്.
1: പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഒരു ദിവസം എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്?
0: സമയം എന്ന് പറയുന്ന കാര്യം ഇല്ലാന്ന് ഞാൻ പറയില്ല, കാരണം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എപ്പോഴും സമയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെയാണ് ഞാൻ എന്റെ എക്സസൈസ് ഒരിക്കലും വിടില്ല. എനിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഞാൻ എപ്പോഴും സ്റ്റുഡിയോയിൽ എപ്പോഴും ചെയ്യും. അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിക്കാനും അത്രയും തന്നെ ഇൻട്രസ്റ്റോടെ അത് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവയർനെസ് കൂടി വരുമ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങും. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാവും. ഇനിഷ്യലി ഉള്ള ഒരു നീഡാണ് ഇത്, ദാറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു ടൈം ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പം ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വേറെ വർക്ക്സ് കിട്ടുമ്പോൾ അത് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി കൂടെ ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസും കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെ ഞാൻ വരുന്നവരോട് എല്ലാവരോടും പറയാം, എല്ലാവരും ഇതേ സിറ്റുവേഷനിലാണ്. വർക്ക് വളരെ ഹെക്റ്റിക് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളെ തന്നെ നോക്കാനോ നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കാതിരിക്കാനും പറ്റില്ല. ആ ഒരു ബാലൻസിലായിരിക്കണം നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണം.
1: ഇതിനെ പറ്റിയുള്ള ഒരു നല്ല ഒരു അവയർനെസ് എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഈ ഫ്യൂച്ചർ പ്ലാൻസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
2: പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രേഷ്ഠ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാണ്. പ്രവേശനം ലഭിക്കുന്നവർക്ക് 12-ാം ക്ലാസ് വരെ പഠന ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഭക്ഷണ ചെലവുൾപ്പെടെ സ്കൂൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പ് വഴി സ്കൂളുകൾക്ക് നേരിട്ട് നൽകും. 9-ാം ക്ലാസ്സിൽ 1,00,000 രൂപ വരെയും 12-ാം ക്ലാസ്സിൽ 1.35 ലക്ഷം വരെയുമാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് പരിധി. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇനി 4 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, ചിത്രം പാലാട്ട് കുഞ്ഞിക്കണ്ണൻ.

0: നോക്കിക്കൊണ്ടിരുത്തം, കാര്യം പറയുവാൻ എന്തിനീ പിടുത്തം, ഞാനിനി നടക്കണം എത്തിരം നടത്തം,
1: നടക്കണം നടക്കണം കിട്ടണം എങ്കിൽ
0: കൊല്ലാം നടക്കണ കുമ്പുള്ള ബാപ്പ, കൊല്ലാതെ കൊല്ലണ പമ്പത്തി മോള്, കൊല്ലാത്തതാണ് എന്റെ കല്യാണക്കോട്, കൊല്ലാപ്പിലായി മുസീബത്തിനാലി, കൊല്ലാം നടക്കണ കൊമ്പുള്ള

0: നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കണ്ട,
1: നിക്കണ്ട നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കേണ്ട, കസണ്ടം പൂശിയ കിന്നരമാക്കുമായി കൈക്കുലി കാട്ടി അടുക്കേണ്ട.
2: എന്റെ കരളല്ലേ,
0: പോടോ പോടോ ചീ പോടോ.
3: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 4:30 കേൾക്കാം ആകാശവാണി.
4: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
5: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
6: സാൻഡ്ര.
5: സ്ഥലം?
6: അറ്റിങ്ങൽ.
5: അപ്പൊ നീ ഇവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ ഇറങ്ങിയതാണോ?
6: ആ, കാണാറിയതാ.
5: ആരൊക്കെ ഉണ്ട് കൂടെ?
6: അമ്മയും ആന്റിയും.
5: എന്ത് ചെയ്യാണ് സാൻഡ്ര?
6: ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു.
5: ഏതാണ്?
6: ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചോണ്ടിരിക്കുന്നു.
5: ഏത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്?
6: ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പോയത്.
5: എങ്ങനെയുണ്ട് പോയത്, പഠിച്ചു വന്നപ്പോ?
6: കുഴപ്പമില്ല, എളുപ്പമാണ്.
5: എങ്ങനെയാണ് ക്ലാസിന്റെ ഒരു?
6: 1 ഇയർ കോഴ്സ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് പ്ലേസ്മെന്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയാൽ നമുക്ക് പുറത്തോട്ട് പോവാം.
5: ക്ലാസ്സിൽ എത്ര കുട്ടികളൊക്കെ കാണും?
6: ഒരു 30-35 അത്രയൊക്കെ ഉണ്ട്.
5: അപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ?
6: ഞങ്ങൾ മിക്കവരും റീൽസ് ചെയ്യും, ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും.
5: ഇപ്പോൾ റീൽസിന്റെ ഒരു ബഹളം തന്നെ അല്ലേ?
6: ആ, റീൽസിന്റെ ബഹളം.
5: പാടു ചോദിച്ചാൽ റീൽസ് ആണ്. ഡാൻസ് ആണോ പാട്ട്, എന്താണ് റീൽസ് ചെയ്യാറ്?
6: ഞങ്ങള് ട്രെൻഡിങ് ആയിട്ട് വരുന്ന വോയിസ് എല്ലാം എടുത്തിട്ട് മിസ്സുമാരും ഞങ്ങൾ എല്ലാരും കൂടെ നിന്ന് അങ്ങ് ചെയ്യും.
5: ഓ, കുട്ടികളും മിസ്സുമാരും എല്ലാം കൂടെ ഒരു ബഹളം തന്നെ.
6: നല്ല വൈബുള്ള മിസ്സുമാരാ എല്ലാരും.
5: ആരൊക്കെ ഉണ്ട് വീട്ടില്?
6: വീട്ടില് ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും ഉണ്ട്.
5: അനിയത്തിക്ക് എത്ര ആളാണ്?
6: അനിയത്തി പ്ലസ് ടു പഠിക്കുന്നു. ഇപ്പൊ
5: പാടുന്ന ആളാണോ?
6: അല്ലല്ല.
5: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
6: അയ്യോ, ഇല്ല ഇല്ല.
5: പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
6: ആ, പാട്ടുകൾ ഇഷ്ടമാണ്. എനിക്കെന്ന് വെച്ചാൽ ഈ 90s പാട്ടുകളാണ് ഇഷ്ടം.
5: എന്താണ് 90s പാട്ടുകളോടൊരു ഇഷ്ടം തോന്നാൻ?
6: ആ പാട്ടുകളെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പം നമ്മളെ മനസ്സിനൊരു സന്തോഷം തോന്നും. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നത്തില്ല.
5: ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
6: കെഎസ് ചിത്ര, യേശുദാസ്.
5: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
6: കണ്ണോട് കണ്ണ്.
5: പഴയ പാട്ടാണല്ലേ?
6: പഴയ പാട്ട്.
5: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
6: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ആർദ്രാലക്ഷ്മി.
0: നല്ല പേരാണല്ലോ. സ്ഥലം?
1: കൊല്ലം.
0: അപ്പോ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യണം, പഠിക്കുകയാണോ?
1: ആ, ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്.
0: ഏത് വിഷയമാണ്?
1: ഞാൻ ബി എസ് സി കെമിസ്ട്രി. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ വന്നിട്ടേ ഉള്ളൂ.
0: അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ തുടങ്ങിയപ്പോൾ?
1: ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ക്ലാസ് തുടങ്ങി വരുന്നതേ ഉള്ളൂ, ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നന്നായിട്ട് പോകുന്നു.
0: ഇവിടെ ഇപ്പോൾ ഹോസ്റ്റലിലാണോ?
1: ആ, ഹോസ്റ്റലിൽ തന്നെയാണ്.
0: കൊല്ലത്തു നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് തിരുവനന്തപുരം?
1: തിരുവനന്തപുരം മൊത്തത്തിൽ അടിപൊളിയല്ലേ.
0: ഫുഡൊക്കെ എങ്ങനെയുണ്ട്?
1: ഫുഡ് ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നാണ്, അല്ലാതെ പുറത്തൊന്നും പോകാറുണ്ട്, കുഴപ്പമില്ല.
0: കൂട്ടുകാർ കൂടുതൽ പേരും തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരാണോ?
1: ആണ്, മിക്കവരും ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളവരാണ്.
0: നിങ്ങളിപ്പോൾ ചുരുങ്ങിയ കാലയളവിൽ എവിടെയെങ്കിലും പോയോ സ്ഥലങ്ങളൊക്കെ?
1: ഞാനിവിടെ മിക്കപ്പോഴും ഫ്രീ കിട്ടുമ്പോൾ വരാറ് ഇവിടെ മ്യൂസിയം സൂയിൽ തന്നെയാണ്. വേറെ അങ്ങോട്ടെങ്ങും പോകാൻ ടൈം കിട്ടിയില്ല.
0: ഇനി പതുക്കെ പതുക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോകണോ അല്ലേ?
1: ആ, ഓക്കെ.
0: ഇവിടെ മ്യൂസിയത്തിൽ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് ഇവിടുത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല രസമുണ്ട് ഇവിടെ.
0: നമ്മൾ സമാധാനം ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: ആണാണ്.
0: സൂയിലൊക്കെ പോയോ?
1: സൂയിൽ ഞാൻ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല.
0: ഇനി എന്താണ് ഭാവി ലക്ഷ്യം?
1: എനിക്ക് ഫോറൻസിക് ആയിരുന്നു താല്പര്യം.
0: സിനിമകളെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ?
1: അല്ല, എനിക്ക് ടെൻത്തിൽ പഠിക്കുന്നതും തൊട്ടേ ഫോറൻസിക്കിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത സബ്ജക്റ്റാണ് കെമിസ്ട്രി. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നും കുറച്ച് കണ്ടെത്തലുകളിലോട്ട് പോകണമെന്നും നല്ല താല്പര്യമുണ്ട്. അപ്പം ഫോറൻസിക് ആകുമ്പോൾ കുറച്ച് അതിനും കൂടെ പറ്റുന്ന ഒരു വിഭാഗമാണല്ലോ, അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ബ്രദർ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: അപ്പോൾ ഹോബീസ് എന്തൊക്കെയാണ്?
1: നന്നായിട്ട് വായിക്കും ഞാൻ. മാക്സിമം മ്യൂസിക് കേൾക്കാനും വായിക്കാനും നന്നായിട്ട് താല്പര്യം.
0: കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് സാഹിത്യകാരന്റെ പുസ്തകമാണ്?
1: ഞാൻ കൂടുതലും നോവൽസ് ആണ് വായിക്കുന്നത്. എം ഡി വാസുദേവൻ നായരുടെ ആണ് ഞാൻ കൂടുതലായിട്ടും വായിക്കാറുള്ളത്.
0: എം ഡി ആണ് ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ?
1: ആണാണ്.
0: അപ്പോൾ അദ്ദേഹത്തിന്റെ ഏതൊക്കെ വായിച്ചിട്ടുണ്ട്?
1: നിന്റെ ഓർമ്മയ്ക്കായി, മഞ്ഞ്, അങ്ങനെ വായിച്ചിട്ടുണ്ട് കുറെ.
0: വായന ഏറ്റവും നല്ല ശീലമാണല്ലേ?
1: ആണ്.
0: നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും വായനയിലൂടെ അല്ലേ?
1: ആണ്. ഞാനും വായിക്കും, വീട്ടിൽ അമ്മയും വായിക്കും.
0: എഴുതാറൊക്കെ ഉണ്ടോ വായിച്ചിട്ട്?
1: ചെറുതായിട്ട് ഇങ്ങനെ എഴുതണമെന്ന് തോന്നാറുണ്ട്, തുടങ്ങാൻ ഇരിക്കുകയാണ്.
0: അങ്ങ് തുടങ്ങണം. പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുള്ളതാണോ?
1: ആണ്.
0: പാടുന്ന ആളാണോ?
1: ഇല്ല, അങ്ങനെ പാടാറില്ല, കേൾക്കും.
0: നമുക്ക് രണ്ടു വരി ശ്രമിച്ചു നോക്കിയാലോ?
1: അയ്യോ, ഞാൻ പാടാറില്ല.
0: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് ഇഷ്ടം ഇപ്പൊ കേൾക്കാൻ?
1: ഞാൻ കുറച്ചും കൂടി മെലഡീസ് ആണ് ഇഷ്ടപ്പെടാറ്.
0: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: വെള്ളം മൂവിയിലെ ആകാശമായവളെ സോങ്.
0: ആ സിനിമ കണ്ടോ?
1: ആ, കണ്ടു. നല്ലൊരു മൂവിയാണ്.
0: നമുക്കൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് അല്ലേ?
1: ആണോ.
0: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: വെള്ളി വെളിച്ചം തുടരുകയാണ്.
3: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
4: അശ്വതി.
3: സ്ഥലം?
4: ആലങ്കോട്. ഞങ്ങള് സൂലായിട്ട് വന്നതാ, പിന്നെ ഇവിടെ മൊത്തം ഒന്ന് കാണണമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ചൂടത്ത് കുറച്ച് ഇരിക്കാനും നല്ലൊരു സ്ഥലമായിട്ട് ഇവിടെ കയറിയിരുന്നേ.
3: മഴ മാറിയപ്പോ ഭയങ്കര ചൂടായല്ലേ.
4: കുറച്ചു നേരം നടക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് വല്ലാത്തൊരു കേതപ്പും ചൂടും കൊണ്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി.
3: നമ്മള് പ്രതീക്ഷ പോലെ മഴയൊന്നും കിട്ടിയില്ല.
4: ഇല്ല, കിട്ടിയില്ല. ഒരുപാട് കുറവായിരുന്നു. ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഈ ചൂട് കാരണം.
3: കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ.
4: ഒരുപാട് മാറ്റങ്ങളുണ്ട്.
3: അപ്പോ എന്ത് ചെയ്യാണ് ഇപ്പോ?
4: ഞാൻ ഹൗസ് വൈഫാണ്.
3: ആരൊക്കെ ഉണ്ട് വീട്ടില്?
4: ഹസ്ബൻഡ്, രണ്ട് മക്കള്.
3: മക്കളൊക്കെ എത്രയിലൊക്കെയാണ്?
4: മൂത്താള് പഠിച്ചിട്ടൊക്കെ നിക്കുന്നു, ഇളയാള് പ്ലസ് ടു.
3: വീട്ടമ്മയാണല്ലോ. അപ്പോ വീട്ടിലിപ്പോ ചെറിയ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
4: അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഉള്ള സമയത്ത് മുറ്റത്തൊക്കെ പുല്ലൊക്കെ നിൽക്കുന്നതൊക്കെ വൃത്തിയാക്കി, കൂടുതൽ സമയം പാട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. പാചകം ചെയ്യുന്ന സമയത്തും ഉറങ്ങാൻ പോകുന്ന സമയത്തും പോലും പാട്ട് കേട്ടും കൊണ്ട് എപ്പോഴും.
3: എന്ത് ജോലി ചെയ്യുമ്പോഴും റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം.
4: മുമ്പാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ FM വയ്ക്കുമായിരുന്നു. FM-ലെ പാട്ടുകളും അതുകൊണ്ട് അത് എപ്പോഴും ഒക്കെ കേൾക്കുമായിരുന്നു.
3: സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ?
4: ഉറപ്പായിട്ടും. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. ചിലത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മരിച്ചു പോയവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് മിസ്സാവും. ചിലത് കേൾക്കുമ്പോൾ നല്ല സന്തോഷവും വരും.
3: നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും അല്ലേ?
4: തീർച്ചയായും, തീർച്ചയായും.
3: മലയാളം തന്നെയാണോ കൂടുതൽ കേൾക്കാറതോ?
4: ആ, മലയാളം തന്നെയാണ് കൂടുതലും കേൾക്കുന്നത്.
3: പാടുന്ന ആളാണോ?
4: അല്ല അല്ല, പാടത്തൊന്നുമില്ല, പാട്ട് കേൾക്കുമെന്നേ ഉള്ളൂ.
3: ധാരാളം പാട്ട് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടുപേരെയും ശ്രമിച്ചു നോക്കിയാലോ?
4: ഇല്ല ഇല്ല, പറ്റത്തില്ല.
3: സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
4: സിനിമ കാണും, കൂടുതലും വാർത്ത അതുപോലുള്ളത്, പിന്നെ പാട്ടുകളാണ് കൂടുതലും കേൾക്കുന്നത്.
3: അല്ലാതെ ഇപ്പോൾ തിയേറ്ററിൽ പോയി ഒന്നും കാണാറില്ല കുടുംബത്തോടൊപ്പം?
4: എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ ഇരിക്കുന്ന സമയത്ത് തയ്യല് കാര്യങ്ങളൊക്കെ ആയിട്ട്.
3: സ്വന്തമായിട്ടോ അതോ പുറത്ത്?
4: സ്വന്തമായിട്ടും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ഒക്കെ തച്ചു കൊടുക്കും.
3: പിന്നെ ഈ ബിസിനസ് വിപുലീകരിക്കണം എന്നൊക്കെ ഉണ്ടോ?
4: അങ്ങനെയൊന്നുമില്ല, കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
3: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
4: എനിക്ക് മണിച്ചേട്ടൻ അഭിനയിച്ച വാൽക്കണ്ണാടിയിലെ മണിക്കുയിലെ എന്നുള്ള പാട്ട്.
3: മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്?
4: ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും മിസ് ചെയ്യും.
3: ഒരു അതുല്യ കലാകാരനായിരുന്നല്ലേ.
4: ശരിയായി.
3: അപ്പോൾ നമുക്ക് അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ ആ ഗാനം കേൾക്കാം.
4: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: നയന.
0: സ്ഥലം?
1: ആറ്റിങ്ങൽ.
0: എന്ത് ചെയ്യണം ഇപ്പോൾ?
1: ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊമോട്ടറാണ്. കമ്പനി പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ പ്രൊമോട്ടറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്കിൻ കെയർ, മേക്കപ്പ് രണ്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. കോസ്മെറ്റിക്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്, സ്കിന്നിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നു.
0: വേറെ എന്തൊക്കെയാണ് ഹോബീസൊക്കെ?
1: പാട്ട് കേൾക്കാറുണ്ട്, സിനിമ കാണാറുണ്ട്. സമയം ഇതേ ഉള്ളൂ, വേറെ ഒന്നിനും ഇല്ല. സമയമില്ല,
0: വേറെ ഒന്നിനും സമയം കിട്ടാറില്ല.
1: സമയം കിട്ടാറില്ല.
0: ഈ അടുത്ത് ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ?
1: കുറച്ചായി കണ്ടിട്ടുണ്ട്.
0: പാടുന്ന ആളാണോ?
1: പാടാറില്ല, കേൾക്കാറുണ്ട്.
0: പാട്ടുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ അടിച്ചുപൊളിയാണോ, മെലഡിയാണോ?
1: രണ്ടും ഇഷ്ടമാണ്.
0: യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: യാത്രകൾ ഇഷ്ടമാണ്.
0: ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടോ?
1: ഗുരുവായൂർ പോകണമെന്നുണ്ട്. കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നത്, നടക്കുന്നില്ല.
0: അല്ലാതെ ഇപ്പോൾ ദൂരോട്ട് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ?
1: ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല.
0: നമുക്ക് കുഞ്ഞുകുഞ്ഞാഗ്രഹങ്ങളേ
1: ഉള്ളു.
0: ഇനി ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: കണ്ണെഴുതി പൊട്ടും തൊട്ട് ഫിലിമിൽ ഏതെങ്കിലും ഒരു സോങ്.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: കണ്ടു, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: ഗാനം കേൾക്കാൻ വളരെ നന്ദി.
1: താങ്ക്സ്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 20 സെക്കൻഡും. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രഘുകുമാർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

യേശുദാസും ചിത്രയും ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി എം ജി ശ്രീകുമാറും ചിത്രയും താളവട്ടം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം എഴുതി കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീതം നൽകി. കാഞ്ഞങ്ങാട് രാമചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ചിത്രം ശ്രീരാഗം.

0: സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് കലാപീഠം സനിൽ തിരുവല്ലം.

പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം അവതരിപ്പിച്ചത് കലാപീഠം സനിൽ തിരുവല്ലം. കൂടെ പങ്കെടുത്തത് കലാപീഠം അരുൺകുമാർ വെമ്പായം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. ഇപ്പോൾ
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സംപ്രതി സംസ്കൃത പരിപാട്യാം നാട്യശാസ്ത്രോക്ത ദിശ രസവിചാര ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക ഡോക്ടർ ശോഭ പി.
2: നമസ്തേ. പൂർവരംഗ വിധിം ശ്രുത്വ പുനരാഹുർ മഹത്തമഃ ഭരതം മുനയ സർവേ പ്രശ്നാൻ പഞ്ചാഭിതത് സ്വഹ നഹ.

യേ രസായിതി പഠ്യന്തേ നാട്യേ നാട്യ വിചക്ഷണൈഹി രസത്വം കേനവൈ തേഷാം ഏറദാഖ്യാതും അർഹസി സർവാസാം ഭാഷാണാം ആധാരഃ തസ്യാം അന്തർഭവിതം സാഹിത്യം ഏവ കാവ്യസ്യ പ്രയോജനം കാരണം ഗുണാൻ ദോഷാൻ സ്വരൂപാദീൻ ആത്മാനം ച നിരൂപയതും യസ്യ ശാസ്ത്രസ്യ പ്രവൃത്തിഹി തത് സാഹിത്യശാസ്ത്രം. കാവ്യശാസ്ത്രം അലങ്കാരശാസ്ത്രം ച സാഹിത്യശാസ്ത്രസ്യേവ അപരം നാമ സഹിതസ്യ ഭാവഃ സാഹിത്യം. അർത്ഥാത് ശബ്ദാർത്ഥയോ ഏകീഭാവയേവ സാഹിത്യം. കുന്തകാചാര്യേണ വക്രോക്തിനാമകേ ഗ്രന്ഥേ സാഹിത്യപദസ്യ ലക്ഷണം സമ്യക് രീത്യ ലിഖിതം. സാഹിത്യമനയോ ശോഭാശാലിതാം പ്രതി കാപ്യസൗ അന്യൂന അനതിരിക്തത്വ മനോഹാരി വ്യവസ്ഥിതഃ. ഏവംവിധേ സാഹിത്യശാസ്ത്രേ സപ്ത പ്രസ്ഥാനാനി സന്തി താനി സമ്പ്രദായ ശബ്ദേന വ്യപദിശ്യന്തേ. രസാഹ അലങ്കാരഹ ഗുണഹ രീതിഹ ധ്വനിഹ വക്രോക്തിഹ അനുമാനം ഔചിത്യം ചേതി. യേഷു പ്രഥമം പ്രസ്ഥാനം ഭവതി രസപ്രസ്ഥാനം. രസസിദ്ധാന്തസ്യ പ്രമുഖോ ആചാര്യഹ ഭരതമുനിഹി ഭവതി. ഭരതമുനേഹ നാട്യശാസ്ത്രാദേവ സംസ്കൃത സാഹിത്യശാസ്ത്രസ്യ പൂർണ്ണജ്ഞാനം അസ്മാഭിഹ് ലഭ്യതേ. നാട്യശാസ്ത്രേ ഷട്രിംശത് അധ്യായാഹ ഷട്സഹസ്രം ശ്ലോകാഹ ച സന്തി. നാട്യശാസ്ത്രസ്യ അപരം നാമ ഭവതി ഷട്സാഹസ്രി. അസ്മിൻ ഗ്രന്ഥേ നാട്യോത്പത്തിഹി നാട്യമണ്ഡപനിർമ്മാണം രസഃ ഭാവഃ ആംഗികാഭിനയാഃ സംഗീതം നൃത്തം വാദ്യം ഇത്യാദയഃ സർവേ വിഷയാഃ വിസ്തരേണ പ്രതിപാദിതാഃ വർത്തന്തേ. ന കേവലം കാവ്യശാസ്ത്രീയ വിഷയാഃ ഏവം തത്ര വിവേചിത അഭിതു അന്യേപി വിഷയാഃ വിസ്തരേണ വ്യാഖ്യാതാഃ. അതേവ ഉക്തമവി സ്വയമേവ മുനിന ന തജ്ഞാനം ന തശില്പം ന സാ വിദ്യ ന സാ കല നാസോ യോഗോ ന തത്കർമ്മം നാട്യേസ്മിൻ എന്ന ദൃശ്യതേ. നാട്യശാസ്ത്രസ്യ ഷഷ്ടോ അധ്യായഃ രസാധ്യായഃ ഭവതി. തത്ര അനേന ആചാര്യേണ രസനിഷ്പത്തി സ്വരൂപം അന്യേച്ച പ്രകാരാഃ രസസ്യ നിരൂപിതാഃ സന്തി. തേന നാട്യേ രസസ്യ പ്രാമാണ്യം അംഗീക്രിയതേ. തദനുസൃത്യ രസാസ്വാദശ്ച വർണ്യതേ. രസഃ കഃ തസ്യ രസത്വം കഥം ഭവതി ഭാവാഃ കേ കിം ഭാവേന്തി യേനതേ ഭാവാഃ കഥ്യന്തേ സംഗ്രഹഃ നിരുക്തം കാരിക ഇത്യാദീനി ച കാനി ഇത്യാദി പ്രശ്നാനാം ഉത്തരം സാംഗോപാംഗം തത്രോപലഭ്യതേ. തസ്യ പ്രസിദ്ധം രസസൂത്രം ഭവതി വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തിഹി ഇതി. ഏതത് രസസൂത്രമേവ ഉത്തരവർത്തിനാം സർവേഷാം ആലങ്കാരികാണാം കൃതേ പ്രേരണാരൂപം അഭവത്. വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവാനാം സംയോഗാത് സ്ഥായിനഃ രസനിഷ്പത്തിഹി ഭവതി ഇതി സൂത്രാർത്ഥഃ. സൂത്രേ വിദ്യമാനസ്യ നിഷ്പത്തിഹി ഇതി പദസ്യ വിഭിന്നൈഹി ആചാര്യൈഹി അനേകാനി വ്യാഖ്യാനാനി കൃതാനി. യഥാ ഭട്ടലോല ആചാര്യമതേ നിഷ്പത്തിഹി ഇത്യസ്യ ഉത്പത്തിഹി ഇതി. ശ്രീശങ്കുകസ്യ മതേ അനുമിതിഹി ഇതി. ഭട്ടനായകസ്യ മതേ ഭുക്തിഹി. അഭിനവഗുപ്താചാര്യേണ അഭിവ്യക്തിഹി ഇതി. രസസൂത്രസ്യ ഏതാനി വ്യാഖ്യ

വിഭാവാഹ ഉദ്ദീപന വിഭാവാശ്ച നായിക നായകാദേഹ ആലംബനാനി ചന്ദ്രിക ഉദ്യാനാദീനി ഉദ്ദീപനാനി ച ഭവന്തി ലോകേ കഥ്യന്തേ തേ കടാക്ഷ പൂജാക്ഷേപാദേഹ ലോകേ സഹകാരി പദേന കഥിതാനി കാരണാനി നാട്യേ വ്യഭിചാരി പദേന ഉച്യന്തേ തേ ച നിർവേദഗ്ലാനിശങ്കാഖ്യം തദാസൂയ മതശ്രമ ആലസ്യം ചൈവ ദൈന്യം ച ചിന്താ മോഹ സ്മൃതിർ ഹൃദി വ്രീഡാ ചപലതാ ഹർഷ ആവേഗോ ജഡതാ തദാ ഗർവോ വിഷാദോത്സുക്യം നിദ്ര അപസ്മാര ഏവച്ച സുപ്തം വിബോധോ അമർഷശ്ച അപ്യവഹിതമതോഗ്രത സ്മൃതിർവ്യാധിർ തദോ ഉന്മാദ തദാ മരണമേവച്ച ത്രാസശ്ചൈവ വിതർക്കശ്ച വിജ്ഞേയാ വ്യഭിചാരിണഃ ഇതി ത്രയത്രിംശത് വ്യഭിചാരീ ഭാവാഹ ഭവന്തി സ്ഥായിപദേന സ്ഥിരതയാ വർത്തമാനാഹ ഭാവാഹ സ്ഥായീ ഭാവാഹ തേഹി തെതി ഹാസ ശോക ക്രോധ ഉത്സാഹ ഭയ ജുഗുപ്സാ വിസ്മയഹ ഇതി അഷ്ടവിധാഹ നാട്ടേ ശൃംഗാരഹാസ്യ കരുണ രൗദ്ര വീര ഭയാനക ബീഭത്സ അദ്ഭുതാദി അഷ്ടരസാഹ ഭവന്തി പരഞ്ച ശാന്തോപി നവമോ രസ ഇത്യനേന ശാന്തോപി രസേഷു ഗണ്യതേ രസനിഷ്പത്തേഹ ദൃഷ്ടാന്തഹ യഥാ നാനാവ്യഞ്ജന ഔഷധി ദ്രവ്യ സംയോഗാത് രസനിഷ്പത്തിഹ ഭവതി യഥാ ഹി ഗുടാദിഭിഹ ദ്രവ്യൈഹി വ്യഞ്ജനൌഷധിഭിഹ ച ഷാഡവാദേഹ രസാഹ നിവർത്തന്തേ തദാ നാനാഭാവോപഗത അഭി സ്ഥായിനഹ ഭാവ രസത്വം ആപ്നുവന്തി ഇതി ആസ്വാദ്യത്വാത് രസ ഇതി പദാർത്ഥ രസാസ്വാദഃ കഥം ഭവതി ഇത്യപി മുനിനാ ഉക്തം യഥാ ഹി നാനാവ്യഞ്ജനസംസ്കൃതം അന്നം ഭുഞ്ജാനാഹ സുമനസഹ പുരുഷാഹ രസാൻ ആസ്വാദയന്തി ഹർഷാദീൻ അവഗച്ഛന്തി തദൈവ സുമനസഹ പ്രേക്ഷകാഹ നാനാഭാവാഭിനയവ്യഞ്ജിതാൻ വാഗംഗസത്വവേദാൻ സ്ഥായീഭാവാൻ ആസ്വാദയന്തി തസ്മാത് നാട്യേ രസ ഇതി അഭിവ്യാഖ്യാതാഹ അനന്തരം രസാനാം ഉത്പത്തിഹേതവഃ ചത്വാരഃ രസാഃ വർണ്ണയതി യഥാ ശൃംഗാരോ രൗദ്രോ വീരോ ബീഭത്സൈതി ശൃംഗാരാനുകൃതിർയാത്തു സഹാസ്യസ്തു പ്രകീർത്തിതഃ രൗദ്രസ്യേവ ച യത്കർമ്മ സ ജ്ഞേയകരുണോ രസഃ വീരസ്യാപി യത്കർമ്മ സോ അദ്ഭുത പരികീർത്തിതഃ ബീഭത്സദർശനം യച്ച ജ്ഞേയ സതു ഭയാനകഃ രസാനാം വർണ്ണാഹ അഭി വിവർണോതി ഭരതമുനിന ശ്യാമോ ഭവതി ശൃംഗാര സിതോ ഹാസ്യ പ്രകീർത്തിതഃ കബോധകരുണശ്ചൈവ രക്തോ രൗദ്ര പ്രകീർത്തിതഃ ഗൗരോ വീരസ്തു വിജ്ഞേയഃ കൃഷ്ണശ്ചൈവ ഭയാനകഃ നീലവർണസ്തു ബീഭത്സ പീതശ്ചൈവ അദ്ഭുത സ്മൃതഃ അനന്തരം രസാനാം ദൈവതാനി അഭി മുനിനോക്തം ശൃംഗാരോ വിഷ്ണുദൈവത്യോ ഹാസ്യപ്രമദദൈവതഃ രൗദ്രോ രുദ്രാദിദൈവത്യ കരുണോ യമദൈവതഃ ബീഭത്സസ്യ മഹാകാള കാലദേവോ ഭയാനകഃ വീരോ മഹേന്ദ്രദേവസ്യാത് അദ്ഭുതോ ബ്രഹ്മദേവതഃ ഏവം പൂർവോക്തപ്രകാരേണ സ്ഥായീഭാവാനാം വ്യഭിചാരീഭാവാനാം വിശദരീത്യാ വർണ്ണനം രസാധ്യായേ മുനിനാ കൃതം ഭവതി രസസിദ്ധാന്തസ്യ അനന്തരമേവ അലങ്കാരസിദ്ധാന്തഃ പ്രതിപാദിതോ വിദ്യതേ തദാ ഹി അലങ്കാരസിദ്ധാന്തസ്യ പ്രഥമ പ്രസ്താവകഃ ആചാര്യഭാമഹോ വിദ്യതേ തസ്യ ഗ്രന്ഥാഃ കാവ്യാലങ്കാരഃ വിദ്യതേ അസ്മിൻ ഗ്രന്ഥേ അനേന ആചാര്യേണ സർവം കാവ്യശാസ്ത്രീയ വിഷയാഃ നിരൂപിതാഃ കാവ്യാലങ്കാരേ ഷട് പരിച്ഛേദാഃ ചതുശകം ശ്ലോകാഃ ച സന്തി പ്രഥമ പരിച്ഛേദേ സാഹിത്യസ്യ പ്രയോജനം ഹേതുഃ വിഭാവാദയഃ ദ്വിതീയേ തൃതീയേ ച അലങ്കാരവിവരണം ചതുർത്ഥ പഞ്ചമേ ച കാവ്യദോഷ നിരൂപണം പഞ്ചമേ പ്രത്യക്ഷ അനുമാനാദി ജ്ഞാനോപകരണാനാം ചർച്ച കവീനാം

0: ശുദ്ധാശുദ്ധേഹി ആവശ്യകതാ ച വർണിത. ഷഷ്ടതമേ ച പരിച്ഛേദെ സാഹിത്യപ്രയോജനമധികൃത്യ ഭാമകഃ ഏവം വദതി. ധർമാർത്ഥകാമമോക്ഷാണാം വൈലക്ഷണ്യം കലാസു ച കരോതി പ്രീതിം കീർത്തിം ച സാധുകാവ്യ ക്ഷേപണം ഇതി. അഷ്ടപ്രസ്ഥാനേഷു അലങ്കാര സിദ്ധാന്ത അനന്തരം രീതിപ്രസ്ഥാനം, ഗുണപ്രസ്ഥാനം, ധ്വനിപ്രസ്ഥാനം, അനുമാനപ്രസ്ഥാനം, ഔചിത്യപ്രസ്ഥാനം ഇത്യാദി അഷ്ടപ്രസ്ഥാനസ്യ വർണ്ണന അപി തത്ര ആലങ്കരികാഹ സ്വസ്വഗ്രന്ഥേഷു വിരചിതാഹ സന്തി. നാട്യശാസ്ത്രേ അപി അഭിനയപ്രകാരാഹ ദേശവിന്യാസഹ ലോകേ യത്യത് വസ്തുഃ ആവശ്യം ഭവതി തത് സർവം നാട്യശാസ്ത്രേ ഉക്തം ഭരതേന. ധന്യവാദഃ.
1: ഇദാനീം സംസ്കൃത ഗാനാലാപനം ശൃണുമഃ.

സംസ്കൃത പരിപാട്യം ഏതാവതഹ ശ്രുതഹ നാട്യശാസ്ത്രോക്ത ദിശ രസവിചാരഹ ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷക ഡോക്ടർ ശോഭ പി. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വിനായ് ശശികുമാറിന്റെ വരികൾക്ക് ജയഹരി സംഗീത സംവിധാനം നൽകി. ഹരിശങ്കറും നിത്യാമാമനും പാടിയത് ചിത്രം സന്തോഷം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:40 കേൾക്കാം. ആകാശവാണി.
1: രാമായണ പാരായണം 9-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വനയാത്ര, ഗുഹസമാഗമം, വാൽമീകി ആശ്രമപ്രവേശം, ഭരതവിലാപം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, കൃഷ്ണേന്ദു ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ഭജമാനസ വിഘ്നേശ്വര മനീഷം.

ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM E Vidya, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും. ഇതിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം, ഡോക്ടർ TK അനികുമാരിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും രണ്ടാം ഭാഗം.

ആറുമണിക്ക് ഉഷമലരി, കുമാരനാശാന്റെ കാരുണ്യാശ്രു എന്ന കവിത, ആലാപനം വസുധ വാസുദേവൻ. 6:15 മലയാള മനോരമ ആധ്യാത്മ രാമായണ പാരായണം 10-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം എച്ച് രാജേഷും സംഘവും പാടിയത്. 6:30 പ്രഭാതബേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു. 7:05 പുലർവെട്ടം കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 90-ാം ഭാഗം. 8:35 ശ്രുതിമധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, കുട്ടികുറ്റവാളികൾക്കുള്ള ശിക്ഷകളും അനുബന്ധ നിയമങ്ങളും അഡ്വക്കേറ്റ് വി കെ സഞ്ജയൻ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് മലയാള പരിഭാഷ. 12:00 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെ കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര 10-ാം ഭാഗം, തുന്നാരൻ, രചന സി റഹീം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 രശ്മി, ഉഴമലക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻ, 5:00 മൊഴിയുറവകൾ, ഇതിൽ തിക്കൊടിയനുമായി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി നടത്തിയ അഭിമുഖം, തുടർന്ന് ഞാനും എന്റെ സമൂഹവും ഭരത് ഗോപി നടത്തിയ പ്രഭാഷണം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:35 അധ്യാത്മ രാമായണ പാരായണം 10-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:45 കൺകോടിയ മ്യൂസിക് ട്രൂപ്പ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭയാൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:50 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ പ്രഭാഷണ പരിപാടി, മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കിയ പ്രത്യേക പരിപാടി. 6:50 വയലും വീടും, വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താരായ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സേതു. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം, എഴുത്തുകാരി ഹരിത സാവിത്രിയുമായി അഭിമുഖം. 10:00 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത് സഭ, വർഷ അഗർവാളിന്റെ സന്തൂർ വാദനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 5.5°C. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ

0: അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യ പദ്ധതിയിലെ രണ്ടാമത്തെ ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. The CJP has withdrawn its agitation after the government agreed to its demands. Union ministers JP Nadda and Dr. Jitendra Singh today held the third round of discussion with the CJP delegation, focusing on its demands for reforms in the examination system and measures to prevent paper leaks. Later, in a joint press conference with the CJP delegation in New Delhi, Mr. Nadda said during the meeting the government agreed to the demands of the CJP that no action should be taken against the protesters and no FIRs should be filed against them.
3: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा इस बात को सरकार ने स्वीकारा है जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है

സംരംഭകർക്കായി MSME ക്ലിനിക് സംഘടിപ്പിച്ചു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിടുന്നവർക്കുമായി കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MSME ക്ലിനിക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുമായി നേരിട്ട് സംവദിച്ച് പരിഹാരം കാണുന്നതിന് അവസരമൊരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കോട്ടയം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PA നജീബ് അധ്യക്ഷത വഹിച്ചു. ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ വിറ്റഴിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ഫ്ലിപ്കാർട്ട് സൌത്ത് ഹെഡ് ഡോക്ടർ ദീപു തോമസ് ജോയ് വിശദീകരിച്ചു. ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സണ്ണി, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ CJ മിനിമോൾ, മാനേജർമാരായ M പ്രവീൺ, മേരി ജോർജ്, കാഞ്ഞിരപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസർ ലോറൻസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെ കോട്ടയം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മേള നടക്കും. വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, കോട്ടൺ കുർത്തികൾ, നാടൻ പഞ്ഞിമെത്തകൾ, സിൽക്ക് കോട്ടൺ സാരികൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, സ്റ്റാർച്ച് തുടങ്ങിയവയും മേളയിൽ ലഭ്യമാകും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് ലഭിക്കും. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും. ടാറ്റ ടിയാഗോ കാറാണ് ഒന്നാം സമ്മാനം. ഇതിനു പുറമെ എല്ലാ ആഴ്ചയും നടക്കുന്ന ജില്ലാതല നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറുകളും സമ്മാനമായി ലഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ബാങ്ക്, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവും ലഭ്യമാണ്. കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ KGS CSI കോംപ്ലക്സ്, ചങ്ങനാശ്ശേരി റവന്യൂ ടവർ, ഏറ്റുമാനൂർ ഏദൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, വൈക്കം കാരമൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഉദയനാപുരം മസ്ലിൻ യൂണിറ്റ് ബിൽഡിംഗ്, കുറവിലങ്ങാട് ഭാരത് മാതാ കോംപ്ലക്സ് എന്നീ ഖാദി ഗ്രാമ സൌഭാഗ്യകളിൽ റിബേറ്റ് ലഭ്യമാണ്. കളത്തൂരിലെ കാണക്കാരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നിർവഹിച്ചു. കളത്തൂരിലെ ആശുപത്രിയുടെ വികസനത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ MLA ഫണ്ട് അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OR വിജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, കാണക്കാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശമോൾ ജോബി, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൻസി ജെയ്സൺ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് എണ്ണച്ചേരിയിൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സാം സാവിയോ, FHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് മോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് ജില്ലാതല ഉദ്ഘാടനവും സെമിനാറും നടത്തി. ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ വിജയകരമായി നടപ്പാക്കുന്നതിനൊപ്പം നിലവിലെ മനുഷ്യ വിഭവശേഷി രാജ്യനന്മയ്ക്കുതകുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താനും കഴിയണമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ബെസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനുപ ലൂക്കാസ് നേതൃത്വം നൽകി. യുവജനങ്ങളിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം വ്യാപിപ്പിക്കുകയും ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം ജില്ലാ ജുഡീഷ്യറിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി റൺ ഫോർ ലൈഫ് സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു. അവതരണം ലിൻസ സിറാജ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത്.

0: ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495963231 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559631. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്ന് 6:50 വയലും വീടും. ഇതിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം. ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2-ാം ഭാഗം. ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം, സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർകോണം മുബാറക്, റവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി തുടങ്ങിയവർ. ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2-ാം ഭാഗം.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 54 സെക്കൻഡും. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ ശിക്ഷാമന്ത്രിണ ധർമ്മേന്ദ്ര പ്രധാനേന അദ്യ പ്രധാനമന്ത്രിനെ നരേന്ദ്രമോദിനെ സ്വത്യാഗപത്രം പ്രദത്തം. മധ്യപ്രദേശ ഉച്ചന്യായാലയേന പരീക്ഷാ പ്രശ്നപത്ര അവൈധരീത്യ പ്രകാശന സംബന്ധ അനിയമിതതാം ആലക്ഷ്യ ചതുർണാം വിശിഷ്ട ട്രാക്ക് ന്യായാലയാനാം സ്ഥാപന വിഹിത. ജമ്മുകശ്മീരെ വാർഷികീ അമർനാഥയാത്ര അഥ ച ശ്രീമാതുഃ വൈഷ്ണോദേവ്യാഃ പവിത്രയാത്ര അദ്യ 6 ദിവസീയ സ്ഥഗനാനന്തരം പുനഃ സമാരബ്ധ. അസം രാജ്യ ജലാപ്ലാവനേന മൃതകാനാം സംഖ്യ 1 ഷഷ്ടിഃ ജാത, യത്ര 1 ലക്ഷത്തോപ്യധികാഃ ജനാഃ സഹായോദ്ധാര ശിബിരേഷു ആശ്രയം അഗൃഹ്ണൻ. പ്രധാനമന്ത്രിണ ശ്രീമോദിന സർവവിധ സഹായ്യ ആശ്വാസനം പ്രദത്തം. ഭാരതീയ സ്ക്വാസ് ക്രീഡിക അനാഹത സിംഹ ഐതിഹ്യം വിരീക്ഷ്യ ജൂനിയർ സ്ക്വാസ് ചാമ്പ്യൻഷിപ്പ് ശൃംഖലയാ മഹിളാ ഏകൽ നിർണായകദ്വന്ദ്വേ സ്വീയ സ്ഥാനം രക്ഷിതവതി. അപി ച

0: പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്റർ മന്ദിറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
2: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है.
0: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് ഫ്രണ്ട് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എഡ്യൂടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, ഇക്യൂബ് ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വേ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി ഇപ്പോൾ
6: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
7: ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിനിടയിൽ പുകവലിയും പുകയിലെ ഉപയോഗവും ഏകദേശം പകുതിയായി കുറഞ്ഞതായി പുതിയ പഠന റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവർ വേൾഡ് ഇൻ ഡേറ്റ നടത്തിയ വിശകലനത്തിലാണ് ഇന്ത്യയിലെ പുകവലി നിരക്കിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും പുകവലി നിരക്ക് കാര്യമായി കുറഞ്ഞതായി പഠനം വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലും പുകവലി കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2010 മുതൽ ലോകത്ത് പുകവലിക്കുന്നവരുടെ എണ്ണം 27% കുറഞ്ഞിട്ടുണ്ട്. പുകയില നിയന്ത്രണ നയങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മുന്നറിയിപ്പുകൾ എന്നിവയാണ് ഇന്ത്യയിലെ ഈ ശ്രദ്ധേയവും ആശ്വാസകരവും

0: ആയ മാറ്റത്തിന് പ്രധാന കാരണങ്ങൾ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. തെരുവുനായ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരവുമായി മലയാളി വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളാണ് തെരുവുനായ ശല്യം നേരിടാൻ ഒരു പ്രത്യേക തരം സ്മാർട്ട് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നായകളെ ഉപദ്രവിക്കാതെ തന്നെ അകറ്റി മനുഷ്യരെ സുരക്ഷിതമായ അകലത്തിൽ എത്തിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികളായ ബ്ലസ്സൻ മാത്യു വിൽസൺ, വിൻസൻ ബി, എം പ്രവീൺകുമാർ, സാവിയോ ജോയ്, ശ്രീരാഗ് ആർ എന്നിവർ ചേർന്നാണ് സെൻസ് K9 സ്മാർട്ട് ആന്റിഡോഗ് വാച്ച് എന്ന സ്മാർട്ട് സുരക്ഷാ ഉപകരണം വികസിപ്പിച്ചത്. ഇതിനുള്ള ഇന്ത്യൻ പേറ്റന്റും ഇവർക്ക് ലഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സി സതീഷ് കുമാർ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടിൻറ്റു മേരി ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രോജക്ട് പൂർത്തീകരിച്ചത്. സ്മാർട്ട് വാച്ചിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിദ്യാർത്ഥിയായ ബ്ലസ്സൻ മാത്യു വിൽസൺ നല്ല വാർത്തയോട്.
1: ഞങ്ങൾ അഞ്ചുപേരും ചേർന്നാണ് ഈ ആശയം വികസിപ്പിച്ചെടുത്തത്. സത്യത്തിൽ ഈ പ്രൊജക്ടിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു ലാബിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ ആയിരുന്നില്ല. നമ്മളെല്ലാവരും ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തെരുവുനായ അക്രമങ്ങളുടെ വാർത്തകൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കടിയേറ്റ സംഭവങ്ങൾ, രാവിലെ നടക്കാൻ പോയവർക്ക് നേരെയുള്ള അക്രമങ്ങൾ, ഡെലിവറി ജീവനക്കാർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല വാർത്തകളും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളത്തിൽ തന്നെ ഒരു സ്ത്രീയെ വീട്ടുമുറ്റത്ത് നായയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം പോലുള്ള വാർത്തകൾ സമൂഹത്തെ ഏറെ വേദനിപ്പിച്ചു വന്നായിരുന്നു. അത്തരം വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ ഇതിനെന്തൊരു പ്രതിവിധി ചെയ്യാനൊക്കും ഉള്ള ഒരു ചിന്തയിലൂടെ ഞങ്ങൾ അഞ്ചുപേരും കടന്നു വന്നു. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇതൊരു പ്രൊജക്റ്റായി മാറിയത്. അങ്ങനെയാണ് നായ്ക്കളെ അകറ്റാൻ സഹായിക്കുന്ന ഒരു ധരിക്കാവുന്ന ഇലക്ട്രോണിക് വാച്ച് വികസിപ്പിക്കാൻ ഞങ്ങൾ തുടങ്ങിയത്. ഇത് കയ്യിൽ ധരിക്കാവുന്ന ഒരു ചെറിയ ഉപകരണമാണ്. അപകട സാധ്യത തോന്നുന്ന സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത എന്നാൽ നായ്ക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേകതരം അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഇത് പുറപ്പെടുവിക്കും. ഇതിന്റെ ലക്ഷ്യം നായ്ക്കളെ ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ അല്ല, മറിച്ച് ഉപയോക്താവിന് സുരക്ഷിതമായി അവിടെ നിന്ന് മാറാൻ സഹായിക്കുന്ന ഒരു അധിക സുരക്ഷാ ഉപകരണമാകുക എന്നതാണ്. ഈ ആശയത്തിന് ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു.
0: രാവിലെ നടക്കാനിറങ്ങുന്നവരാണെങ്കിലും വെറുതെ വഴിയേ പോകുന്നവരാണെങ്കിലും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്ന നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തെരുവുനായ ശല്യം നേരിടാനുള്ള സ്മാർട്ട് വാച്ച് എത്രയും വേഗം വിപണിയിലെത്തുമെന്ന് പ്രത്യാശിക്കാം. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത തപാൽ സേവനത്തിന് തുടക്കമായി. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി പോസ്റ്റ് ഓഫീസിനെയും റിഹർധർ പോസ്റ്റ് ഓഫീസിനെയും ബന്ധിപ്പിക്കുന്ന ഈ തപാൽ സേവനം ഇക്കഴിഞ്ഞ June 12 നിലവിൽ വന്നത്. ഈ രണ്ട് പോസ്റ്റ് ഓഫീസുകൾക്കുമിടയിൽ വെറും 12 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ 2 മണിക്കൂറിലധികം സമയം വേണ്ടിവരാറുണ്ട്. ഈ വെല്ലുവിളിക്കാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ 2 മണിക്കൂറിലേറെ സമയമെടുത്തിരുന്ന തപാൽ പാഴ്സൽ വിതരണത്തിന് ഇനി വെറും 7 മിനിറ്റ് മതിയാകും. ദുർഘടമായ മലനിരകളിലെ ഗതാഗത തടസ്സങ്ങൾ മറികടന്ന് വേഗമേറിയ സേവനം ഉറപ്പാക്കാൻ ഡ്രോൺ സാങ്കേതികവിദ്യ സഹായകമാകുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ഇതിലൂടെ ഇന്ത്യയിലെ അകന്ന പ്രദേശങ്ങളിലേക്കുള്ള തപാൽ വിതരണ സംവിധാനത്തിന് പുതിയ ദിശ തുറക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും അസമിലുമായി ഏകദേശം 150 ഡ്രോൺ തപാൽ റൂട്ടുകൾ കൂടി ആരംഭിക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട്. കൂടുതൽ സ്മാർട്ടും പരിസ്ഥിതി സൌഹൃദവും വേഗമേറിയതുമായ തപാൽ സേവനങ്ങളിലൂടെ രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളെയും മുഖ്യധാരയുമായി കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇനി ഒരു കുട്ടി എഴുത്തുകാരനെ പറ്റിയാണ്. തിരുവനന്തപുരം നാലാഞ്ചിറ സെയിന്റ് ഗൊറേറ്റീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിത് ആൻ ഉണ്ണി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊച്ചുമെടുക്കൻ എഴുതിയ സംസാരിക്കുന്ന പെൻസിൽ എന്ന കഥ ഇപ്പോൾ CBSE 2ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാഠമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയും പെൻസിലും തമ്മിലുള്ള സംഭാഷണമാണ് കഥ. പെൻസിലിന് മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതുന്ന വിദ്യാർത്ഥിയോട് അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിൽ തനിക്ക് സന്തോഷമാണ് എന്ന് പെൻസിൽ മറുപടി നൽകുന്നു. തന്റെ കഥാവിശേഷങ്ങൾ അർപ്പിത് നല്ല വാർത്തയുമായി പങ്കുവയ്ക്കുന്നു.
2: ഒരു പെൻസിലും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് കഥയിലുള്ളത്. ഈ പെൻസിലിന് എഴുതുമ്പോൾ മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതി ആ പെൻസിലിനെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു കുട്ടിയാണ് കാണിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം പ്രകൃതിയെല്ലാം പലരും അകം സഹിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പൊ നമ്മളും അങ്ങനെ ത്യാഗവും സ്നേഹമുള്ളവരാകണം എന്നൊരാശയമാണ് ആ കഥയെക്കൂടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത്. ഞാൻ 7ാം ക്ലാസ്സിൽ ഇറക്കിയ എന്റെ ആദ്യത്തെ പുസ്തകമായ എന്റെ കൂട്ടുകാരൻ എന്ന കഥാപുസ്തകത്തിന്റെ ഒരു കഥയാണ് സംസാരിക്കുന്ന പെൻസിൽ. ഞാൻ പിന്നെ വേറൊരു നോവൽ എഴുതിയിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത്ഭുത ലോകത്തിലെ ഇഷ്ട കുട്ടികൾ. പിന്നെ പുതിയൊരു ബുക്ക് ഇറങ്ങാൻ പോകുന്നു, ഒരു ഇംഗ്ലീഷ് ബുക്കാണ്, സ്റ്റോറീസ് ഉള്ള. ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്.

0: പ്രത്യേകിച്ച് വായിച്ചത് കൊറോണ സമയത്താണ്. അച്ഛൻ ഇങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു ആദ്യമേ. അപ്പൊ അതൊക്കെ വായിച്ചു വായിച്ച് പിന്നെ ഞാൻ തന്നെ അച്ഛനോട് ഓരോ ബുക്ക് പറയും, അച്ഛൻ അത് വാങ്ങിച്ചുകൊണ്ട് വരും. ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ വായിക്കും. ബുക്ക് വായിക്കുമ്പോഴും പിന്നെ എന്റെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് പല കഥകൾ ആശയങ്ങൾ എഴുതുന്നത്. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ തോന്നുമ്പോൾ ഞാൻ അപ്പൊ എവിടെയൊക്കെ എഴുതി വയ്ക്കും. പിന്നെയാണ് ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി എഡിറ്റൊക്കെ ചെയ്ത് എഴുതുന്ന കഥകളൊക്കെ. എന്റെ അച്ഛനൊരു എഴുത്തുകാരനാണ്, ഉണ്ണി അമ്മയമ്പലം എന്ന പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് 2024 ബാല സാഹിത്യത്തിന്. അമ്മ ആൻ സേവർ. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, അൻഷി എന്ന പേര്. ഇപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാവിയിൽ എനിക്കൊരു ഒരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാവാൻ ഒരു നല്ല താല്പര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നല്ല കൂടി വരുന്നതാണ്. പക്ഷെ അതിലേക്ക് മാത്രം ചുരുങ്ങല്ല. അതായത് നമുക്ക് ഫോണായാലും എന്തായാലും ഉപയോഗിക്കണം. പക്ഷെ അത് മാത്രമല്ലാതെ വായനയും എഴുത്തും എല്ലാം അതിന്റെ ഒപ്പം കൊണ്ടുപോകണം. കാരണം നമ്മുടെ ചിന്താശേഷിയും ഭാവനാശേഷിയും എല്ലാം കൂടാൻ സഹായിക്കുന്ന വായനയാണ്. മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ, അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഈ വായനയ്ക്കൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല മനുഷ്യരാവാൻ ഈ വായന എഴുത്ത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം.
1: ഈ തലമുറയിലെ കൊച്ചുകൂട്ടുകാർക്ക് അർപ്പിതിന്റെ വായനയും എഴുത്തും കാഴ്ചപ്പാടും പ്രചോദനമാകട്ടെ. ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളുള്ള രാജ്യം ഏതാണെന്ന് അറിയാമോ? ഉത്തരം നെതർലൻഡ്സ്. മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, കുട്ടികളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും വില നൽകുന്ന സമൂഹം, ഇതെല്ലാം ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളെ വളർത്തിയെടുക്കുന്ന രാജ്യമായി വീണ്ടും നെതർലൻഡ്സ് മാറിയിരിക്കുന്നത്. യുണിസെഫിന്റെ കുട്ടികളുടെ പുതിയ ക്ഷേമ സൂചിക പ്രകാരം വികസിത രാജ്യങ്ങളിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികൾ ഡച്ച് കുട്ടികളാണ്. ഈ നേട്ടത്തിനു പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ സാമൂഹിക ബന്ധങ്ങളാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഡച്ച് കുട്ടികളുടെ ഏറ്റവും വലിയ ശക്തി. യൂറോപ്പിന്റെ പാർട്ട് ടൈം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നെതർലൻഡ്സിൽ മാതാപിതാക്കൾ കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കഴിയുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു. സാംസ്കാരിക വിദ്യാഭ്യാസത്തിനും നെതർലൻഡ്സ് വലിയ പ്രാധാന്യം നൽകുന്നു. ലിംഗസമത്വം ഉയർന്ന രാജ്യമായതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡച്ച് മാതാപിതാക്കളുടെ വളർത്തൽ രീതിയും വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും തീരുമാനങ്ങളിൽ പങ്കാളികളാകാനും അവർ അവസരം നൽകുന്നു. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണിത്. ചുരുക്കി പറഞ്ഞാൽ, കുട്ടികളുടെ സന്തോഷം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുടുംബവും സമൂഹവും ഒത്തുചേരുമ്പോഴാണ് ആ രാജ്യത്തെ കുട്ടികൾ സന്തുഷ്ടരാകുന്നത്. ശരിയല്ലേ? നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
2: ആകാശവാണി ഇപ്പോൾ.
3: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ഓരോ വിജയത്തിനു മുൻപ് ഒരു വേദന ഉണ്ടാകും. ആ വേദന പരാജയമല്ല, മറിച്ച് നമ്മെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു പരിശീലനം മാത്രമാണ്. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ഡോക്ടർ TK അനുകുമാരിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുന്നു? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കർക്കിടകം പ്രകൃതിയും പാരമ്പര്യവും ആത്മീയതയും ചേർന്ന പുണ്യമാസം. മലയാളിയുടെ ജീവിതത്തിൽ ഓരോ മാസത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും സവിശേഷമായ മാസമാണ് കർക്കിടകം.

0: മലയാള വർഷത്തിലെ അവസാന മാസമായ കർക്കിടകം മഴയുടെ മാസമാണ്. ആത്മീയതയുടെ മാസമാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസമാണ്. പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന മാസമാണ്. പണ്ടുകാലത്ത് ഈ മാസം പഞ്ഞമാസം എന്നറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നത് പ്രതീക്ഷയുടെ മാസമായി മാറിയിരിക്കുന്നു. മഴയുടെ സംഗീതവും പച്ചപ്പിന്റെ ഭംഗിയും മനുഷ്യന്റെ ആത്മവിചിന്തനവും ഒരുമിച്ച് ചേരുന്ന മാസമാണ് കർക്കിടകം. കർക്കിടകം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ പ്രകൃതി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നു. ഇടവപ്പാതയിലും മിഥുന മഴയിലും നനഞ്ഞ ഭൂമി കർക്കിടകത്തിലെ മഴയിൽ കൂടുതൽ പച്ചപ്പണിയുന്നു. കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. പഴയകാലത്ത് നെൽകൃഷി കഴിഞ്ഞിരുന്നെങ്കിലും പുതിയ വിളവെടുപ്പ് ആരംഭിച്ചിരുന്നില്ല. വീടുകളിലെ ധാന്യശേഖരം കുറഞ്ഞു വരുന്ന സമയമായിരുന്നു അത്. കനത്ത മഴ കാരണം ജോലിക്കും പുറത്തുപോകാൻ പ്രയാസം. അതുകൊണ്ടുതന്നെ ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നു. അതാണ് കർക്കിടകത്തിന് പഞ്ഞമാസം എന്ന പേര് ലഭിക്കാൻ കാരണം. എന്നാൽ ഇന്ന് മെച്ചപ്പെട്ട കാർഷിക രീതികളും സംഭരണ സംവിധാനങ്ങളും കാരണം ആ അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. കർക്കിടകത്തെ രാമായണ മാസം എന്നും വിളിക്കുന്നു.
1: ശ്രീരാമനും തമസാനദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു.
0: കേരളത്തിലെ അനേകം വീടുകളിൽ വൈകുന്നേരങ്ങളിൽ അധ്യാത്മ രാമായണം വായിക്കുന്ന പതിവുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണ പാരായണം നടത്തുന്നത് ഒരു ആത്മീയ അനുഭവമാണ്. മഴക്കാലം ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയാനും രോഗങ്ങൾ പിടിപെടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആയുർവേദം കർക്കിടകത്തെ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും അനുയോജ്യമായ മാസമായി കണക്കാക്കുന്നത്. ഈ കാലയളവിൽ ഔഷധ സ്നാനം, എണ്ണ തേച്ചുള്ള കുളി, പഞ്ചകർമ്മ ചികിത്സ, ഔഷധക്കഞ്ഞി എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർക്കിടക കഞ്ഞി കേരളത്തിന്റെ ആരോഗ്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. വിവിധ ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ചേർത്താണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനൊപ്പം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കർക്കിടകവും കൃഷിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മഴയില്ലെങ്കിൽ കൃഷിയില്ല. കർഷകന്റെ പ്രതീക്ഷ മഴയിലാണ്. നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും വാഴയ്ക്കും മറ്റു പല വിളകൾക്കും ഈ മഴ വലിയ അനുഗ്രഹമാണ്. മഴവെള്ളം ഭൂഗർഭജലത്തെ സമ്പുഷ്ടമാക്കുകയും കിണറുകളും കുളങ്ങളും നിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ മഴ ഒരു അനുഗ്രഹം മാത്രമല്ല, ചിലപ്പോൾ വെല്ലുവിളിയുമാണ്. അതിശക്തമായ മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു. കർക്കിടകവാവ് കേരളത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ്. ഈ ദിവസം പൂർവികരെ സ്മരിച്ച് ബലിയർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ലാളിത്യത്തിലാണെന്ന് ഈ മാസം നമ്മെ പഠിപ്പിക്കുന്നു. മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന സുഗന്ധം നമ്മെ ബാല്യകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മഴയിൽ നനഞ്ഞ വയലുകൾ, ഒഴുകുന്ന തോടുകൾ, തവളകളുടെ കരച്ചിൽ, കിളികളുടെ ശബ്ദം, ഇതെല്ലാം മനോഹരമായ ഓർമ്മകളാണ്. കർക്കിടകം അവസാനിക്കുമ്പോൾ ചിങ്ങപ്പുലരി നമ്മെ വരവേൽക്കുന്നു. പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഓണത്തിന്റെയും മാസമായ ചിങ്ങത്തെ വരവേൽക്കാൻ നമ്മെ ഒരുക്കുന്നത് കർക്കിടകമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകം ഒരവസാനമല്ല, ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള യാത്രയാണ്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ ടി കെ അനികുമാരിയുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: ഇത് കർക്കിടക മാസമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് ശരീര സംരക്ഷണമൊക്കെ കൊടുക്കുന്ന

0: സമയത്ത് അപൂർവമായ ആൾക്കാർ മാത്രമേ കർക്കിടക കഞ്ഞി സേവിക്കുന്നുള്ളൂ. ഉരുക്കളുടെ കാര്യത്തിലും പൂർവികര് പ്രകാരം ചെയ്തു ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിന്ന് ഒന്നോ രണ്ടോ പശുക്കളുണ്ട്, രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ പാടത്തേക്ക് തല്ലി തല്ലി കൊണ്ടുപോയി അവിടെ കൊണ്ട് വിടുക, വൈകുന്നേരം കൊണ്ടുവരിക. അപ്പൊ അവിടെ ശരിക്കു പറഞ്ഞാൽ ഔഷധ ഗുണമുള്ള പല തീറ്റകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും കർഷകർ പോലും അറിയാതെ ഉരുക്കളുടെ തീറ്റയിൽ ലഭിക്കുന്നുണ്ട്. ആ തീറ്റയിൽ നിന്ന് കിട്ടുന്ന പാലെന്ന് പറയുന്നതും ഔഷധ ഗുണമുള്ള പാല് തന്നെയാണ് അപ്രകാരം വളരുന്ന ഉരുക്കളിൽ നിന്ന് കിട്ടുന്നത്.
1: അപ്പൊ അങ്ങനെ തുറന്നുവിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുന്ന തീറ്റ പശുക്കൾക്ക് ലഭ്യമാക്കുന്നത് കൊണ്ട് കർഷകന് ഏത് രീതിയിലാണ് അതിന്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ നേട്ടം ലഭിക്കുന്നത്?
0: പച്ചമരുന്നുകൾ അല്ലെങ്കിൽ നമ്മളതിനെ കർക്കിടക തീറ്റ എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഈ പച്ചമരുന്നുകൾ ഉരുക്കൾക്ക് കൊടുക്കുന്നതിനോടനുബന്ധിച്ച് ഇവർക്ക് കൊടുക്കുന്ന പോഷണം എന്ന ഒരു പ്രാധാന്യം പ്രതിപാദിക്കേണ്ടതുണ്ട്. ഉരുക്കൾക്ക് കൊടുക്കുന്ന പോഷണത്തിൽ സാധാരണ കർഷകർ ചെയ്യുന്നത് കുറച്ച് തീറ്റ, കുറച്ച് പുല്ല്, കുറച്ച് വൈക്കോല് അങ്ങനെയാണ്. പക്ഷെ വലിയ ഫാമുകൾ നടത്തുന്നവർ കൂടുതൽ സമീകൃത കാലിത്തീറ്റ നല്ല വിലയുള്ളത് കൊണ്ട് അതിനെ കൂടുതൽ അങ്ങോട്ട് സമീപിക്കില്ല. പക്ഷെ അവരീ വയറ് നിറയുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ബിയർ വേസ്റ്റ് പോലുള്ള തീറ്റകൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് പുല്ല് കൊടുത്തെങ്കിലായി, പുല്ലില്ലെങ്കിൽ വൈക്കോലെന്തായാലും കൊടുത്തിരിക്കും. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂടുതൽ കിട്ടും, പക്ഷെ പാലിന്റെ ഗുണമേന്മ അത്ര കണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ധാതുക്കളുടെ അളവ് കൂടണം, മാംസത്തിന്റെ അളവ് കൂടണം, ലാക്ടോസിന്റെ അളവ്, ഇതെല്ലാം കൂടിയെങ്കിൽ മാത്രമേ പാൽ വില നന്നായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് പാൽ സംഘങ്ങളാണല്ലോ ഇപ്പം നമ്മുടെ ക്ഷീരകർഷകരുടെ ഒരു വിപണന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പം അവിടെ പാൽ സംഘങ്ങളിൽ പാൽ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ ലാക്ടോമീറ്റർ വെച്ച് റീഡിങ് നോക്കിയ ശേഷമാണ് പാൽ വില ചാർട്ട് അനുസരിച്ച് കൊടുക്കുന്നത്. അപ്പം ആ ചാർട്ട് പ്രകാരം നല്ല ഗുണമുള്ള പാലിന് നല്ല വിലയുള്ളൂ, അല്ലാതെ ഏത് പാൽ കൊണ്ടുചെന്നാലും നല്ല വില കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അപ്രകാരം പാൽ വില കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ കർഷകർ കൊഴുപ്പിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊഴുപ്പ് കൂടാനുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കൊഴുപ്പ് അങ്ങനെ കൂട്ടും. പക്ഷെ കൊഴുപ്പിന് മാത്രമല്ല പ്രാധാന്യം, കൊഴുപ്പ് ഇതര ഘടകങ്ങളിൽ ഉള്ള മാംസ്യവും കാർബോഹൈഡ്രേറ്റ് അതിനേക്കാൾ ഉപരിയായിട്ട് വരുന്നത് ധാതുക്കൾ നന്നായിട്ട് കൂടിയാൽ തന്നെ ഈ റീഡിങ്, അതായത് ഇതിൻ്റെ ആപേക്ഷിക സാന്ദ്രത ഈ കൊഴുപ്പിനെ അപേക്ഷിച്ചും ഒക്കെ കൂടുതലുണ്ട്. കൊഴുപ്പിന് സത്യത്തിൽ 1% കുറവേയാണ് ആപേക്ഷിക സാന്ദ്രത. അതേസമയം ഈ പറയുന്ന ധാതുക്കൾക്ക് 4.4% ഉണ്ട്. അതുപോലെ തന്നെ
1: പക്ഷേ പല കർഷകരും അത്
0: ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കൊഴുപ്പം മാത്രമാണ് പാലിലെ ഘടകം എന്ന ഒരു അന്ധമായി അങ്ങ് വിശ്വസിച്ചിരിക്കുക. പക്ഷേ ആ കൊഴുപ്പ് കഴിഞ്ഞാൽ കിട്ടുന്ന, ഇപ്പം നമുക്ക് തന്നെ ചിന്തിക്കാം, നമ്മൾ പാല് കാച്ചു വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പങ്ങ് മാറിക്കഴിഞ്ഞാൽ ജലവും മറ്റ് ഘടകങ്ങളുമാണ്, ജലത്തിൽ മറ്റ് ഘടകങ്ങൾ ആണല്ലോ. അപ്പം ആ ഘടകങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ റീഡിങ്ങിൽ കൂടുതൽ ഇത് വരും, റീഡിങ് കാണിക്കും, വില കൂടുതൽ കിട്ടും. അപ്പം കൊഴുപ്പും ഇതര ഘടകങ്ങളും കൂടെ കൂടിയെങ്കിൽ മാത്രമേ പാൽ വില കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പം കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ഗുണം പാൽ വില കിട്ടുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാല്, ഔഷധ ഗുണം. ഇപ്പൊ പച്ചമരുന്നുകളെ കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ വിഷയത്തിൽ പച്ചമരുന്നുകൾ അറിയാതെ നേഞ്ഞു തിന്നുന്നതിന് കിട്ടുന്നു, അല്ലാത്ത കർഷകർക്ക് പ്രത്യേകമായി ഇത് കൊടുക്കാം എന്നൊരു പ്രചരണമാണ് നമുക്കിപ്പോ ഇതുകൊണ്ട് ഈ ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്രകാരം കൊടുക്കുമ്പോൾ ഔഷധ ഗുണമുള്ള പാല് നമുക്ക് കിട്ടും. ഇപ്പൊ ജൈവപാലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജൈവപാല് എവിടെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ജൈവപാൽ ഉൽപാദനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നോക്കിയാൽ അത് അപൂർവമായി മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ജൈവപാലിന്റെ അർത്ഥം തന്നെ അതിലുണ്ട്. പക്ഷെ ആ അർത്ഥം ഇല്ലാതെ തന്നെയാണ് പാല് ജൈവപാലെന്ന് പറയുന്നത്. പക്ഷെ ഇപ്രകാരം കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ വളമൊന്നും മറ്റു രാസവളങ്ങൾ ചേരാതെ കൃഷി ചെയ്യുന്നതും ചാണകവും ചാര അങ്ങനെയൊക്കെ ഇട്ടുള്ള വളസമ്പ്രദായത്തിലുള്ള പച്ചപ്പുല്ല് കൊടുത്തും ഇപ്രകാരമുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയും തീറ്റ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു പായൽ സസ്യമാണ് അസോള. അതിനും വലിയ ഗുണമേന്മയുള്ളതുണ്ട്. അത് കൊടുത്താലും ഈ പറയുന്ന റീഡിങ് കിട്ടുകയും ഗുണമേന്മ കൂടുകയും മാംസ്യം കൂട്ടുകയും. ധാതുക്കളാണ് പ്രധാനമായിട്ടും കൂടുതൽ വേണ്ടത്. അത് പ്രകൃതിദത്തമായ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനുഷ്യരുടെ എല്ലുകൾക്ക് ബലം കിട്ടാനും ഇതൊക്കെ തന്നെയാണ് വേണ്ടുന്നത്.

0: അപ്പം യഥാർത്ഥത്തിൽ ഈ പ്രകൃതിദത്തമായ ഈ ധാതുക്കൾ ഈ പച്ചപുല്ലിലൂടെയും ഈ പച്ചമരുന്നുകളിലൂടെയും ഈ അസോളയിലൂടെയും ഒക്കെ ഉരുക്കൾക്ക് അത് കിട്ടുമ്പോൾ, ആ പാലിലോട്ട് ആ ഔഷധ ഗുണമുള്ള പാല് കിട്ടുമ്പോൾ, അത് നമുക്ക് കഴിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് ഈ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഉരുക്കൾ ആവശ്യമാണ്. ആരോഗ്യമുള്ള ഉരുക്കൾക്ക് ഗുണമേന്മയുള്ള തീറ്റ അത്യാവശ്യമാണ്, അത് അനിവാര്യമാണ്.
1: അസോളയുടെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, അതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുക?
0: അസോള അല്ലാതെ ഇപ്പം അതുമായി ബന്ധപ്പെട്ട് അസോള ചെയ്യുന്ന ഇപ്പോൾ ഒരുപാട് വ്യാപകമായി വന്നിട്ടുണ്ട്. നമ്മൾ 2002 കാലഘട്ടത്തിലാണ് അസോള പദ്ധതി ക്ഷീരവികസന വകുപ്പിൽ ഒരു പദ്ധതിയായിട്ട് തന്നെ ആവിഷ്കരിച്ചത്. അതിനുശേഷം വ്യാപകമായി അസോള കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ പാലിന് നല്ല മാറ്റമുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉള്ളതും പുല്ല് കൂടുതലുള്ള സമയത്തും അത് വെട്ടിയരിഞ്ഞ് വെള്ളം നീക്കം ചെയ്ത് ഇത് സൈലേജ് എന്ന് പറയുമ്പോൾ വൈക്കോല് യൂറിയ ചേർത്ത് യൂറിയ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് സൈലേജ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. മറ്റത് പുല്ല് ധാരാളം ഉള്ളത് അതൊന്നും തന്നെ ചേർക്കാതെ വെള്ളം മാറ്റിയിട്ട് അത് ഉണക്കാതെ തന്നെ ഒരു സിസ്റ്റത്തിലാണ് അത് വെള്ളം മാറിയ ശേഷം അത് ഉരുട്ടി ഉരുട്ടി ഉരുട്ടി വെച്ച് സൂക്ഷിച്ച് അതിന് ഹേ എന്നാണ് പറയുന്നത്. പക്ഷെ ഹേ സമ്പ്രദായം ഇപ്പം ആരും തന്നെ ചെയ്യുന്നില്ല, അപൂർവ്വം ആരെങ്കിലും ചെയ്തെങ്കില്ല. ഇപ്പം ഹേയുടെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇപ്പം ഹോം പച്ചമരുന്നുകൾ പൊടിയായിട്ടല്ലേ ആയുർവേദത്തിൽ കിട്ടി നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നേ. അപ്പൊ ആ ഒരു മാനദണ്ഡം നോക്കണം. അപ്പൊ ഇപ്രകാരം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഉരുക്കൾക്ക് ഒരു നിശ്ചിത അളവ് കൊടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതാവും. കാരണം പച്ചപ്പുല്ലുകൾ കൊടുത്തെങ്കിൽ മാത്രമേ വൈറ്റമിൻ എ എന്ന ഒരു ഘടകം പാലിലേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ഉള്ളവര് പച്ചപ്പുല്ല് കൊടുക്കാൻ പറ്റാത്തവരും പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പൊ വൈറ്റമിൻ എ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 കിലോ പച്ചപ്പുല്ലെങ്കിലും ഉരുക്കൾക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. കാരണം നമ്മുടെ മനുഷ്യരുടെ ആയിട്ട് ബന്ധപ്പെടുത്തുവാണെങ്കിലും ഒരു ദിവസം നമ്മുടെ കേരളീയർക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇത്തിരി കഞ്ഞി കുടിക്കണം അല്ലേ. ഒരു നേരമെങ്കിലും നമുക്ക് കഞ്ഞി കുടിച്ചാലേ ആ ഒരു എന്താ നമ്മുടെ ശീലം. ഉരുക്കൾക്ക് വൈറ്റമിൻ എ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 കിലോ പച്ചപ്പുല്ല് നിർബന്ധമായും കൊടുക്കേണ്ടതുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു വശങ്ങളിലേക്ക് എല്ലാവരും അവരുടെ തിരക്ക്. ചക്ക സീസണിൽ ചക്ക കൊടുക്കും, പിന്നെ പൈനാപ്പിൾ കൃഷിയുള്ളവരുടെ ഇതൊക്കെ കൊടുക്കും, പൈനാപ്പിളിൻ്റെ വേസ്റ്റ്. പക്ഷെ അതൊക്കെ ശാസ്ത്രീയമല്ല, അവർക്ക് കൊടുക്കുന്ന ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലർ കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. കഞ്ഞി വെച്ച് കൊടുക്കാതെ പലരോടും നമ്മളതിനെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല. കാരണം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും ഉരുക്കൾക്ക് കഞ്ഞി കൊടുത്താൽ. ഏത് കഞ്ഞി? കഞ്ഞി ശരിക്കും ശാസ്ത്രീയ രീതിയിൽ കൊടുക്കുന്ന തീറ്റയിൽ പെടുന്നതേയല്ല, മനസ്സിലായോ?
1: അതായത്
0: ഉരുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ പരുക്കൻ ആഹാരമായ പച്ചപ്പുല്ല് വൈക്കോല് എന്നിവ ദഹിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ 4 അറകളുള്ള ഒരാമാശയ സംവിധാനമാണ്. അപ്പം ആ ഒരു സംവിധാനം മനുഷ്യർക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് ഈ 4 അറകളിലുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മെഷീൻ പ്രവർത്തനത്തിന് തുല്യമായാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഊർജം ഈ പശുക്കളുടെ പാലുൽപാദനം നടക്കുമ്പോൾ ഈ പശുക്കൾക്ക് നല്ല ഊർജം നഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ അസ്ഥിക്കൊക്കെ ഭയങ്കര ക്ഷീണം സംഭവിക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ പാല് കറക്കുന്നത് മാത്രമല്ല അവരുടെ ഊർജം നഷ്ടപ്പെടുന്നത് നികത്താനായിട്ട് മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും പകർച്ചവ്യാധികൾ വരാതിരിക്കാനും ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയുള്ള തീറ്റ സമ്പ്രദായം നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്.
1: ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ മാറിയ ഒരു സാഹചര്യത്തിൽ, പുതിയ സാഹചര്യത്തിൽ പശുക്കളെ തുറന്നുവിട്ട് മേയ്ക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ പ്രായോഗികമല്ല. അപ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് ഏത് രീതിയിൽ ഇത്തരം പോഷകമൂല്യമുള്ള തീറ്റകൾ നമുക്ക് പശു ഉരുക്കൾക്ക് കൊടുക്കാൻ പറ്റും? ഏത് രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും?
0: അഴിച്ചുവിട്ട് മേയാൻ പറ്റാത്ത വിധത്തിൽ ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. വീട്ടിൽ തന്നെ നിർത്തി വളർത്തുന്ന വലിയ തൊഴുത്തുകളൊക്കെ പണിതുകൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാത്തവരെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പശുപരിപാലന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ച ശേഷം മാത്രമേ പശുപരിപാലനത്തിൽ ഏർപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു നഷ്ടത്തിലേക്ക് തന്നെ നമ്മുടെ അറിവുകേട് കൊണ്ടെത്തും. എന്നിട്ട് പശു വളർത്തൽ ഒരു നഷ്ടം.

0: ആണെന്ന് പറയരുത്. അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മുടെ ക്ഷീരവികസന വകുപ്പിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുൽക്കടകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശുപരിപാലനത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പഠിച്ച ശേഷം മാത്രമേ ഈ പറഞ്ഞ ആദ്യം തൊട്ട് പശുക്കളെ എടുക്കുന്നതിൻ്റെ രീതികൾ, അതൊക്കെ കൊടുക്കുന്ന പോഷണത്തിൻ്റെ രീതികൾ, അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ്, ഇതെല്ലാം പഠിച്ച ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് കടക്കാവുള്ളൂ. അപ്പം ശാസ്ത്രീയ തീറ്റയിൽ പെടുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന വകുപ്പിൽ നിന്നും ഹൈബ്രിഡ് നേപ്പിയർ ഇനത്തിലുള്ള പുൽക്കടകൾ ക്ഷീരസംഘം വഴി ക്ഷീരകർഷകരുടെ വീടുകളിൽ സൗജന്യമായി എത്തിക്കുന്നുണ്ട്. അത് ചെയ്യുന്നതിനുള്ള സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ക്ഷീരസഹകരണ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ SH ഗ്രൂപ്പുകളുണ്ട്. ചില ചാരിറ്റി സൊസൈറ്റികൾ അങ്ങനെയുള്ളവരൊക്കെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ടുണ്ട്, സപ്പോർട്ടില്ലായികയില്ല. ആര് വേണമെന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കും. കർഷകരല്ല ഇപ്പം കൂടുതൽ പുൽകൃഷി ചെയ്യണത്, ഇതൊരു വ്യവസായമാക്കി പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അവരിതിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. വളരെ ഒരു പ്രധാന ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. അറിവിലൂടെ മാത്രമേ പശുപരിപാലനം ലാഭകരമാവുകയുള്ളൂ.
1: കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ TK അനുകുമാരിയുമായി G സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താം? ഉത്തരം, ട്രൈക്കോഡെർമ വിളകളെ മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ജൈവ രോഗനിയന്ത്രണ മിത്രക്കുമിളാണ്. മണ്ണിലുള്ള രോഗകാരികളായ കുമിളുകളെ നേരിട്ട് ആക്രമിക്കുകയും അവയുടെ വളർച്ച തടയുകയും ചെയ്യുന്നതിലൂടെയാണ് ട്രൈക്കോഡെർമ പ്രവർത്തിക്കുന്നത്. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട് തുടങ്ങിയ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത് വളരെ ഫലപ്രദമാണ്. പച്ചക്കറികൾ, തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി നിരവധി വിളകളിൽ ഇത് വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ട്രൈക്കോഡെർമ മണ്ണിലോ ചെടിയുടെ വേരുകളിലോ പ്രയോഗിക്കുമ്പോൾ അത് അതിവേഗം വളർന്ന് വേരുകൾക്കു ചുറ്റും ഒരു സംരക്ഷണ കവചം രൂപപ്പെടുത്തുന്നു. ഇതുവഴി രോഗകാരികളായ കുമിളുകൾ ചെടിയെ ആക്രമിക്കുന്നത് തടയുകയും വേരുകളെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു. രോഗനിയന്ത്രണം മാത്രമല്ല, വേരുകളുടെ വളർച്ചയും ശക്തിപ്പെടുത്താൻ ട്രൈക്കോഡെർമ സഹായിക്കുന്നു. മണ്ണിലുള്ള പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ ചെടികളെ ഇത് പ്രാപ്തരാക്കുന്നു. അതിന്റെ ഫലമായി ചെടികൾക്ക് മികച്ച വളർച്ചയും കൂടുതൽ വിളവും ലഭിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെയും രോഗബാധയെയും നേരിടാനുള്ള ശേഷിയും വർദ്ധിക്കുന്നു. ജൈവ ഉൽപ്പന്നമായതിനാൽ രാസകുമിൾനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ട്രൈക്കോഡെർമ സഹായിക്കുന്നു. ട്രൈക്കോഡെർമ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വിത്ത് പരിചരണത്തിനായി ശുപാർശ ചെയ്ത അളവിൽ ട്രൈക്കോഡെർമ അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ ഒരുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. തൈകളുടെയോ നടീൽ വസ്തുക്കളുടെയോ പരിചരണത്തിനായി തൈകളുടെ വേരുകളോ വാഴക്കന്നുകൾ, കുരുമുളക് തൈകൾ തുടങ്ങിയ നടീൽ വസ്തുക്കളോ ട്രൈക്കോഡെർമ ലായനിയിൽ 20 മുതൽ 30 മിനിറ്റ് വരെ മുക്കിവെച്ച ശേഷം നടുന്നത് പ്രാരംഭഘട്ടത്തിൽ രോഗബാധ കുറയ്ക്കാൻ സഹായിക്കും.

0: മണ്ണിൽ ഇത് പ്രയോഗിക്കുന്നതിനായി നന്നായി അഴുകിയ ചാണകവളമോ കമ്പോസ്റ്റോ ഉപയോഗിച്ച് ട്രൈക്കോഡെർമ കലർത്തി നേരിയ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് ഏതാനും ദിവസം തണലിൽ സൂക്ഷിക്കുക. തുടർന്ന് ഈ മിശ്രിതം ചെടികളുടെ ചുവട്ടിൽ വിതറുകയോ മണ്ണിൽ ചേർക്കുകയോ ചെയ്യാം. ഇതിലൂടെ ട്രൈക്കോഡെർമ നന്നായി വളർന്ന് ദീർഘകാല സംരക്ഷണം നൽകും. ചില മുൻകരുതലുകളും വളരെ പ്രധാനമാണ്. എല്ലായ്പ്പോഴും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേന്മയുള്ള ട്രൈക്കോഡെർമ മാത്രം ഉപയോഗിക്കുക. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. നേരിട്ടുള്ള ശക്തമായ സൂര്യപ്രകാശത്തിൽ ഇത് ദീർഘനേരം വയ്ക്കരുത്. രാസകുമിൽനാശിനികളുമായി ട്രൈക്കോഡെർമ ഒരുമിച്ച് കലർത്തി ഉപയോഗിക്കരുത്. കുമിൽനാശിനി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ ഇടവേള നൽകിയ ശേഷമേ ട്രൈക്കോഡെർമ ഉപയോഗിക്കാവൂ. ആരോഗ്യമുള്ള മണ്ണാണ് മികച്ച കൃഷിയുടെ അടിസ്ഥാനം. ട്രൈക്കോഡെർമ പോലുള്ള ജൈവരോഗ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ രോഗബാധ കുറയ്ക്കാനും മണ്ണിന്റെ ആരോഗ്യവും ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്താനും കൃഷി ചെലവ് കുറയ്ക്കാനും മികച്ച വിളവും വരുമാനവും നേടാനും കഴിയും. ജൈവകൃഷിയിലേക്കും സുസ്ഥിര കൃഷിയിലേക്കുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ട്രൈക്കോഡെർമയുടെ ഉപയോഗം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

ശ്രേഷ്ഠ പദ്ധതിയിലൂടെ 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കീം പോലുള്ള മറ്റു കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തുടർന്നും നേടാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി ശ്രേഷ്ഠ ഔദ്യോഗിക പോർട്ടലും കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റും സന്ദർശിക്കുക.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളും തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിനും കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC തത്തുല്യം. പ്രായപരിധി 18-30. കോഴ്സ് ഫീസ് 30,000 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC. തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ഓഗസ്റ്റ് 17. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.celkau.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് celkau@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487-243-8567 അല്ലെങ്കിൽ 8547-83-7256 എന്നീ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബ്ലോക്കിലുൾപ്പെട്ട ചാത്തന്നൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, നെടുമ്പന, ആദിച്ചനല്ലൂർ, പരവൂർ, പൂതക്കുളം എന്നീ കൃഷിഭവനുകളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി ലഭ്യമാണ്. മേൽപ്പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതി ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവത്സ പി ശ്രീനിവാസൻ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9997-78-0634. ഇന്ത്യ ഗവൺമെന്റ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രീനർ ആന്റ് മാനേജ്മെന്റിൽ വെച്ച് 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 14 മില്ലറ്റ് പ്രോഡക്ട് പ്രോസസർ ഹ്രസ്വകാല നൈപുണ്യ പരിശീലന പരിപാടിക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് NIFTEM.TAZ.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,600, ആലപ്പുഴ 24,200, ചെങ്ങന്നൂർ 26,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, ചെങ്ങന്നൂർ 25,000. കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 66,000, കൊച്ചി 69,600. കുരുമുളക് ഗാർബിഡ് കൊച്ചി 71,600. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,300. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000, പുനലൂർ 27,000, കോട്ടയം 25,500, പാല 24,000. അടയ്ക്ക 1,000, നെടുമങ്ങാട് 5,000, ചെങ്ങന്നൂർ 6,300, എറണാകുളം 6,250. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരസൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2-ാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് UG പരീക്ഷാക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം CBIക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
2: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
1: കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3-ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400-ലധികം അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി DCP രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: പിച്ചിലെ ദോ ദിനോ കി അപ്നി യാത്രക്ക് ദ്വാരാ മെനെ ഭാരത് കെ പ്രതി റൊമാനിയ കി ആത്മീയത ഓർ സദ്ഭാവനാ കോ മെ പ്രത്യക്ഷ അനുഭവ കിയാ. ആജ് ഹമാരെ ദോനോ ദേശോ കെ ബീച്ച് സഹയോഗ് പെഹ്ലേ സേ കഹീ അധിക വ്യാപക ഓർ ഗതിശീൽ ഹേ. ഹമാരി സർക്കാരേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്ലൈമേറ്റ് ചേഞ്ച് സേ നിപട്നെ കെ പ്രയാസോ ആതങ്കവാദ് കെ വിരുദ്ധ സഹയോഗ് തഥാ റൂൾസ് ബേസ്ഡ് ശാന്തിപൂർണ അന്താരാഷ്ട്രീയ വ്യവസ്ഥ കോ ബഢാവാ ദേനെ ജേസെ വിശ്വ മുദ്ദോ പോർ മിൽക്കർ കാര്യ കരേ ഹേ.
1: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.

0: ണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നാഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22 അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലീമിനെ അനഹത്ത് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CGP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ഇപ്പോൾ യുവവാണി.
2: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസണേഴ്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് യുവവാണി സ്പെഷ്യൽ 3 കമ്മിംഗ് ആൻഡ് ഫാസ്റ്റ്, എ മൂവി റിവ്യൂ ബൈ മാനസ.
3: Good evening, dear listeners. Today, we take a moment to appreciate a film that is quite unusual and deeply reflective. The film is Sore, A Wife from the Future. Some films entertain us, some film surprises. And then there are films like this one. The films that do not try too hard but slowly stay with us. At first glance, the premise feels simple, even strange. A man living an ordinary life meets a woman who claims to be his wife, not from the present, but from the future. Now, in many films, such an idea would immediately lead to dramatic twists, fast pacing, and clear explanations. But this film chooses a different path. It slows down. It breathes. It allows us to sit with the characters, to observe them, to feel their emotions. And that is where its beauty lies. Let us begin with the characters. The man at the center of the story is not extraordinary. He is quiet, reserved, and perhaps a little disconnected from the world around him. There is a sense of routine in his life, a pattern that repeats day after day. And in that routine, we see something very human.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: കുഞ്ഞമ്മയും കൂട്ടുകാരും, ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം രണ്ടാം ഭാഗം. റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ, കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
0: പങ്കെടുക്കുന്നവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ.
1: കുട്ടയ്ക്കു മട്ടുമില്ലേ മല്ലിച്ച മട്ടിനുമായുമില്ലേ, കുട്ടയ്ക്കു മട്ടുമില്ലേ മല്ലിച്ച മട്ടിനുമായുമില്ലേ.
0: സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാ രാജു. കുഞ്ഞമ്മയും കൂട്ടുകാരും.
2: അല്ല, ഇതാര് ചോയുണ്ണി? ഇനി ഇവിടെ ഇരിക്കുക പഹയാ? ഇജ്ജ് രണ്ടു ദിവസമായിട്ട് എവിടെ ആർന്ന്? അനക്കെന്തേ ഇന്ന് മിണ്ടാട്ടമല്ല? കുഞ്ഞമ്മ കെട്ടാത്ത വ്യസനാ?
3: ഓളെ എനിക്ക് വേണ്ട.
2: പിന്നെ പെണ്ണ് കെട്ടാൻ പൂതിയായിട്ടാ? വേണച്ചാല് കെട്ട.
3: അതല്ല, കഞ്ഞി വച്ച് തന്നിരുന്ന തള്ള ചത്ത്, കഞ്ഞി വയ്ക്കാൻ ആളില്ല.
2: അപ്പൊ പഹയൻ ഒരു പെണ്ണ് കെട്ടാൻ ഞാനാവൂല.
3: പെണ്ണോ എവിടെന്ന്?
2: പഹയനിപ്പൊ എത്തിര നെല്ല് കിട്ടും.
3: കഴിഞ്ഞ കന്നിയില് 211 പറ.
2: പാട്ടം പോകെ?
3: അല്ല, പാട്ടം 90 പറ കൊടുക്കണം.
2: അപ്പോ 115. ശരി, കയ്യുമേ കായ് എത്ര ഉണ്ട്?
3: 500 rupees. പിന്നെ ഒരു കുറിയുണ്ട്.
2: കുറിയിന്റെ സല
3: 200.
2: അപ്പോ 700. അനക്കിപ്പോ എത്ര വയസ്സായി?
3: അതറിയില്ല.
2: 30 ആവൂലേ?
3: അതെ അതെ.
2: പഹയൻ ഇസ്ലാമാവാൻ വിരോധമുണ്ടോ? അല്ല, വിരോധം ഉണ്ടാച്ചാ വേണ്ട.
3: ഇല്ല.

0: എന്നാല് ഭയുണ്ടാക്കാം. കദീജേ, മോളെ കദീജേ,
1: എന്താ
0: ഇച്ചിരി ബെറ്റിലെടുക്ക്, എട്ട് പൈക്കാത്തത് മതി.
1: ആ ഉമ്മ,

0: നിങ്ങൾക്ക് നേന്ത്രക്കായ വട്ടം നുറുക്കി പുഴുക്ക് വെച്ചാ ഇഷ്ടമല്ലേ?
1: അല്ല.
0: വറുത്താലോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ വെച്ചാലാ ഇഷ്ടം?
1: എങ്ങനെ ഇഷ്ടമല്ല?
0: ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ?
1: കുറച്ച് ഒതുങ്ങാൻ സമ്മതിക്കോ?
0: സമ്മതിക്കാം, പക്ഷേ നാളെ ഒരു കുല വെട്ടി കൂട്ടാൻ വെക്കും. കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു.
1: നിന്റെ സഹസ്രപ്പൂവൻ വാഴയില്ലേ, 56 ആനക്കൊമ്പ് വിരിഞ്ഞത്, അതങ്ങ് കൊത്തി ആദ്യം കൂട്ടാൻ വെക്ക.
0: അയ്യോ, അത് ഞാൻ വേറൊരു കാര്യം വിചാരിച്ച് നിർത്തിയിരിക്കുക.
1: ആ, എന്നാൽ എന്റെ വാഴക്കുലയെ സംബന്ധിച്ച് എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് കരയാണോ മാധവി? എന്താ വേണ്ടത്? എന്റെ 6 കുട്ടികളുടെ അമ്മയല്ലേ, പറയേ എന്താ ഇപ്പൊ വേണ്ടത്?
0: ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ.
1: എന്റെ മാധവി, എല്ലാ നേന്ത്രക്കായും വെട്ടിക്കോളൂ. നമ്മൾ തമ്മിൽ എന്റെ നിന്റെ എന്നുണ്ടോ?

0: നീ ഈ സഹസ്രപ്പവൻ മുറിക്കാത്തതെന്താ?
1: അതവിടെ നിൽക്കട്ടെ, ഒരാവശ്യമുണ്ട്.
0: കുട്ടികളുടെ പിറന്നാളിന് പഴപ്രഥമൻ വയ്ക്കാനാവും. മാധവി ബുദ്ധിയുള്ളവളാ.

0: അവൻ തൊലഞ്ഞു പോകും, അവന് ഭഗവതി കൊടുക്കും.
1: എന്താ മാധവി, ആരെയാണ് നീ പ്രാകുന്നത്?
0: നിങ്ങൾക്ക് ചോദിക്കാൻ ലജ്ജയില്ലേ? ഒരാമ്പ്രനവനുള്ള വീടല്ലേ ഇത്?
1: ഒരു വീരകേസരി എന്ന് പറ, എന്താ കാര്യം ഇപ്പോ?
0: എന്റെ വാഴക്കുലരണ്ട് കട്ടോട്ട്.
1: അയ്യോ, എന്ത്? അയ്യോ, പാപ്പരായ പ്രമാണിയെ പോലെ നിന്റെ വാഴ ഇതാ ബ്ലിങ്കൂസായി നിൽക്കുന്നു.
0: മനുഷ്യനായ കുറെയൊക്കെ അഭിമാനം വേണം. ഇതാ ഈ ചായ കുടിച്ചിട്ട് വേഗം പോയെന്ന് അന്വേഷിക്കും.
1: ആരോട് അന്വേഷിക്കാൻ?
0: നിങ്ങൾ ഒരാളാണോ?
1: എന്നാണ് ബഹുജനങ്ങൾ പറയുന്നത്?
0: ഈ വാഴക്കുല എവിടെ പോയെന്നറിയാതെ ഒരെറ്റ് വെള്ളം കുടിക്കില്ല ഞാൻ.
1: കഴിക്കണ്ട, ആർക്കാ നഷ്ടം? എന്നാലും ഈ കട്ട കള്ളന് എന്റെ വാഴക്കുലയിൽ നിന്നൊന്നു കട്ടൂടായിരുന്നോ? ഞാൻ ഈ വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ തെക്ക് വടക്ക് പായേണ്ടി വരില്ലായിരുന്നു.

0: ആരാത്?
1: ഞാനാ. വാതിൽ തുറക്കൂ.
0: ഇത്ര കാലത്തോ?
1: ഹേ, നിങ്ങൾ വലിയ പ്രമാണിയല്ലേ. എന്താ ഗുണം? മനുഷ്യർക്ക് അഞ്ചാറ് വാഴ വയ്ക്കാനും പറ്റില്ല ചാ.
0: ഇതൊക്കെ ഇപ്പോ പറയാൻ കാര്യം?
1: അല്ല, നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ?
0: എന്താ നടന്നത്?
1: എന്റെ നേന്ത്രക്കുല കട്ടോണ്ടുപോയി. ആ മാധവി ഓമനിച്ച് വളർത്തിയതാ.
0: വരൂ, നമുക്ക് സ്റ്റേഷൻ വരെ പോകാം.
2: വഴിയുണ്ടാക്കാം, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അറിയിക്കാം.

0: ക്ഷീണിച്ചോ?
1: പിന്നില്ലേ, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, നീ ഊണ് കഴിച്ചോ?
0: പിന്നെ 3 മണിവരെ ഞാൻ പട്ടിണി കിടക്കുവോ?
1: എടി, ഞാനാ മണ്ടൻ? നീ പട്ടിണി കിടക്കുമെന്ന് കരുതി കണ്ട വഴിയൊക്കെ നടന്നലഞ്ഞ്. ആ കൂട്ടം കുറച്ചൊഴിക്ക്. പിന്നെ ഗോപാലൻ നായർ ഒരാണാണ് കേട്ടോ, ഏ? ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നുണ്ട്. കള്ളനെ ഉടനെ പിടിക്കും, പിടിച്ചാൽ ഉടനെ ഇടിച്ച് ഛർദ്ദിപ്പിക്കും. അക്കൂട്ടത്തിൽ നിന്റെ നേന്ത്രക്കായ ഉണ്ടാവും.
0: ഇടിക്കുവോ?
1: പിന്നെ ഇടിച്ച് ചാമാക്കില്ലേ?
0: അയ്യോ, അതൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ അതൊരു ശാപമാകും.
1: ചാവണം.
0: അയ്യോ വേണ്ട,

0: എന്തേ കുറുപ്പേ?
1: അങ്ങോട്ട് നോക്കിൻ.
0: എന്തേ ചാത്തപ്പൻ തല്ലിയോ?
1: ചാത്തപ്പനെ പോലീസ് തല്ലി.
0: എന്തിന്?
1: വാഴക്കുല കട്ടിട്ടേ.
2: ഒരു പുത്തിമോസ വന്നത് നിങ്ങൾ തന്നെ രക്ഷിക്കണം. ഓൻ അങ്ങനെ ഒരുത്തനല്ല.
1: അല്ല ഹരിചന്ദ്രനാ കാട്ടുകള്ളൻ.
2: അയ്യോ അങ്ങനെയൊന്നും പറയരുതേ. ജീവൻ പിടച്ചപ്പോ ചെയ്തു പോയതാ.
1: ജീവൻ പിടച്ചാൽ കക്ക ചെയ്യുക, വല്ല പണിയും എടുത്തൂടെ?
2: അതെ പണി കിട്ടണില്ല. ചെറുമൻ കെട്ടിയ പെണ്ണിന് പണി തരില്ല, ചോത്തിയെ കെട്ടിയ ചെറുമനും പണി തരില്ല. എന്താ ചെയ്യുക?
1: എന്നാൽ എന്തിനാ കെട്ടാൻ പോയത്?
2: അന്ന് കുറുപ്പാളൊക്കെ പറഞ്ഞിട്ടല്ലേ.
0: അത് നേരാ കുറുപ്പേ. ഇനിയിപ്പോ എന്താ വഴി? ചാത്തപ്പൻ എവിടെ?
1: സ്റ്റേഷനിൽ. അവിടെ കിടന്ന് ഇടി കൊണ്ട് ചാവണം.
2: എനിക്കതല്ല എന്റെ.
0: നിന്റെ എന്താ? എന്താ എന്താ പറയൂ.
2: എന്റെ വയറ്റിലൊരു ജീവൻ പരുങ്ങുന്നുണ്ടല്ലോ എന്നാണ്.
0: വരൻ കുറുപ്പേ, ആ നീ ഇങ്ങനെ കിടന്നില്ല, വിളിക്കണ്ട, വഴിയുണ്ടാക്കാം, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം.
3: അപ്പോ വിഷയം മോഷണം, വാഴക്കുല മോഷണം.
1: അവനെ വിടുക, പാവം.
3: പാവവും പുണ്യമൊന്നും ഇവിടെയില്ല, എല്ലാ മോഷണവും മോഷണം തന്നെ. ഇങ്ങോട്ട് മാറി നിൽക്ക്.
4: ഇക്കൊരു പുത്തിമോശം വന്നതാ കുറുപ്പാളെ.
0: പോടാ, ഇനിയത്തെ കൊല്ലവും ഞാൻ വാഴ വയ്ക്കും. അപ്പോ കക്കാൻ ഒരുത്തം വേണ്ടേ?
3: അപ്പോ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ?
5: ഇല്ല.
3: ആ എന്നാൽ വിട്ടേക്കാം.
1: കോവലനായരെ, ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയതും കുടുങ്ങി ഈ ചാത്തപ്പൻ
0: നേരാ.

0: കള്ളനെ പിടിച്ചോ?
1: പിടിച്ചെന്ന് മാത്രമല്ല, ഇടിച്ച് ജാമാക്കി.
0: അയ്യോ, അത് വേണ്ടിയിരുന്നില്ല. ആട്ടെ, ആരാ ആള്?
1: ചാത്തപ്പൻ.
0: എടാ തിരുമാലി, ഇടി വേണ്ടത് തന്നെ. ആദ്യം കുഞ്ഞമ്മയെ പറ്റിച്ചു, ഇപ്പൊ നമ്മളെ.
1: കുഞ്ഞമ്മയ്ക്ക് എന്ത് പറ്റി?
0: ചെറുമൻ ജ്യോതിയെ കിട്ടുന്നത് പറ്റിക്കലല്ലേ.
1: അപ്പോ ഈ കുഞ്ഞമ്മ എന്തിനാ പറ്റാൻ പോയത്?
0: ഉള്ള പുന്നാരമൊക്കെ പറയുമ്പോഴേ പെണ്ണിന്റെ മനസ്സങ്ങ് മാറില്ലേ.
1: ഒരു പനി നീർപ്പൂ, അവൾ അവനെ പറ്റിച്ചു എന്ന് പറ. പറ നിന്റെ ഈ നാമുണ്ടെന്ന് പറ.
0: ഓ, അപ്പൊ നമ്മുടെ നേന്ത്രക്കായ പോയത് തന്നെ അല്ലേ.
1: ഇടിച്ചാലല്ലേ ഛർദിക്കുക? ഇടിച്ചില്ല. അല്ല, നീ എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല. എന്നാലും ദേവങ്കര ഭഗവതിക്ക് നേർന്നതാ കൊല. എന്നാലും നമ്മുടെ ഭഗവതിക്ക് 2 രൂപയെങ്കിലും കൊടുക്കണ്ടേ?
1: ഭഗവതി ഇനി ചാത്തപ്പന്റെ പള്ളയിലേക്ക് പൊയ്ക്കോട്ടെ. 56 കായ തിന്ന പള്ളയല്ലേ, ഇരിക്കാനും കിടക്കാനും സ്ഥലം കാണും.
0: ഇങ്ങനത്തെ വർത്തമാനൊന്നും പറയാതെ ഉഗ്രമൂർത്തിയാ. നാളെ 2 രൂപ തരണേ.
1: മാധവി, നീ നിന്റെ പാട്ടിനിരുന്നോ?
0: ക്ഷീണമില്ലേ? ഇത് കുടിച്ചോളൂ. ദാ നോക്ക, ഈ പെണ്ണിന് മേക്കാച്ചിലുണ്ടോന്നൊന്ന് തൊട്ട്
1: നോക്കിക്കേയ്യോ. ചെറിയ ചൂടുണ്ട്.
0: നമുക്കിപ്പോ കഷ്ടകാലമാ. ആ, പോയതൊക്കെ പോട്ടെ. ആ വഴിപാടും കൂടി അങ്ങ് തന്നേക്ക്. 2 രൂപയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.
1: ആ, ഇതെടുത്തോളൂ.
2: എന്തേ ഒന്നും മിണ്ടാത്തത്?
3: ഇക്ക് ഒന്നും മിണ്ടാൻ കഴിയൂല. എന്റെ കുടിയില് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റാൻ വരുത്തിയിരിക്കണത്. നീയൊരു പളുങ്ക പളുങ്ക്.
2: എന്തേ ബോധിച്ചോ?
3: ഇക്ക് ഇമ്മിണി ബോധിച്ച്. എന്റെ കുഞ്ഞമ്മ ചോത്യാരെ,
2: എന്തിനാ അങ്ങനെ വിളിക്കുന്നത്?
3: ഏന് തമ്പ്രാട്ടീനൊന്നും വിളിക്കാൻ കഴിയൂല.
2: പേര് വിളിച്ചാ പോരെ.
3: അക്കഥ മാത്രം പറയലേ. ഇക്ക് ഇട്ടായത് കൊണ്ട് ചോത്യാര് ചോത്യാരല്ലാതാകുമോ?

0: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളുവണ്ണേ ആനന്ദേ നാളപ്പടിഞ്ഞാറേ, കേട്ടാലും കേളുവണ്ണേ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
0: പങ്കെടുത്തവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു.
1: നാളപ്പടിഞ്ഞാറേ പെണ്ണേ അഞ്ചേരി പുതിയ കാവിൽ നാളപ്പടിഞ്ഞാറേ.
2: ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്ട്, AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ്, NLISTE എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ,

0: UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflibnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം ധർമ്മേന്ദ്രപ്രധാന്റെ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ധർമ്മേന്ദ്രപ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സി ജെ പി പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കും. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി JP അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP ജിതേന്ദ്രസിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3-ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനം ഉണ്ടായത്. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ക്രിയാത്മകമായ സഹകരണം രാജ്യത്തെ മുന്നോട്ടു നയിക്കുമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യസഭയിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്കായി

0: ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ബോധവൽക്കരണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പു നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ തലസ്ഥാനത്ത് സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരുന്ന 18 മെട്രോ സ്റ്റേഷനുകളിൽ രാജീവ് ചൌക്ക്, മണ്ഡി ഹൌസ്, ജൻപഥ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. കണ്ണൂർ ശ്രീകണ്ഠപുരം കക്കണ്ണംപാറയിലെ ചെങ്കൽ ഖനനം സംബന്ധിച്ച് ജിയോളജി വിഭാഗം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശിച്ചു. കക്കണ്ണംപാറയിലെ പട്ടികവർഗ ഉന്നതിക്കടുത്തായി നടത്തുന്ന ഖനനം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിന് പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം. പോലീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ് പോൽ ആപ്പ്. ഈ ആപ്പ് എല്ലാവരും മൊബൈൽ ഫോണുകളിൽ ഡൌൺലോഡ് ചെയ്യണമെന്ന് കേരള പോലീസ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഗേറ്റ് വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണ തോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചെറായ്, ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. ഇതുവരെ 100,000-ത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: Thakur and Prince Yadav each picked up 2 wickets. Earlier, after being invited to bat first, India posted 219 for 5 in stipulated 20 overs, riding on Ishan Kishan's 81 runs of just 44 balls. Tilak Varma also contributed crucial 60 runs in just 29 deliveries and remained unbeaten at the crease. Chirag Jha from Sports Desk.
1: In Ladakh, the first day of the 27th Kargil Vijay Divas commemorations concluded with the solemn Shauri Sandhya ceremony at the Kargil War Memorial in Dras this evening. Defence Minister Rajnath Singh arrived in Dras and participated in the ceremony. And now before we end the bulletin, the headlines once again. Union Education Minister Dharmendra Pradhan resigns. CJP calls off protests as government agrees to their demands after talks with union ministers JP Nadda and Dr. Jitendra Singh. From Minister Narendra Modi to share his thoughts in Mann Ki Baat program on Akashvani tomorrow. President Draupadi Murmu concludes her three-nation visit to Moldova, North Macedonia and Romania. Ancient Buddhist site of Sarnath in Uttar Pradesh added to UNESCO World Heritage List. And in cricket, India beat host Zimbabwe in second T20 international by 90 runs in Harare. That is all in the news at 9. Good night.
2: Akashvani, ippol
3: Kayiga Logam.
4: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം.
5: നാലു വർഷത്തെ കാത്തിരിപ്പ്, 39 ദിവസം നീണ്ടുനിന്ന പോരാട്ടങ്ങൾ, ഒടുവിൽ ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളെ സാക്ഷിയാക്കി സ്പെയിൻ കനക കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് സമാനതകളില്ലാത്ത കായിക അനുഭവമായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ആവേശകരമായ ഒരധ്യായത്തിനാണ് ന്യൂജേഴ്സിയിൽ തിരശീല വീണത്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരുപിടി നല്ല പ്രകടനങ്ങൾ സമ്മാനിച്ചാണ് കാൽപന്ത് പോരാട്ടം അവസാനിച്ചത്. ബ്രസീലിൻ്റെ കായിക തന്ത്രങ്ങളും ജർമ്മനിയുടെ അച്ചടക്കവും അർജന്റീനയുടെ പോരാട്ടവീര്യവും സ്പെയിനിൻ്റെ പാസിംഗ് ഫുട്ബോളും ഫ്രാൻസിൻ്റെ വേഗതയും ഇംഗ്ലണ്ടിന്റെ പാരമ്പര്യവുമെല്ലാം ഒന്നിക്കുന്ന മാസ്മരിക വേദിയായിരുന്നു 2026 ഫിഫ മത്സരവേദി. ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് ഈ വർഷം ഫിഫ ലോകകപ്പ് അരങ്ങേറിയത്. ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റായിരുന്നു ഇത്തവണത്തേത്. മുൻപ് 32 ടീമുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 48 ടീമുകളാണ് അണിനിരന്നത്. പുതിയ ഫോർമാറ്റിലൂടെ കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകകപ്പ് വേദിയിലെത്താൻ അവസരം ലഭിച്ചു. 12 ഗ്രൂപ്പുകളിലായി 4 ടീമുകൾ വീതമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിച്ചത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരും മികച്ച 8 3-ാം സ്ഥാനക്കാരും റൗണ്ട് ഓഫ് 32 ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ വഴങ്ങുക എന്ന അപൂർവമായ കാഴ്ചയ്ക്കും ലോകം സാക്ഷിയായി. മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ 2-0 എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന് ഗംഭീര തുടക്കം നൽകി. 48 ടീമുകൾ മാറ്റുരച്ചതിനാൽ തന്നെ നിരവധി അപ്രതീക്ഷിത ഫലങ്ങൾക്ക് ഈ ലോകകപ്പ് സാക്ഷിയായി. റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ വമ്പന്മാരായ ജർമ്മനിക്കെതിരെ പരാഗ്വേയുടെ അട്ടിമറി വിജയം ആരാധകരെ സ്തബ്ധരാക്കി. നോർവേ തങ്ങളുടെ സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ പ്രകടന മികവിൽ അനായാസ വിജയങ്ങൾ നേടി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജർമ്മനിയുടെ ഗംഭീര പ്രകടനമായിരുന്നു. കുറാസാവോയെ 7-1 എന്ന ഭീമമായ സ്കോറിനാണ് അവർ നിലംപരിശാക്കിയത്. കാനഡ ഖത്തറിനെതിരെ 6-0 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 കൂറ്റൻ വിജയങ്ങൾ കരസ്ഥമാക്കി ഗ്രൂപ്പ്

ചാമ്പ്യന്മാരായി. അർജന്റീന തങ്ങളുടെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പ് ജെയിൽ 9 പോയിന്റോടെ ഒന്നാമതെത്തിയപ്പോൾ വമ്പന്മാരായ ബ്രസീലും സ്പെയിനും അനായാസ ജയങ്ങളോടെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. തുടർന്ന് നടന്ന റൌണ്ട് ഓഫ് 32 പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പ്രവചനാതീതമായ അട്ടിമറികൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് റൌണ്ട് ഓഫ് 32 മൊറോക്കോ കരുത്തരായ നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 എന്ന നിലയിൽ പരാജയപ്പെടുത്തിയതും കായിക പ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു. ജൂലൈ 4 മുതൽ 7 വരെ നീണ്ടുനിന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെയും റൌണ്ട് ഓഫ് 32 കടുത്ത പോരാട്ടങ്ങൾ അതിജീവിച്ചെത്തിയ മുൻനിര ടീമുകളാണ് പ്രീ ക്വാർട്ടറിൽ മാറ്റുരച്ചത്. ഫ്രാൻസ് തങ്ങളുടെ പ്രതിരോധ മികവിലൂടെ അട്ടിമറി വീരന്മാരായ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴ്പ്പെടുത്തി ക്വാർട്ടറിലേക്ക് മുന്നേറി. പ്രീ ക്വാർട്ടർ തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ മത്സരമായിരുന്നു ബെൽജിയവും അമേരിക്കയും തമ്മിലുള്ളത്. ബെൽജിയം 1-4 ആതിഥേയരായ അമേരിക്കയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി. ശക്തരായ ഇംഗ്ലണ്ട് മെക്സിക്കോയെ 3-2 എന്ന സ്കോറിന് കീഴ്പ്പെടുത്തിയപ്പോൾ നോർവേ എർലിംഗ് ഹാളണ്ടിന്റെ തകർപ്പൻ പ്രകടനത്തിൽ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. മറുവശത്ത് മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും തങ്ങളുടെ ആധിപത്യം തുടർന്നു. അർജന്റീന 3-2 എന്ന നിലയിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്പെയിൻ കരുത്തരായ പോർച്ചുഗലിനെ എതിരില്ലാത്ത 1 ഗോളിന് ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി. കടുത്ത പോരാട്ടം കാഴ്ചവെച്ച സ്വിറ്റ്സർലൻഡ് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. റൌണ്ട് ഓഫ് 32 നെതർലൻഡ്സിനെ അട്ടിമറിച്ച മൊറോക്കോ പ്രീ ക്വാർട്ടറിലും തങ്ങളുടെ മികവ് തെളിയിച്ചു. ശക്തരായ കാനഡയെ എതിരില്ലാത്ത 3 ഗോളിന് പിന്തള്ളിയാണ് മൊറോക്കൻ പട ക്വാർട്ടർ ഫൈനൽ വേദിയിൽ സ്ഥാനമുറപ്പിച്ചത്. സെമിഫൈനൽ സ്വപ്നം കണ്ട് ലോകത്തെ 8 മികച്ച ടീമുകൾ. അങ്ങനെ ജൂലൈ 9 മുതൽ ജൂലൈ 11 വരെ നടന്ന 4 ആവേശകരമായ മത്സരങ്ങളിൽ പരസ്പരം മാറ്റുരച്ചു. ടൂർണമെന്റിലെ അട്ടിമറി വീരന്മാരായ മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പിന് കരുത്തരായ ഫ്രാൻസിന്റെ ഏകപക്ഷീയമായ 2 ഗോളുകളിലൂടെ കടിഞ്ഞാണിട്ടു. ലോസ് ആഞ്ചൽസ് സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു ആവേശ പോരാട്ടത്തിൽ ബെൽജിയത്തിന്റെ കടുത്ത പ്രതിരോധത്തെ മറികടന്ന് 1-2 സ്പെയിൻ സെമി ഉറപ്പിച്ചു. ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള മത്സരത്തിൽ എർലിംഗ് ഹാളണ്ടിന്റെ മുന്നേറ്റങ്ങളെ നിഷ്പ്രയാസം പ്രതിരോധിച്ച ഇംഗ്ലണ്ട് 1-2 ആവേശകരമായ വിജയം സ്വന്തമാക്കി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിട്ടപ്പോൾ അധിക സമയത്ത് ഊർജം ആർജിച്ച അർജന്റീന തുടർച്ചയായി 1-3 സ്വിറ്റ്സർലൻഡിനെ തകർത്ത് സെമി ഫൈനലിലേക്ക് മുന്നേറി. ജൂലൈ 14-15 വടക്കേ അമേരിക്കയിലെ അത്യാധുനിക സ്റ്റേഡിയങ്ങളിൽ അരങ്ങേറിയ സെമിഫൈനൽ മത്സരങ്ങൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രപരമായ പോരാട്ടങ്ങളാൽ സമ്പന്നമായിരുന്നു. ഫുട്ബോൾ ലോകത്തെ 4 വൻശക്തികളായ ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന എന്നിവരായിരുന്നു ഫൈനൽ ടിക്കറ്റിനായി പോരാടിയത്. 2026 ജൂലൈ 15 യൂറോപ്യൻ വീരന്മാരായ സ്പെയിനും ഫ്രാൻസും തമ്മിൽ മാറ്റുരച്ചു. ഫ്രഞ്ച് പട പ്രശസ്തമായ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രവുമായി മുന്നോട്ട് വന്നപ്പോൾ സ്പാനിഷ് പട തങ്ങളുടെ പരമ്പരാഗത പന്തടക്ക തന്ത്രമായ ടിക്കിടാക്ക ശൈലി പ്രയോഗിച്ചു. മത്സരത്തിന്റെ ആദ്യ 20 മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് നിരന്തരം ആക്രമിച്ചെങ്കിലും സ്പാനിഷ് പ്രതിരോധ നിരയിലെ യുവതാരം പോ ക്യുബാർസിയും ഗോൾ കീപ്പർ ഉനായ് സിമോണും ചേർന്ന് ആ മുന്നേറ്റങ്ങളെല്ലാം നിഷ്പ്രഭമാക്കി. എന്നാൽ 34 മിനിറ്റിൽ സ്പെയിൻ ആദ്യ ഗോൾ നേടി. 2 പകുതിയിൽ സമനിലയ്ക്കായി ഫ്രാൻസ് ആക്രമണം ശക്തമാക്കിയെങ്കിലും 78 മിനിറ്റിൽ അവർക്ക് വീണ്ടും തിരിച്ചടിയേറ്റു. സ്പെയിൻ നടത്തിയ മിന്നൽ മുന്നേറ്റത്തിനൊടുവിൽ ഒരു ലോങ് റേഞ്ചർ ഗോൾ കീപ്പർ മൈക്ക് മൈനാനെ മറികടന്ന് വലയുടെ ഇടതുമൂലയിൽ പതിച്ചതോടെ സ്പെയിൻ 2-0 ആധികാരിക വിജയത്തോടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കി. ലോകകപ്പിലെ വാശിയേറിയ 2 സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കി. 85 മിനിറ്റ് വരെ 1 ഗോളിന് പുറകിൽ നിന്ന ശേഷമായിരുന്നു 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന വിജയം നേടിയത്. തുടർച്ചയായി 2 തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്.

ഈ വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന മത്സരമായിരുന്നു ലൂസേഴ്സ് ഫൈനൽ. ജൂലൈ 18 ഫ്രാൻസും ഇംഗ്ലണ്ടുമായിരുന്നു മൂന്നാം സ്ഥാനത്തിനായി പോരാടാനിറങ്ങിയത്. ഫ്രാൻസിനെ 6-4 എന്ന ഭീമമായ സ്കോറിന് തകർത്താണ് ഇംഗ്ലണ്ട് ലോകകപ്പിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. 2026 ജൂലൈ 19 ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വച്ചാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയ ഫൈനൽ മത്സരം അരങ്ങേറിയത്. ആരാകും ഫുട്ബോൾ രാജാക്കന്മാർ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലുള്ള കരുത്തുറ്റ അവസാന പോരാട്ടം. മത്സരത്തിന്റെ തുടക്കം മുതൽക്കേ പന്തടക്കത്തിലും ആക്രമണത്തിലും സ്പെയിൻ ആധിപത്യം പുലർത്തി. നിശ്ചിത 90 മിനിറ്റിൽ സ്പെയിൻ അർജന്റീനിയൻ പോസ്റ്റിലേക്ക് നിരവധി ഷോട്ടുകൾ ഉതിർത്തെങ്കിലും അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ അസാധ്യ പ്രകടനങ്ങൾ സ്പെയിനിനെ ഗോൾ നേടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തി. മത്സരത്തിലുടനീളം 10 മികച്ച സേവുകൾ നടത്തിയ മാർട്ടിനസ് ഒരു ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തുന്ന ഗോൾ കീപ്പർ എന്ന റെക്കോർഡും സ്വന്തമാക്കി. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിന്റെ 93rd മിനിറ്റിൽ സ്പാനിഷ് പ്രതിരോധ താരം പോൾ ക്യുബാർസിയെ ഫൗൾ ചെയ്തതിന് അർജന്റീനിയൻ മധ്യനിര താരം എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് ലഭിച്ച് പുറത്തു പോകേണ്ടി വന്നത് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇതോടെ അവസാന നിമിഷങ്ങളിൽ 10 പേരുമായി ചുരുങ്ങിയ അർജന്റീനയുടെ പ്രതിരോധ കോട്ട തകർന്നു. അധിക സമയത്തിന്റെ 2nd പകുതിയിൽ 106rd മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഫെരാൻ ടോറസ് ബോക്സിനുള്ളിൽ ലഭിച്ച പന്ത് അർജന്റീനിയൻ വലയുടെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചുകയറ്റി സ്പെയിനിന്റെ വിജയഗോൾ നേടി. ഈ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ബലത്തിൽ സ്പെയിൻ തങ്ങളുടെ ചരിത്രത്തിലെ 2nd ലോകകപ്പ് കിരീടം ചൂടി. അതേസമയം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ തുടർച്ചയായ 2nd ലോകകപ്പ് സ്വപ്നമാണ് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അവസാനം പ്രായം കൂടിയ പരിശീലകനായി. ഒട്ടനവധി മികവുറ്റ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയായിരുന്നു 2026 ഫിഫ ലോകകപ്പ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയ റോഡ്രിയായിരുന്നു സ്പെയിനിന്റെ പോരാട്ട വീര്യത്തിന് കരുത്തു പകർന്നത്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്നതിലും പ്രതിരോധത്തെ സഹായിക്കുന്നതിലും അദ്ദേഹം കാണിച്ച മികവ് ഏറെ പ്രശംസനീയമായിരുന്നു. ടൂർണമെന്റിൽ ആകെ 10 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയ ഫ്രഞ്ച് താരം എംബാപ്പെ ഇത്തവണയും തന്റെ വേഗത കൊണ്ടും ഫിനിഷിംഗ് മികവുകൊണ്ടും എതിരാളികളെ മുട്ടുകുത്തിച്ചു. ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അവിസ്മരണീയമായ ഹാട്രിക് ഗോൾ നേടി അദ്ദേഹം ആരാധകരെ തൃപ്തരാക്കി. മികച്ച സേവുകളിലൂടെ കളിയുടെ ഗതി തന്നെ മാറ്റിയ സ്പെയിനിന്റെ ഉനായ് സിമോണാണ് ഗോൾഡൻ ഗ്ലൗവിന് അർഹനായത്. സ്പെയിനിന്റെ 2nd ലോക കിരീടം നിർണയിച്ചതിൽ പ്രധാനിയാണ് ഉനായ് സിമോൺ. 8 കളികളിൽ 7 ക്ലീൻഷീറ്റുകൾ, 90.9% താരത്തിന്റെ ഗോൾ സേവ് ശരാശരി. അതേസമയം അർജന്റീനയെ വീണ്ടും ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുന്നതിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് വഹിച്ച പങ്ക് സുപ്രധാനമാണ്. ഫൈനൽ മത്സരത്തിൽ സ്പെയിനിന്റെ മാരകമായ ആക്രമണങ്ങളെ നിഷ്പ്രയാസം തടുത്തു. തന്റെ അവസാന ലോകകപ്പിൽ കളിച്ച ലയണൽ മെസ്സി നായകൻ എന്ന നിലയിലും പ്ലേമേക്കർ എന്ന നിലയിലും അർജന്റീനയുടെ നട്ടെല്ലായി മാറുകയായിരുന്നു. 39rd വയസ്സിലും കളിക്കളത്തിൽ അസാധ്യമായ ചടുലതയും തന്ത്രങ്ങളും പുറത്തെടുത്ത മെസ്സി ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഔട്ട്ഫീൽഡ് പ്ലെയർ എന്ന റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ചു. ഇനിയുള്ള 4 വർഷക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അനവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് 2026 ഫിഫ ലോകകപ്പ് സമാപിച്ചത്. കായിക ലോകത്തെ വിസ്മയിപ്പിച്ച ഇതിഹാസ താരങ്ങളായ അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെയും പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും അഭാവം 2030 ലോകകപ്പിൽ ആരാധകർക്ക് തീർച്ചയായും അനുഭവപ്പെടും. 2 പതിറ്റാണ്ടിലേറെയായി ലോക ഫുട്ബോളിന്റെ മുഖമായി മാറിയ ഈ സൂപ്പർ താരങ്ങളുടെ യുഗത്തിന് ശേഷം പുതിയ തലമുറയുടെ ഉയർച്ചയാണ് ഇനി ലോകം പ്രതീക്ഷിക്കുന്നത്. സ്പെയിനിന്റെ ലാമിൻ യമാൽ, പൌ കുബാർസി, തുർക്കിയുടെ അർദാ ഗുലർ, പോർച്ചുഗലിന്റെ ജാവോ നെവസ്, ബ്രസീലിന്റെ എൻറിക്, ഐവറി കോസ്റ്റിന്റെ യാൻ ഡിയോമാന്റെ തുടങ്ങിയ യുവതാരങ്ങൾ വരും വർഷങ്ങളിൽ ലോക ഫുട്ബോളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവരാണ്. പുതിയ നക്ഷത്രങ്ങളുടെ ഉദയത്തിനും പുതിയ

ചരിത്രങ്ങളുടെ പിറവിക്കുമായി ഇനി 4 വർഷത്തെ കാത്തിരിപ്പാണ് ഫുട്ബോൾ ലോകത്തിന് മുന്നിലുള്ളത്. ലോകത്തെ വീണ്ടും ഒരൊറ്റ വികാരത്തിൽ ബന്ധിപ്പിക്കുന്ന അടുത്ത ലോകകപ്പ് മാമാങ്കത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകത്തെ ഫുട്ബോൾ ആരാധകർ.

ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം സമാപിക്കുന്നു. രചന ആതിര ബി അശോക്. ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: ദിസ് ഇസ് ആകാശവാണി തിരുവനന്തപുരം.
1: സാറ്റർഡേ നൈറ്റ് ഫീവർ.
2: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസണേഴ്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സാറ്റർഡേ നൈറ്റ് ഫീവർ വിത്ത് മീ ഗൗരി. Time is moving way too fast. We have already completed 1 month in the second half of 2026. It might have been a super busy month, right? Anyways, what matters is that we have officially made it to the end of July. So, let's finish the month on a great note. I've got some amazing music lined up for you today to help you relax and enjoy the weekend. So, turn up the volume, sit back, and let's get started. First up in today's playlist, we have a track that feels like sunshine and clear skies after a storm. Here is Opalite by the one and only Taylor Swift.

0: ഗ്രാമീൺ എന്നിവ. 2014 ഒക്ടോബർ 2 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച വിപ്ലവാത്മകമായ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ പുരോഗതി കൃത്യമായി വിലയിരുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരബുദ്ധി വളർത്തുന്നതിനുമാണ് ഈ സർവേ സംവിധാനങ്ങൾക്ക് തുടക്കമിട്ടത്. കേവലം സർക്കാരിന്റെ വാർഷിക കണക്കെടുപ്പുകൾക്കപ്പുറം ഓരോ പൌരന്റെയും ജീവിത രീതിയിൽ ശുചിത്വശീലം ഒരു സംസ്കാരമായി കെട്ടിപ്പടുക്കാനും നാടിന്റെ ആരോഗ്യ സൂചിക ഉയർത്താനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ അടിസ്ഥാനമാക്കി നഗരമേഖലകളിലെയും ഗ്രാമീണ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്ത മന്ത്രാലയങ്ങൾക്ക് കീഴിലാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന നഗര ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷൻ 2016 വെറും 73 പ്രധാന നഗരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ആരംഭിച്ചത്. എന്നാൽ 10 വർഷം പിന്നിടുമ്പോൾ 4000-ലധികം നഗരങ്ങളും ഗംഗാതീരത്തെ പട്ടണങ്ങളും ഉൾപ്പെടുന്ന വൻ ജനകീയ മുന്നേറ്റമായി ഇത് മാറിക്കഴിഞ്ഞു. വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണവും ജനങ്ങളുടെ അച്ചടക്കവും വഴി നഗരങ്ങളുടെ മുഖച്ഛായ മാറ്റിയെടുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പരമ്പരാഗത രീതിയിലുള്ള ഉദ്യോഗസ്ഥ പരിശോധനകളിൽ നിന്ന് വ്യത്യസ്തമായി സുതാര്യവും ശാസ്ത്രീയവുമായ മൂന്നാം കക്ഷി ഏജൻസികൾ വഴിയാണ് സർവേയുടെ വിവരശേഖരണം നടത്തുന്നത്. നഗരസഭകൾ ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ മേഖലകളിലും ചേരികളിലും നേരിട്ട് നടത്തുന്ന മിന്നൽ പരിശോധനകൾ, വോട്ട് ഫോർ മൈ സിറ്റി, സ്വച്ഛതാ ആപ്പ് എന്നിവ വഴി ശേഖരിക്കുന്ന പൌരന്മാരുടെ പ്രതികരണങ്ങൾ എന്നിവയ്ക്കെല്ലാം കൃത്യമായ മാർക്കുകൾ നൽകിയാണ് നഗരങ്ങളുടെ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. കാലാനുസൃതമായി സർവേയുടെ സൂചകങ്ങളിലും മാനദണ്ഡങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ മന്ത്രാലയം ശ്രദ്ധിച്ചിട്ടുണ്ട്. തീരദേശ നഗരങ്ങളിലെ ശുചിത്വം പ്രത്യേകം അളക്കുന്ന കോസ്റ്റൽ മാട്രിക്സ് വരും തലമുറയിൽ പെരുമാറ്റ വ്യതിയാനം സൃഷ്ടിക്കുന്നതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക മൂല്യനിർണയ രീതി, മികച്ച നഗരങ്ങൾ പിന്നാക്കം നിൽക്കുന്ന നഗരങ്ങളെ ദത്തെടുക്കുന്ന സ്വച്ഛ് ശഹർ ജോഡി മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നിവ ഇതിന്റെ ആധുനിക സവിശേഷതകളാണ്. ഈ സർവേയുടെ ഫലമായി മധ്യപ്രദേശിലെ ഇൻഡോർ, ഗുജറാത്തിലെ സൂററ്റ് തുടങ്ങിയ നഗരങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഉറവിടത്തിൽ തന്നെ 6 തരത്തിൽ മാലിന്യങ്ങൾ തരംതിരിക്കലും 100% ഡിജിറ്റൽ നിരീക്ഷണവുമാണ് ഇത്തരം നഗരങ്ങളെ മുൻപന്തിയിൽ നിർത്തിയത്. നവി മുംബൈ, ഭോപ്പാൽ, വിശാഖപട്ടണം, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളും മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും നഗര ശുചിത്വത്തിൽ വലിയ മാതൃക സൃഷ്ടിച്ചവയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യയിലെ വൻകിട നഗരങ്ങൾ മത്സരിക്കുമ്പോൾ സ്വച്ഛ് സർവേക്ഷൻ റാങ്കിങ്ങിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് സമീപകാലത്തായി കേരളത്തിലെ നഗരങ്ങൾ കാഴ്ചവച്ചിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള ആദ്യ 100 നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യമായി കേരളത്തിൽ നിന്നുള്ള 8 നഗരങ്ങൾ ഇടം പിടിച്ചു എന്നത് സംസ്ഥാനത്തിന് വലിയ അഭിമാനമായി മാറി. 50-ാം റാങ്കോടെ കൊച്ചി കോർപ്പറേഷൻ സംസ്ഥാനത്ത് 1-ാമതെത്തിയപ്പോൾ മട്ടന്നൂർ, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ, ഗുരുവായൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നീ നഗരങ്ങളും ഈ 100 നഗരങ്ങളുടെ മുൻനിര പട്ടികയിൽ തിളങ്ങി. കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അവാർഡും ലഭിക്കുകയുണ്ടായി. കൂടാതെ മലിനജല സംസ്കരണത്തിലെയും അഴുക്കുചാൽ പരിപാലനത്തിലെയും മികവിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രസ്റ്റീജിയസ് വാട്ടർ പ്ലസ് പദവി സ്വന്തമാക്കിയ ആദ്യ കേരളീയ നഗരമായി മാറി. മാലിന്യമുക്തം നവകേരളം പ്രചാരണത്തിലൂടെയും ഹരിതകർമ്മസേനയുടെ വീട് വീടാന്തരമുള്ള മാലിന്യ ശേഖരണത്തിലൂടെയും കൈവരിച്ച ഈ നേട്ടങ്ങൾ കേന്ദ്ര സർവേകളിൽ സംസ്ഥാനമുണ്ടാക്കിയ വലിയ കുതിച്ചുചാട്ടത്തിന്റെ തെളിവാണ്. ഇത്തരത്തിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം പുനരുപയോഗത്തിലൂടെ അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കായി മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. സ്വച്ഛ് സർവേക്ഷൻ 2025 റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുക്കിയത്. പാഴ്വസ്തുക്കൾ പുനരുപയോഗിക്കുക, അതിലൂടെ ജനങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹെൽത്ത് ഓഫീസർ മുനവർ റഹ്മാൻ പറഞ്ഞു.
1: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് നമ്മൾ റീയൂസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്, റീയൂസ് റീസൈക്കിൾ, അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഇതിനായിട്ട് ഉപയോഗിച്ചത് ഒന്നും പുറമേ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ല, ഇവിടെ തന്നെ വീണ് കിടന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. റോഡ് ഒരുങ്ങി കിട്ടിയ കുപ്പികൾ, ഈ നമ്മൾ പല സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന ഫ്രിഡ്ജുകൾ, ഈ കമാനങ്ങൾ, ഇതൊക്കെ കമാനങ്ങൾ ആ രൂപത്തിലാക്കിയതാണ്. നമ്മുടെ വർക്കേഴ്സ് അഹോരാത്രം ജോലി ചെയ്ത് അതൊക്കെ ഇങ്ങനെ വളരെ ഭംഗിയാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്തത്. നമ്മൾ ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് നമ്മൾ സ്വച്ഛ് സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ്.
0: നഗരങ്ങളിലെ ഈ മുന്നേറ്റത്തിന് സമാന്തരമായി ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിൽ ശുചിത്വ വിപ്ലവം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള

0: ശുചിത്വ വകുപ്പാണ് ഈ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിലുടനീളമുള്ള ആയിരക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലകളുടെയും ശുചിത്വ നിലവാരം അളക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ദൌത്യം. ഗ്രാമങ്ങളെ വെളിയിടെ മലമൂത്ര വിസർജന മുക്തമായി നിലനിർത്തുന്നതിനൊപ്പം അവയെ ODF പ്ലസ് പദവിയിലേക്ക് ഉയർത്തുക എന്നതാണ് സർവേ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിനായി ഗ്രാമീണ മേഖലകളിലെ ഖരദ്രവ മാലിന്യ പരിപാലന സംവിധാനങ്ങൾ, ജൈവമാലിന്യ സംസ്കരണത്തിനായുള്ള ഗോബർദ്ധൻ പദ്ധതികൾ, കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ എന്നിവയുടെ പ്രവർത്തനം സർവേ ഏജൻസികൾ നേരിട്ട് വിലയിരുത്തുന്നു. സ്വച്ഛത ഒറ്റത്തവണ ലക്ഷ്യമല്ല, മറിച്ച് തുടർച്ചയായ ഒരു യാത്രയാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ശുചിത്വം അതിന് അടിസ്ഥാന ഘടകമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: आज पूरे देश में स्वच्छता के प्रति एक अलग अलग जगी है और इस अलग को जगाने का श्रेय अगर किसी को जाता है तो वो हमारे माननीय प्रधानमंत्री श्री नरेंद्र मोदी जी को जाता है. मुझे आज वो दिन याद आता है जब माननीय प्रधानमंत्री जी ने लाल किला से खड़े होकर देश को स्वच्छ बनाने का आह्वान किया था कि 2014 से अब तक स्वच्छ भारत मिशन शहरी ने 10 वर्षों की इस परिवर्तनकारी यात्रा में कई उपलब्धि हासिल की है और इसमें सबसे बड़ी उपलब्धि हमारी माताओं बहनों के स्वाभिमान और सम्मान से जुड़ी है. आज 100% शहरी क्षेत्रों को खुले में शौच से मुक्त यानी ODF घोषित किया जा चुका है. साथ ही कई शहरी स्थानीय निकायों ने ODF से आगे बढ़कर के ODF प्लस, ODF प्लस प्लस और वाटर प्लस स्तर प्राप्त कर लिया है.
0: ഗ്രാമീണ മേഖലകളിലെ പൊതു ഇടങ്ങളായ സ്കൂളുകൾ, അംഗനവാടികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലെ ശുചിത്വവും കുടിവെള്ള ലഭ്യതയും സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീണിന്റെ പ്രധാന വിലയിരുത്തൽ സൂചകങ്ങളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായി ഗ്രാമതലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ബോധവൽക്കരണവും സംസ്കരണ സംവിധാനങ്ങളും ഇതിൽ പ്രത്യേകം പരിഗണിക്കപ്പെടുന്നു. ഗ്രാമസഭകളിലൂടെയുള്ള ജനപങ്കാളിത്തവും വില്ലേജ് തലത്തിൽ പൌരന്മാർ നേരിട്ട് നൽകുന്ന വിവരങ്ങളുമാണ് ഗ്രാമീണ സർവേയുടെയും നട്ടെല്ല്. കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് ശുചിത്വ മിഷൻ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ മിഷൻ നേതൃത്വം നൽകുന്നു. ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ ആകാശവാണിയോട്.
2: സംസ്ഥാനത്ത് നാം അവലംബിച്ചു വരുന്ന മാലിന്യ പരിപാലന രീതികൾ അത് രൂപപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട പോളിസികൾ തയ്യാറാക്കുക, സർക്കാരിൽ നിന്ന് ലഭ്യമാക്കേണ്ടുന്ന അനുമതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലയായ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന വിഷയം, അതിൽ ആവശ്യമായിട്ടുള്ള ശേഷി വികസനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ നടത്തുക, പൗരന്മാരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുക തുടങ്ങിയവ ശുചിത്വമിഷന്റെ അടിസ്ഥാന ചുമതലപ്പെടുന്നതാണ്. നമുക്കിടയിൽ നമുക്കറിയാം, ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തു വരുന്ന ഷിഗല്ല, അമീബിക് മസ്തിഷ്കജ്വരം പോലെയൊക്കെയുള്ള ഗുരുതരമായ അസുഖങ്ങൾ ഇന്ന് വളരെ കോമണായി എല്ലാ ആൾക്കാരിലേക്കും വന്നു ചേരുന്നതിൻ്റെ ഒരു കാരണം അശാസ്ത്രീയമായി മാലിന്യം നിക്ഷേപിക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. സാനിറ്ററി മാലിന്യം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ്, ബൾബ്, കീടനാശിനികൾ, സ്പ്രേ, ഇതുപോലെയൊക്കെയുള്ള അപകടകരമായ മാലിന്യം, ഇവയെല്ലാം തന്നെ നമുക്ക് തരംതിരിച്ച് ശാസ്ത്രീയമായി കൈമാറ്റം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശുചിത്വ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും മാലിന്യം നമ്മൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിലേക്കും മറ്റും ആളൊഴിഞ്ഞ പറമ്പിലേക്കും നിക്ഷേപിക്കണമെന്ന സാഹചര്യം ഇന്നില്ല. എല്ലാത്തരം മാലിന്യവും ശേഖരിച്ച് സംസ്കരിച്ച് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള ഏജൻസി സംവിധാനം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, ഇതിൻ്റെ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകളെല്ലാം പരിശീലിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ശുചിത്വ മിഷന്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായ മാലിന്യം സംസ്കരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്.
0: ജലസംരക്ഷണം, ജൈവകൃഷി, മാലിന്യ സംസ്കരണം എന്നിവയെ കൂട്ടിയിണക്കിക്കൊണ്ട് രൂപീകരിച്ച ജനകീയ പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ജലാശയങ്ങളുടെ പുനരുജ്ജീവനം ഈ പദ്ധതിയുടെ പ്രധാന നേട്ടമാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ ശുചിത്വ യജ്ഞമാണ്. ഇതിലൂടെ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ നിരക്ക് 40% നിന്നും 90% മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചു. കേരളത്തിലെ ശുചിത്വ ദൌത്യങ്ങളുടെ നട്ടെല്ലാണ് ഹരിതകർമ്മസേന. 36,000-ലധികം വനിതകൾ അംഗങ്ങളായ ഈ സേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് അവ പുനരുപയോഗത്തിനും മറ്റുമായി നൽകുന്നു. ഇതിലൂടെ അജൈവ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് ഗണ്യമായി കുറഞ്ഞു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം പാങ്ങോട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റിയാസ് ആകാശവാണിയോട്.
3: എന്റെ പേര് റിയാസ്, ഞാൻ വാമനപുരം ബ്ലോക്കിൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ VU ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അവർ എല്ലാ മാസവും ആദ്യ ദിവസങ്ങളിൽ വീടുകളിൽ എത്തുകയും സ്ഥാപനങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. വീടുകളിൽ നിന്നും 50 രൂപയും സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും കളക്ട് ചെയ്തുകൊണ്ട് ആ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. ശേഖരിച്ചതിന് ശേഷം അവർ അതാത് തദ്ദേശ സേവന സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCF എത്തിക്കുകയാണ് ഒന്നാം ഘട്ടമായി ചെയ്യുന്നത്. അവിടെ

0: രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: വലിയ മുന്നേറ്റങ്ങൾ അവകാശപ്പെടുമ്പോഴും നഗര ഗ്രാമീണ മേഖലകൾക്ക് മുന്നിൽ ഇനിയും വലിയ വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ വർഷങ്ങളായി കുന്നുകൂടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ പൂർണ്ണമായി സംസ്കരിക്കുക എന്നത് നഗരസഭകൾക്ക് മുന്നിലെ വലിയൊരു കടമ്പയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ ദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കുക എന്നതും വെല്ലുവിളിയായി തുടരുന്നു. ഇതിനെയെല്ലാം മറികടക്കാൻ നഗരങ്ങളെ 1-സ്റ്റാർ മുതൽ 7-സ്റ്റാർ വരെ തരംതിരിക്കുന്ന ഗാർബേജ് ഫ്രീ സിറ്റീസ് സ്റ്റാർ റേറ്റിംഗ് സംവിധാനവും ഗ്രാമങ്ങൾക്കായി മാതൃകാ സ്വച്ഛ് ഗ്രാമം പദവികളും കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, കേവലം അവാർഡുകൾ നേടുന്നതിനുള്ള ഒരു മത്സരം എന്നതിനപ്പുറം രാജ്യത്തിന്റെ നഗര ഗ്രാമീണ മേഖലകളുടെ ജീവിത നിലവാരവും ജനങ്ങളുടെ ആരോഗ്യ സൂചികയും ഉയർത്തുന്ന ഒരു സമഗ്ര വികസന മാതൃകയായി സ്വച്ഛ് സർവേക്ഷൻ മാറിയിരിക്കുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഏകോപനവും തദ്ദേശ സ്ഥാപനങ്ങളുടെ സജീവമായ ഇടപെടലും അതിലുപരി പൌരന്മാരുടെ പൂർണമായ പങ്കാളിത്തവും കൈകോർക്കുമ്പോൾ മാത്രമേ സമ്പൂർണ്ണ ശുചിത്വ ഭാരതമെന്ന മഹാസ്വപ്നം നമുക്ക് പൂർണമായും സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. ശുചിത്വം എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഓരോ പൌരന്റെയും കടമയാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചുകൊണ്ടും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ ശുചിത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. കേന്ദ്ര സർക്കാരിന്റെ നഗര ഗ്രാമീണ ശുചിത്വ സർവേകളായ സ്വച്ഛ് സർവേക്ഷൻ, സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ എന്നിവയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുധിൻ സൈനുദ്ദീൻ.
2: ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. സമയം 11 മണി കഴിഞ്ഞ് 15:06. ഇനി ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
3: जाने की टिकने की कोशिश करता है, तभी भू राजनीतिक तौर पर कोई ना कोई ऐसी खबर आ जाती है. और अमेरिका और ईरान का युद्ध, क्रूड ऑयल मैं समझता हूं विलेन रहा है इसमें. $100 छुआ, उसके बाद थोड़ी सी करेक्शन कल शाम को देखी गई $95. तो मुझे लग रहा है कि और इसको हम कॉरोबरेट कैसे करते हैं कि आप देखें कि जो विदेशी संस्थागत निवेशक हैं, बीच में जुलाई में वो थोड़े पॉजिटिव हुए थे, पर जैसे ही कच्चे तेल के दाम ऊपर जाते हैं तो वो फिर से बिकवाली पर आ जाते हैं. तो मुझे लग रहा है ये जो कच्चा तेल इस बाजार को और ऊपर जाने के बीच में एक दीवार की तरह खड़ा हुआ है, क्योंकि उससे कॉर्पोरेट कॉस्ट पड़ती है.
4: यानी कुल मिलाकर यदि हम सेक्टर वाइज देखना शुरू करें और यदि हर सेक्टर पर ध्यान दें तो इस कह लें नुकसान के बीच भी ऑटो सेक्टर का अपेक्षाकृत थोड़ा बेहतर प्रदर्शन रहा है. ऑटो सेक्टर का भविष्य कैसा लग रहा है?
3: कह सकते हैं, हालांकि सेक्टर रोटेशन मनोज लगातार मार्केट में होता रहता है. अभी आपने IT सेक्टर में काफी उथल पुथल देखा. ऑटो सेक्टर का अगर भविष्य पूछे तो मुझे लगता है वो कंपनियां जो इलेक्ट्रिक व्हीकल्स पे थोड़ा ज्यादा स्ट्रेटेजिकली फोकस कर रही है उनका भविष्य मुझे उज्ज्वल दिखता है, क्योंकि यहां से पेट्रोल डीजल के दाम मुझे लगता है लोगों को इस समय परेशान कर सकते हैं आने वाले, क्योंकि क्रूड ऑयल की कीमत यदि बहुत बढ़ गई और अभी पेट्रोलियम माननीय मंत्री जी का बयान आया था कि फिर एक बार पेट्रोल में, डीजल में, गैस में बहुत बड़ा लॉस शुरू हो गया है. तो ज्यादा दिन तक टिका रहा तो फिर कोई कठिन निर्णय लेना पड़ सकता है, ये नहीं कि लेंगे. तो मुझे लग रहा है कि इलेक्ट्रिक व्हीकल्स वाले कंपनी पे, ऑटो सेक्टर की बात करें तो ज्यादा फोकस रखना चाहूंगा.
5: And FMCG, sometimes they, for some time, they were not doing well, but now our weekly report says they are doing fine.
3: I think, Lalima, FMCG in any crisis situation is always a good bet in the long run, because we saw during COVID, and anytime when the world sees a crisis, it's like I call it as a safe haven sector, because that is something which people tend to buy, and people, although the inflation also hits you when the crude oil prices go, but then you cannot do without FMCG. I mean, those are the goods which you need on an everyday basis. So I feel that FMCG is a go-to sector in the times of crisis
5: and a safe bet.
3: Absolutely.
5: All right, we are now joined by Ram Kishan from Ghaziabad, and let's see what he has to ask. Ji Ram Kishan ji, apna sawal puchhiye.
6: नमस्ते जी, मैं गाजियाबाद से रामकिशन बोल रहा हूँ.
5: जी जी